റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 24, ക്രിസ്തുവർഷം 2026, ജൂലൈ 8, ബുധനാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. പ്രഭാതത്തിൽ എൻ്റെ ഓഫീസ് മുറിയുടെ വാതിൽ തുറന്നവനകത്തേക്ക് വന്നു. ഏറെ നേരം ഞങ്ങൾ കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു. ഒരു ഇടത്തരം കുടുംബത്തിലെ ചെറുപ്പക്കാരൻ. സംസാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോയ അവൻ പെട്ടെന്ന് തിരിച്ചു വന്നു. ഒരു ഷോക്കേറ്റ മനുഷ്യനെ പോലെ ഏറെ നേരം മുകളിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, കഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടുകയില്ല, ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടും. ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് അതിവേഗം പുറത്തേക്ക് മാഞ്ഞു. ജീവിക്കാൻ ഏറെ കഷ്ടപ്പെടുന്നവരാണ് എല്ലാ മനുഷ്യരും. പലപ്പോഴും എത്രയേറെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് മാറുന്നില്ല എന്നത് തന്നെയല്ല, അത് കൂടുതൽ ദുരിതപൂർണമാകുന്നു എന്നതാണ് ഏറെ സങ്കടകരം. ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓടിയെത്തുന്നു. കഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടുകയില്ല, ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടും. നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ ആ ഇഷ്ടത്തിന് വേണ്ടിയുള്ള ഓരോ പ്രവൃത്തിയും ഒരിക്കലും കഷ്ടപ്പാടായി നമുക്ക് തോന്നുകയില്ല. നമുക്കറിയാം, പാർക്കുകളിലും കടൽ തീരങ്ങളിലും മരത്തണലുകളിലുമൊക്കെ കാമുകി കാമുകന്മാർ ദീർഘനേരം ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന നാം കാണാറുണ്ട്. എത്ര മണിക്കൂറുകൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാൻ നാം ചെലവഴിച്ചാലും നമുക്ക് അത് വിരസമാവുകയില്ല. എന്നാൽ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻ്റെ പേര്, അവനെക്കുറിച്ചുള്ള ചിന്ത, അവൻ്റെ കാഴ്ചയൊക്കെ തന്നെ നമുക്ക് ഏറെ അസ്വസ്ഥതയാണ്. ഇഷ്ടത്തിൻ്റെ തോതനുസരിച്ച് അതിന് മാറ്റമുണ്ടാകുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാട് നമുക്ക് ആയാസരഹിതമായി മാറും. കഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടുകയില്ല, ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടും.
0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്തു നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ICU. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ കെ പി അനിൽകുമാർ, ടി സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞു കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFഉം മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധ ാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം 100 ആണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്രസുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് യുപിഐ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്രസുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
0: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എല്ലിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മത്സരത്തിന്റെ 79th വരെ 2 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15th യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൽറ്റി സൂപ്പർതാരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67th കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസിലെ വലയിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 ഉയർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 കൽപ്പിച്ച് ഇരമ്പി അർത്ഥത്തോടെ 79th ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ 1 തിരിച്ചടിച്ചു. 4 ശേഷം 83rd കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ നില 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8th ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരെ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 76 പുറത്തായി. സ്ത്രീകളുടെ സൌജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി പി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി കെ എ തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ് എട്ടഞ്ചിന് അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:45 സുഗുണോ ഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാനകൗതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
3: മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുകയാണോ എന്ന് ചിലപ്പോഴൊക്കെ സംശയം തോന്നും. അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്. തന്നെക്കാൾ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് വലിയ മെച്ചങ്ങൾ വരുന്നത് ഇഷ്ടമായെന്ന് വരില്ല. അവർ അവരുടെ പരിശ്രമത്താൽ ഉണ്ടാക്കിയെടുത്തതാണെങ്കിലും, അതായത് സമ്പത്തോ പദവികളോ, ലഭിച്ച കാര്യം കേൾക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കില്ല. അത് അവരിൽ സ്വാഭാവികമായ അസൂയ ഉണർത്തും. പക്ഷേ അങ്ങനെ ലഭിച്ച പദവികൾ നേരായ വഴികളിലൂടെ അല്ല എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടാലോ സാഹൂതം അതിന്റെ വിശദ വിവരങ്ങൾ കേൾക്കാൻ കാതോർക്കും. ഇത്തരം ഗോസിപ്പുകൾ തന്റെ കൂടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. മറ്റുള്ളവർ ഗോസിപ്പ് പറയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചില മനഃശാസ്ത്ര വഴികൾ കൂടി പറഞ്ഞു തരാം. നിങ്ങളോട് നന്നായി പെരുമാറിയിരുന്നവരിൽ ചിലർ പെട്ടെന്ന് മാറുന്നത് കാണാം. നിങ്ങൾക്കപ്പോൾ ബോധ്യമാകും. കൂടാതെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ അറിയാമെന്ന് നിങ്ങൾക്ക് സൂചനയും കിട്ടും. സഹപ്രവർത്തകർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നുവെന്നിരിക്കട്ടെ, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പെട്ടെന്ന് നിർത്തിയേക്കാം. വിവേചനപരമായി നിങ്ങളെ വീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം കാണാനും കഴിഞ്ഞേക്കാം. ഇതിനെല്ലാം ഉപരി നിങ്ങളെക്കുറിച്ച് തെറ്റായ കഥകൾ പ്രചരിച്ചേക്കാം. ആദ്യം രഹസ്യമായിട്ടാണെങ്കിലും പിന്നീട് നിങ്ങളും അത് കേൾക്കാനിടയായേക്കാം. ഇങ്ങനെയെങ്കിലും വിശ്വസ്തരായ സുഹൃത്തുക്കൾ അവർ കേട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയേക്കാം. ഇത് ഓർത്തൊന്നും വിഷമിക്കണ്ട. അസൂയയും ഗോസിപ്പും ഒക്കെ മനുഷ്യനുണ്ടായ കാലം മുതലേ ഉള്ളതാണ്. എത്ര നേരായ വഴിയിലൂടെ നേടിയതെങ്കിലും അവർ അതിലൊരു കുറ്റം കണ്ടുപിടിക്കാനുള്ള വ്യഗ്രത, അത് നേടിയെടുക്കാൻ കഴിവില്ലാത്തവർക്ക് ഉണ്ടായെന്ന് വരും. അത് തീർച്ചയാണ്, അത് സ്വാഭാവികവുമാണ്. ഈ സത്യം മനസ്സിലാക്കി മൗനം പാലിക്കണം. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു കുറവും വരുത്താതെ മുന്നോട്ട് തന്നെ പോവുക. എല്ലാം കെട്ടടങ്ങും. നിങ്ങൾ വിജയത്തിലേക്ക് തന്നെ നീങ്ങും. അങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്? ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യു എൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി മൂന്നാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എ മാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हम ऐसे वर्ल्ड ऑर्डर के लिए काम करेंगे जहां डेवलपमेंट इंक्लूसिव हो, टेक्नोलॉजी एक्सेसिबल हो और ग्लोबल गवर्नेंस अधिक न्यायपूर्ण और रिप्रेजेंटेटिव हो.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനുമൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
0: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0939628875 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിന് പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എൽപിജിയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവ്വഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15 മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
4: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എലിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി. വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3-4 സ്വിറ്റ്സർലാന്റിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. US നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ June 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3,685. 16,740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
3: ലോകത്തിലാകെ എത്ര തരം പായലുകൾ ഉണ്ടാകും? അങ്ങനെ കൃത്യമായി പറയാനൊന്നും സാധിക്കില്ല. അവയുടെ എണ്ണം കരയിൽ വളരുന്ന പായലുകളായ ബ്രയോഫൈറ്റുകൾ മാത്രം 20,000 ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇനി വെള്ളത്തിൽ വളരുന്നവയായ ആൽഗകളാണെങ്കിലോ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് അവയുടെ വൈവിധ്യം. അതായത് ലക്ഷക്കണക്കിന് ഇനം ആൽഗകൾ ലോകത്തിലുണ്ട്. അമേരിക്കയിലെ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ മാത്രം 300,000 ആൽഗ സാമ്പിളുകളാണ് നിലവിലുള്ളത്. ആൽഗകളിൽ പലതും സൂക്ഷ്മജീവികളായതിനാൽ ഇനിയും കണ്ടെത്താൻ ഒരുപാട് അവശേഷിക്കുന്നു. പൊതുവെ ജലാശയങ്ങളിലാണ് കാണപ്പെടുന്നതെങ്കിലും ആൽഗൽ പായലുകൾ മറ്റ് ആവാസ വ്യവസ്ഥകളിലും വളരുന്നുണ്ട്. ചൂട് നീരുറവകളിലും സമുദ്രത്തിന്റെ ആഴങ്ങളിലും വരെ ആൽഗകൾ വളരുന്നു. പായലുകളെ കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. ആൽഗൽ പായലുകളെ അവയുടെ നിറത്തിനനുസരിച്ചും ബ്രയോഫൈറ്റൽ പായലുകളെ രൂപത്തിനനുസരിച്ചും പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. നീലപ്പച്ച ആൽഗകൾ, പച്ച ആൽഗകൾ, മഞ്ഞ പച്ച ആൽഗകൾ, ബ്രൗൺ ആൽഗകൾ, ചുവപ്പ് ആൽഗകൾ എന്നിവ കൂടാതെ 2 വാൽവുകൾ പോലെ ശരീരഘടനയുള്ള ഡയാറ്റമുകൾ എന്ന ആൽഗൽ പായലുകളുമുണ്ട്. അതേസമയം ബ്രയോഫൈറ്റൽ പായലുകളെ ലിവർ വേർട്ടുകൾ, ഹോൺ വെർട്സ്, മോസ് എന്നിങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. മണ്ണിനോട് പറ്റിച്ചേർന്ന് കാണപ്പെടുന്ന ലിവർ വെർട്ടുകളുടെ അറ്റം ഹൃദയാകൃതിയിലാണ്. ഹോൺ വെർട്ടുകളാകട്ടെ റിബൺ പോലെയോ ചിലപ്പോൾ വൃത്താകൃതിയിലോ കാണപ്പെടുന്നു. ഭിത്തികളിലും മരത്തിലുമൊക്കെ വളരുന്നവയാണ് മോസുകൾ. മറ്റു പായലുകളെ അപേക്ഷിച്ച് ഏറെ സങ്കീർണ ഘടനയുള്ള ഇവയിൽ ഇലകൾ രൂപപ്പെട്ടും കാണുന്നുണ്ട്. ബ്ലൂ ഗ്രീൻ ആൽഗകളെന്ന് അറിയപ്പെടുന്ന നീലപ്പച്ച ആൽഗകൾ യഥാർത്ഥ ആൽഗകളല്ല, ബാക്ടീരിയകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്നവയാണ് ഇവ. പൂർണതയുള്ള കോശ മർമ്മം ഇല്ലാത്തതും ഹരിതകം പോലുള്ള ഘടകങ്ങളെ പൊതിഞ്ഞ് ആവരണമില്ലാത്തതുമൊക്കെയാണ് ഇവയെ ബാക്ടീരിയയായി കരുതാനുള്ള കാരണങ്ങൾ. എന്നാൽ സൈനോ ബാക്ടീരിയകളെന്നും അറിയപ്പെടുന്ന ഇവയെ പല ശാസ്ത്രജ്ഞരും ആൽഗകളായി തന്നെ കണക്കാക്കുന്നു. പ്രാണവായുവായ ഓക്സിജൻ സംഭാവന ചെയ്യുന്നത് സസ്യങ്ങളാണെന്ന് അറിയാമല്ലോ. മഴക്കാടുകൾ അടക്കം കരയിലുള്ള സസ്യങ്ങളെല്ലാം ചേർന്ന് ഭൂമിക്ക് വേണ്ടതിന്റെ 30% താഴെ ഓക്സിജനെ പുറത്തുവിടുന്നുള്ളൂ. ബാക്കി 70% നാം കടപ്പെട്ടിരിക്കുന്നത് പ്ലവകങ്ങൾ എന്ന കടൽ ജീവജാലങ്ങളോടാണ്. പ്ലവകങ്ങൾ 2 തരത്തിലുണ്ട്, ജന്തു പ്ലവകങ്ങളും സസ്യ പ്ലവകങ്ങളും. ആൽഗകളും ഹരിതകമുള്ള ബാക്ടീരിയകളും ചേരുന്നതാണ് സസ്യ പ്ലവകങ്ങൾ. 1 teaspoon കടൽ വെള്ളത്തിൽ 1000 സൂക്ഷ്മ ആൽഗകൾ ഉണ്ടാകും. 1 ആൽഗൽ കോശം 1 കൊണ്ട് വിഘടിച്ച് 255 ആകുമെന്നാണ് ഏകദേശ കണക്ക്. അങ്ങനെയെങ്കിൽ ഇവയെല്ലാം കൂടി പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജന്റെ അളവ് എത്ര അപാരമായിരിക്കും. ഓക്സിജൻ നൽകുന്നതിന് പുറമെ സുപ്രധാനമായ മറ്റൊരു സേവനവും ആൽഗകൾ എന്ന പായലുകൾ ഭൂമിക്ക് ചെയ്യുന്നുണ്ട്. അന്തരീക്ഷത്തിലെ നൈട്രജനെ ചെടികൾക്ക് ഉപയോഗിക്കാനാവുന്ന വിധത്തിൽ മണ്ണിലേക്ക് എത്തിക്കുന്നു എന്നതാണത്. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണുന്ന നൈട്രജൻ ചെടികളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ മൂലകമാണ്. എന്നാൽ ചെടികൾക്ക് നേരിട്ട് നൈട്രജനെ സ്വീകരിക്കാനാവില്ല. പയറുവർഗ സസ്യങ്ങൾക്ക് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. എന്നാൽ നോസ്റ്റോക്ക്, അനബീന തുടങ്ങിയ ആൽഗകൾക്കുള്ളിൽ ഹസ്റ്റോസിസ്റ്റ് എന്ന പ്രത്യേക കോശങ്ങളുണ്ടാകും. ഈ കോശങ്ങൾ ഉപയോഗിച്ച് അന്തരീക്ഷ നൈട്രജനെ ചെടികൾക്ക് ഉപയോഗിക്കാനാവുന്ന വിധം മണ്ണിലെത്തിക്കുന്നു. പായലുകൾ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മലയാളികളായ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക കേരളത്തിലെ ജലാശയങ്ങളിലൂടെ ഒഴുകി നടക്കുന്ന ആഫ്രിക്കൻ പായലുകൾ, മുട്ടപ്പായലുകൾ എന്നിവയായിരിക്കും. എന്നാൽ ഇവയൊന്നും യഥാർത്ഥ പായലുകളല്ല എന്നുള്ളതാണ് വസ്തുത. വെറും ഡ്യൂപ്ലിക്കേറ്റുകളാണ് ഇവ. യഥാർത്ഥത്തിൽ ഇവയൊക്കെ പന്നൽ വിഭാഗത്തിൽപ്പെടുന്ന സലീനിയ എന്ന ഇനം സസ്യങ്ങളാണ്. ആൽഗകളുടെ കൂട്ടത്തിലെ ഇത്തിരി കുഞ്ഞന്മാരാണ് ഡയാറ്റമുകൾ. രണ്ടായി മുറിഞ്ഞു മാറാൻ പറ്റുന്ന ഘടനയുള്ള ആൽഗകളാണ് ഇവ. 20,000 മുതൽ 200,000 വരെ ഡയാറ്റാം ഇനം ലോകത്തിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കോശഭിത്തിയിൽ സിലിക്കയുടെ സാന്നിധ്യമുള്ള ആൽഗ പായലുകളാണ് ഡയാറ്റമുകൾ. ഒറ്റയ്ക്കും പല ഡയാറ്റമുകൾ ചേർന്ന് കോളനികളായും ഇവ കാണപ്പെടുന്നുണ്ട്. റിബണിന്റെയും നക്ഷത്രത്തിന്റെയും ഗോളത്തിന്റെയും ഒക്കെ ആകൃതിയിൽ കോളനികൾ ഉണ്ടാക്കാറുണ്ട്. ഡയറ്റാമുകളുടെ ഫോസിലുകൾ കടൽ തട്ടിൽ അടിഞ്ഞുകൂടിയ ഒരു കൂമ്പാരമായാണ് കാണപ്പെടുന്നത്. ഡയാറ്റമേഷ്യസ് എർത്ത് എന്നാണ് ഇതിനെ വിളിക്കുക. ഏറെ വാണിജ്യ പ്രാധാന്യമുള്ള ഇവ ആന്റിബയോട്ടിക്കുകൾ, ടൂത്ത് പേസ്റ്റ്, പെയിന്റ്, പോളിഷ് എന്നിവയുടെ നിർമ്മാണത്തിലും പഞ്ചസാര ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നു. മത്സ്യങ്ങളുടെയും മറ്റും ആഹാരമാണിത്. മരുഭൂമി, അഗ്നിപർവ്വതങ്ങൾ എന്നിവിടങ്ങളിലും ഡയാറ്റമേഷ്യസ് എർത്ത് കാണപ്പെടുന്നുണ്ട്. ആൽഫ്രഡ് നൊബേലിന്റെ പ്രശസ്തമായ കണ്ടുപിടുത്തമാണ് ഡൈനാമിറ്റ് എന്നറിയാമല്ലോ. 1867 ഈ കണ്ടുപിടുത്തം. അക്കാലത്ത് പാറകൾ പൊട്ടിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്ന വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന നൈട്രോ ഗ്ലിസറിനിൽ നിന്നാണ് അദ്ദേഹം ഡൈനാമിറ്റ് നിർമ്മിച്ചത്. നൊബേൽ നൈട്രോ ഗ്ലിസറിനെ ഡയറ്റാമെൻറ്റിസ് മണ്ണുകൊണ്ട് പൊതിഞ്ഞ് നിയന്ത്രണ വിധേയമായ ഒരു സ്ഫോടക വസ്തുവാക്കി മാറ്റിയെടുത്തു. ഡൈനാമിറ്റ് എന്നറിയപ്പെട്ട ആ സ്ഫോടന വസ്തു ലോകത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. പല നിറത്തിലുള്ള പായലുകൾ ഉണ്ടല്ലോ, ഇവയിൽ നിന്ന് ഒട്ടേറെ പ്രകൃതിദത്ത നിറങ്ങൾ ഇന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾക്കും വസ്ത്രങ്ങൾക്കും മരുന്നുകൾക്കും ഒക്കെ നിറം നൽകാൻ ഇവ ഉപയോഗിക്കുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, തലമുടിക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ബ്രൗൺ ആൽഗകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കളർ ഏജന്റുകൾ ചേർക്കാറുണ്ട്. പെയിന്റുകൾ, പേപ്പറുകൾ എന്നിവ നിർമ്മിക്കാനും ആൽഗകളിൽ നിന്ന് ലഭിക്കുന്ന നിറങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നു. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ളവയാണ് ജെല്ലി മിഠായികൾ. ജെലാറ്റിൻ എന്ന പദാർത്ഥമാണ് ജെല്ലി മിഠായികളുടെ ജെല്ലുകളായി ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ ജീവികളുടെ ത്വക്ക്, അസ്ഥികൾ, മാംസം എന്നിവയിൽ നിന്നാണ് ജെല്ലുകൾ നിർമ്മിക്കുന്നത്. എന്നാൽ സസ്യനിർമ്മിതമായ ജെല്ലുകൾ ഉണ്ടാക്കാൻ കടൽ പായലുകളാണ് ഉപയോഗിക്കുക. ഗ്രാസിലേറിയ, ജെയിലീഡിയം എന്നീ കടൽ ആൽഗകളിൽ നിന്നാണ് ജെലാറ്റിൻ ഉണ്ടാക്കുന്നത്. ആൽഗകളിൽ നിന്നെടുക്കുന്ന ജെലാറ്റിന് സമാനമായ അഗർ എന്ന വസ്തു ലബോറട്ടറികളിൽ ടിഷ്യൂ കൾച്ചർ ആവശ്യങ്ങൾക്കും മറ്റും ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് തൊട്ടേ മനുഷ്യൻ പായലുകളുടെ ഔഷധ ഗുണം തിരിച്ചറിഞ്ഞിരുന്നു. പല രോഗങ്ങൾക്കും പായലുകൾ മരുന്നായി പരീക്ഷിക്കപ്പെട്ടു. ഗോയിറ്റർ ചികിത്സയ്ക്കായി BC 3000 തന്നെ ചൈനയിൽ ആൽഗകൾ ഉപയോഗിച്ചിരുന്നു. 1st century എഴുതിയ നാച്ചുറലിസ് ഹിസ്റ്റോറിയ എന്ന ഗ്രന്ഥത്തിൽ വാതരോഗ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന മ്യൂക്കസ് എന്ന പായലിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. പുരാതന ഗ്രീസിലെ വൈദ്യനായിരുന്ന ഗാലൻ മുറിവുകൾ ഉണക്കാൻ ആൽഗകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 centuries ഒട്ടേറെ മരുന്നുകൾ പായലുകളിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഐറിഷ് മോസ് എന്നറിയപ്പെടുന്ന ജെല്ലി ആൽഗയിൽ നിന്ന് വയറിളക്കം, വയറുകടി, അൾസർ എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. വിരരോഗങ്ങൾ, കേൾവിക്കുറവ്, തൊക്കു രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, വിറ്റാമിൻ എയുടെ കുറവ് എന്നിവയ്ക്കൊക്കെ പ്രതിവിധിയായി പായൽ സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നു. ക്ലോറെല്ല എന്ന ആൽഗയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ക്ലോറലിൻ നല്ലൊരു ആന്റിബയോട്ടിക് കൂടിയാണ്. 1st world ലോകരാജ്യങ്ങളെ പിടിച്ചുലച്ച കാലമായിരുന്നല്ലോ. ഭക്ഷണത്തിനും മരുന്നിനും വസ്ത്രങ്ങൾക്കുമൊക്കെ രൂക്ഷമായ ക്ഷാമമാണ് അക്കാലത്തുണ്ടായത്. യുദ്ധത്തിൽ മുറിവേൽക്കുന്നവരുടെ മുറിവുകൾ വെച്ചുകെട്ടാനും ശസ്ത്രക്രിയ നടത്താനും വേണ്ട കോട്ടൺ വസ്ത്രങ്ങൾ പോലും എങ്ങും കിട്ടാതായി. അണുപ്രസരണവും ഇതും അതുമൂലമുള്ള രോഗങ്ങളും പടർന്നു പിടിക്കുകയും ചെയ്തു. യൂറോപ്പിലും മറ്റും വ്യാപകമായി വളർന്നിരുന്ന ഒരിനം പായലായിരുന്നു സ്ഫോഗ്നം. ഈ പായലിൽ നിന്ന് ഒരു പ്രത്യേക ഇനം വസ്ത്രം അക്കാലത്ത് നിർമ്മിച്ചിരുന്നു. കോട്ടൺ തുണികൾ കിട്ടാതായതോടെ ചികിത്സാ ആവശ്യങ്ങൾക്കും ഈ സ്വാഗ്നം വസ്ത്രം ഉപയോഗിച്ചു തുടങ്ങി. മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ ഡോക്ടർമാർ സ്വീകരിച്ച ഒരു നടപടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇത്. പക്ഷേ ഇതിന്റെ ഫലം അവരെ അത്ഭുതപ്പെടുത്തി. ഈർപ്പം വലിച്ചെടുക്കാൻ അപാരമായ കഴിവുണ്ടായിരുന്നവയായിരുന്നു സ്വാഗ്നം വസ്ത്രങ്ങൾ. കോട്ടൺ തുണിയുടെ 16 മടങ്ങ് വരെ അവ വെള്ളം വലിച്ചെടുത്തു. ഇത് മാത്രമായിരുന്നില്ല സ്വാഗ്നം വസ്ത്രങ്ങളുടെ പ്രത്യേകത, മുറിവ് ഉണക്കാനും ഇവയിലെ സംയുക്തങ്ങൾ സഹായിച്ചു. സാധാരണ വസ്ത്രങ്ങളെ അപേക്ഷിച്ച് സ്വാഗ്നം വസ്ത്രം ഉപയോഗിച്ചപ്പോൾ മുറിവിൽ നിന്ന് ദുർഗന്ധം ഉണ്ടായില്ല എന്നതും നേട്ടമായിരുന്നു. 1917 മാത്രം 20 ലക്ഷം സ്വാഗ്നം വസ്ത്ര റോളുകളാണ് യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടത്. വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പായലുകൾ അത്ര ചില്ലറക്കാരൊന്നുമല്ലെന്ന് മനുഷ്യന് പണ്ടേ അറിയാമായിരുന്നു. വളരെ പുരാതന കാലം മുതൽ തന്നെ ഇവയിൽ പലതും മനുഷ്യന്റെ തീൻമേശയിലെ ഇഷ്ടവിഭവങ്ങളായും മാറിയിട്ടുണ്ട്. BC 800 എഴുതിയ ചൈനീസ് ഗ്രന്ഥത്തിൽ ഭക്ഷണമായി ഉപയോഗിക്കാവുന്ന പായൽ ഇനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പലഹാരങ്ങളും ക്രീമുകളും നിർമ്മിക്കാൻ 500 വർഷം മുൻപ് തന്നെ മനുഷ്യൻ കടൽ പായലുകൾ ഉപയോഗിച്ചു തുടങ്ങി. ഇന്ന് ജപ്പാൻ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ചൈന എന്നിവിടങ്ങളിൽ പലതരം കടൽ പായലുകൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നുണ്ട്. ജപ്പാൻകാരുടെ ഭക്ഷണത്തിന്റെ 25% കടൽ പായലുകളാണ്. പായലിൽ നിന്ന് കിട്ടുന്ന അഗർ, ആൽജിൻ, കരാജിൻ എന്നീ സംയുക്തങ്ങൾ ചേർത്തവയാണ് ഇവിടുത്തെ മിക്ക പാൽ ഉൽപ്പന്നങ്ങളും. ഭക്ഷണമാക്കാവുന്ന ഏകകോശ ആളുകൾക്കും ഇവിടങ്ങളിൽ വൻ ഡിമാൻഡാണ്. വളർത്തുനായ്ക്കൾ, പൂച്ചകൾ, കന്നുകാലികൾ എന്നിവയ്ക്കുള്ള പല ഭക്ഷ്യവസ്തുക്കളിലും കടൽ പായലുകൾ ചേർക്കുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് കന്നുകാലി തീറ്റയായി ഉപയോഗിക്കുന്ന അസോള. അനബീന എന്നയിനം സൂക്ഷ്മ ആൽഗകൾ അസോളയിൽ വളരുന്നുണ്ട്. മികച്ച രീതിയിൽ നൈട്രജൻ സമ്പുഷ്ടീകരണം നടത്തുന്ന അനബീനയുടെ സാന്നിധ്യമാണ് അസോളയെ നല്ലൊരു കന്നുകാലി തീറ്റയാക്കുന്നത്. ഐസ്ക്രീമിൽ ഉപയോഗിക്കുന്ന പാലിനെയും ബേക്കിംഗ് പൗഡറിനെയും ഒക്കെ യോജിപ്പിച്ച് നിർത്തി കട്ടി കൂട്ടുന്നതിനും ജെൽ സ്വഭാവം നൽകുന്നതിനും ഒക്കെ ചേർക്കുന്ന സംയുക്തമാണ് കരാജിനൽ. ചുവപ്പ് ആൽഗകളുടെ കൂട്ടത്തിലുള്ള കോൺട്രസ് ക്രിസ്പസ് എന്ന കടൽ ആൽഗകളിൽ നിന്നാണ് ഇവ ഉണ്ടാക്കുന്നത്. കോഫി ക്രീമുകൾ, സോയ മിൽക്ക്, ഡെസേർട്ടുകൾ എന്നിവയിലും കരാജിൻ വ്യാപകമായി ഉപയോഗിക്കുന്നു. എന്നാൽ ഇവ ചിലരിൽ അലർജിക്ക് കാരണമാകുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തായാലും ഐസ്ക്രീമിലും പായൽ ചേർക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു കൗതുകമായി തോന്നാം. പായലുകളുടെ അത്ഭുതത്തെക്കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
2: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: ഫിറ്റ്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ റിപ്പോർട്ട് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
7: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. മടി പെട്ടെന്നുള്ള സന്തോഷത്തിന്റെ കെണിയാണ് ഇത്. മടിയെന്ന ഭാഗത്തിന്റെ 5-ാം ഭാഗമാണ്. ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വലിയ ലക്ഷ്യങ്ങളോടെ ആയിരിക്കും തുടങ്ങുക. പക്ഷേ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു റീൽസ് കണ്ടു തുടങ്ങുമ്പോൾ സമയം പോകുന്നത് അറിയാറേയില്ല. വലിയ ലക്ഷ്യങ്ങളൊക്കെ വഴിയിലാകും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കെണിയിൽ വീണുപോകുന്നത്? ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അഥവാ പെട്ടെന്നുള്ള സന്തോഷത്തിലെ കെണിയെക്കുറിച്ചാണ്. എന്താണ് പെട്ടെന്നുള്ള സന്തോഷത്തിന്റെ കെണി? ലളിതമായി പറഞ്ഞാൽ, ഭാവിയിൽ കിട്ടാൻ പോകുന്ന വലിയൊരു വിജയത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം ഇപ്പോൾ ഈ നിമിഷം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് ഓടിപ്പോകുന്ന അവസ്ഥയാണ്. മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ പകരം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുക, മൊബൈൽ ഗെയിമുകൾ കളിക്കുക, ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുക, ജങ്ക് ഫുഡ് കഴിക്കുക എന്നിവയെല്ലാം ഇതിനുദാഹരണമാണ്. ശ്രദ്ധ തിരിക്കുന്ന വില്ലനാണിത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കഷ്ടപ്പെടാതെ തന്നെ പെട്ടെന്ന് മനസ്സിന് സുഖം കിട്ടുന്നു. ഇത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ പൂർണ്ണമായി തിരിച്ചു കളയുന്നു. ഇതിന് പിന്നിലൊരു മനഃശാസ്ത്ര വശമുണ്ട്. എന്താണെന്നല്ലേ? അതാണ് ഡൊപ്പമിൻ മാജിക്. ഡൊപ്പമിൻ എന്ന രാസവസ്തു നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ തലച്ചോറിൽ ഫീൽ ഗുഡ് തരുന്ന ഒരു കെമിക്കലാണ്. നമുക്ക് സന്തോഷവും സംതൃപ്തിയും തോന്നിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ഡൊപ്പമിൻ. തലച്ചോറിന്റെ റിവാർഡ് സിസ്റ്റത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ തലച്ചോറ് നമുക്ക് സമ്മാനമായിട്ടാണ് ഈ ഡൊപ്പമിൻ തരുന്നത്. ഉദാഹരണത്തിന്, പണ്ടുകാലത്ത് കഷ്ടപ്പെട്ട് വേട്ടയാടി ഭക്ഷണം കണ്ടെത്തുമ്പോഴാണ് മനുഷ്യന് ഈ സന്തോഷം കിട്ടിയിരുന്നത്. ആധുനിക കാലത്ത് കൃത്രിമ സന്തോഷം അതല്ല. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്ക് കിട്ടുമ്പോഴോ, റീൽസിൽ ഒരു കോമഡി വീഡിയോ കാണുമ്പോഴോ, ഗെയിമിൽ ഒരു ലെവൽ ജയിക്കുമ്പോഴോ തലച്ചോറ് പെട്ടെന്ന് തന്നെ ഡൊപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു. തലച്ചോറ് മടിയനാകുന്നു. വലിയൊരു ലക്ഷ്യം നേടണമെങ്കിൽ ദിവസങ്ങളോ മാസങ്ങളോ കഷ്ടപ്പെടണം. അത്രയും നാൾ കാത്തിരിക്കാൻ തലച്ചോറിന് മടിയാണ്. പകരം ഒരു ക്ലിക്കിലൂടെ ഫോണിൽ നിന്ന് എളുപ്പത്തിൽ ഡൊപ്പമിൻ കിട്ടുമ്പോൾ തലച്ചോറ് അടിമയായി പോകുന്നു, അതിനടിമയാകുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും അതറിയണമോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? വലിയ ലക്ഷ്യങ്ങൾ തകരുന്നു. സിവിൽ സർവീസ് പരീക്ഷ ജയിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് വിജയിപ്പിക്കുക, നല്ലൊരു ജോലി നേടുക തുടങ്ങിയ വലിയ സ്വപ്നങ്ങൾക്ക് കഠിനാധ്വാനം വേണം. എന്നാൽ ഇൻസ്റ്റന്റ് സന്തോഷത്തിന് പുറകെ പോകുമ്പോൾ ഈ വലിയ സ്വപ്നങ്ങളൊക്കെ നാം അങ്ങ് മാറ്റിവെക്കും. അടുത്തത് ശ്രദ്ധക്കുറവാണ്. തുടർച്ചയായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ശ്രദ്ധ ഒരിടത്ത് ഉറപ്പിച്ചു നിൽക്കാനുള്ള, അതായത് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു പോകുന്നു. കുറച്ച് സമയം പോലും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു. നിരാശയും കുറ്റബോധവും ഉണ്ടാകുന്നു. കുറെ സമയം ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള സന്തോഷം മാറും. അത് കഴിയുമ്പോൾ അയ്യോ സമയം ഒത്തിരി പോയല്ലോ, ഒരു ജോലിയും തീർന്നല്ലോ എന്നോർത്ത് വലിയ കുറ്റബോധവും മാനസിക വിഷമവും ഉണ്ടാവും. ഈ കണിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? അതിനുള്ള ആദ്യ വഴിയാണ് ഡോപ്പമിൻ ഡെറ്റോക്സ്. ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ദിവസത്തിൽ കുറച്ച് സമയമോ ഫോൺ, സോഷ്യൽ മീഡിയ, ഗെയിംസ് എന്നിവയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക. പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കാനോ പുസ്തകം വായിക്കാനോ ശ്രമിക്കുക. ഇനി വലിയ ലക്ഷ്യങ്ങളെ ചെറുതാക്കുക എന്നതാണ് അടുത്തത്. വലിയ ജോലികൾ ഒറ്റയടിക്ക് തീർക്കാൻ നോക്കാതെ അതിനെ ചെറിയ ഭാഗങ്ങളാക്കുക. ഓരോ ചെറിയ ഭാഗം തീർക്കുമ്പോഴും സ്വയം സമ്മാനം നൽകുക. ഉദാഹരണമായിട്ടൊരു 5 മിനിറ്റ് വിശ്രമം നൽകി തലച്ചോറിനെ ഒന്ന് ട്രെയിൻ ചെയ്യുക. ഇനി മറ്റൊന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. പഠിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഫോൺ മറ്റൊരു മുറിയിൽ വെക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. എളുപ്പത്തിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റിവെക്കുമ്പോൾ ആ ശീലം കുറയും. ഇനി പിന്നീട് വേണ്ടത് ക്ഷമ ശീലമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടുന്ന ചെറിയ സന്തോഷത്തെക്കാൾ വലുതാണ് ഭാവിയിൽ എനിക്ക് കിട്ടാൻ പോകുന്ന വലിയ വിജയമെന്ന് മനസ്സിനെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. അവസാനമായി പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയകളും മോശം കാര്യങ്ങളല്ല, പക്ഷെ അവ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വലിയ കെണിയിൽ വീണുപോകും. താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ വലിയ സ്വപ്നങ്ങളെ ബലി കഴിക്കാതിരിക്കാം. വിരൽത്തുമ്പിലെ സന്തോഷങ്ങളല്ല ജീവിതത്തിലെ യഥാർത്ഥ വിജയങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓർക്കുക, നല്ല കാര്യങ്ങൾക്ക് സമയം എടുക്കുമെന്നറിയണം. മടി മാറ്റിയെടുക്കാനുള്ള വഴികൾ അറിയണ്ടേ? മടി കൂടാതെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻകരി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി MS. കൊറ്റങ്കര പഞ്ചായത്ത് ഓഫീസിൽ ഒഴിവ് വന്നിട്ടുള്ള സ്വീപ്പർ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 16-ാം തീയതി വൈകിട്ട് 5 മണിക്ക്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലെ സ്പോട്ട് അറ്റ് മുഖത്തല പദ്ധതിയിലേക്ക് തെറാപ്പിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സ്പീച്ച് തെറാപ്പിസ്റ്റ്, ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നീ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. വിലാസം: ശിശുവികസന പദ്ധതി ഓഫീസർ, ശിശുവികസന പദ്ധതി ഓഫീസ്, ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട്, മുഖത്തല. അവസാന തീയതി ഈ മാസം 20. പെരുമൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടത്തുന്ന ബിടെക് വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാം. എസ് എൻ ട്രസ്റ്റ് HSS പ്ലസ് വൺ കമ്മ്യൂണിറ്റി കോട്ടയിൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി എന്നിവയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 10. ഉമയനല്ലൂർ ഹനീഫ കുഞ്ഞ് മെമ്മോറിയൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ BEd 2026-28 മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൊമേഴ്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലേക്കാണ് ഒഴിവ്. താൽപര്യമുള്ളവർ 9947357121 എന്ന നമ്പറിലോ 0474253566 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡിൽ മൗണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തമിഴ് തസ്തികയുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധപ്പെടുത്തി. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് 10-ാം തീയതി രാവിലെ 10:30 അഭിമുഖം നടത്തും. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള 12-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 3 ബയോഡേറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നടത്തുന്ന കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ പുതിയ ബ്രോയിലർ കോഴി ഫാമുകൾ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളായ വനിതകൾക്ക് അപേക്ഷിക്കാം. വ്യക്തിഗത സംരംഭമായോ 4 പേരടങ്ങുന്ന ഗ്രൂപ്പ് സംരംഭമായോ ഫാമുകൾ ആരംഭിക്കാം. ഫാം നടത്തിപ്പ് ഗുണഭോക്താക്കൾ നേരിട്ട് തന്നെ ചെയ്യണം. സ്വന്തമായി ഫാം ഇല്ലാത്തവർക്ക് വാടകയ്ക്കെടുത്തും പദ്ധതിയുടെ ഭാഗമാകാം. www.keralachicken.org.in നിന്നും അപേക്ഷ ഫോം ഡൌൺലോഡ് ചെയ്ത് അയൽക്കൂട്ടം, ADS ശുപാർശകളോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഫാം ലൈസൻസ്, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ബാങ്ക് അക്കൌണ്ട് സഹിതം അതത് CDS ഓഫീസുകളിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് CDS ഓഫീസുമായോ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസുമായോ ബന്ധപ്പെടണം. 34 തസ്തികകളിൽ നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 12 തസ്തികയിലേക്കാണ് നേരിട്ടുള്ള നിയമനം. 7 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും 11 തസ്തികയിൽ NCA നിയമനവുമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 5 രാത്രി 12 മണിവരെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ വഴിയും പ്രൊബേഷണറി ഓഫീസർമാരാകാൻ 8000-ലേറെ അവസരങ്ങൾ. SBIയിൽ 1500, IBPS വഴി 6715 ഒഴിവുകളുണ്ട്. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികയിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. 27-ാം തീയതി വരെ joinindiannavy.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാൻ സൌകര്യമുണ്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ 116 ഒഴിവുണ്ട്. ജോലി പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരമുണ്ട്. ഓൺലൈൻ അപേക്ഷ July 20 വരെ. കോൾ ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ നാഗ്പൂർ ആസ്ഥാനമായ വെസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായി 444 ഒഴിവുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ കൽക്കരി ഖനികളിൽ റെഗുലർ നിയമനത്തിനാണ് അവസരം. ഓൺലൈനായി അപേക്ഷിക്കണം. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് എലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെ കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7:00. വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസൽ.

0: പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്ത സഹാറ മരുഭൂമി വളരെ ദൃഢമാണെങ്കിലും അതിനു മുകളിലുള്ള മണൽ സ്ഥിരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കറങ്ങുന്ന മണൽത്തിട്ടകൾ ചക്രവാളങ്ങൾ വരെ നീടുന്നു. ചില മണൽത്തിട്ടകൾക്ക് 100 മീറ്റർ വരെ ഉയരമുണ്ട്. സഹാറയുടെ വടക്കൻ അതിർത്തിക്കടുത്ത് കടൽ പോലെ കിടക്കുന്ന കറുത്ത മണലിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് സഹാറ മരുഭൂമി. അവിടുത്തെ ഊഷ്മാവ് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഒരു വർഷത്തിൽ ഏതാനും മണിക്കൂർ മാത്രമേ മഴ ലഭിക്കൂ. ചില വർഷങ്ങളിൽ ഒട്ടും തന്നെ മഴ കിട്ടുകയില്ല. എങ്കിലും ഈ അസുഖകരമായ കാലാവസ്ഥയിലും ഗ്രേറ്റ് വെസ്റ്റേൺ ഏഗിന്റെ സൗന്ദര്യം ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. ഏഗ് എന്ന അറബിക് വാക്കിന്റെ അർത്ഥം ഗ്രേറ്റ് സാൻഡ് ഡ്യൂൺസ് ഏരിയ, അതായത് വലിയ മണൽക്കൂനകൾ ഉള്ള സ്ഥലം എന്നാണ്. സാധാരണ മരുഭൂമികളെല്ലാം തന്നെ മണലാരുണ്യങ്ങൾ ആണെങ്കിലും സഹാര മരുഭൂമിയിൽ മൺകൂനകൾ കാണുന്നത് ഏകദേശം 1/5 ഭാഗത്ത് മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വിശാലമായ പാറകളും ചരൽ സമതലങ്ങളുമാണ്. സഹാറയിലെ ഏറ്റവും വലിയ മണൽക്കൂനകളിൽ ഒന്നാണ് ഗ്രാൻഡ് ഏഗ് ഓക്സിഡന്റൽ. ഇത് അൾജീരിയയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഇത് 78,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വടക്ക് ആറ്റ്ലസ് പർവ്വതനിരയും തെക്ക് ടോളമി പീഠഭൂമിയും അതിർത്തിയായി പങ്കിടുന്നു. കാറ്റിന്റെ ശക്തിയിൽ മണ്ണ് വിവിധ തരത്തിൽ നിരത്തപ്പെടുന്നു. അതിന്റെ രൂപം ചെറുകൂനകൾ മുതൽ 120 മീറ്റർ ഉയരം വരെയും എത്താൻ കഴിയും. ചില സ്ഥലങ്ങളിൽ മൺകൂനകൾ നീണ്ടു വളഞ്ഞ തിട്ടകളായും മറ്റു ചിലപ്പോൾ സമാന്തരമായ നീണ്ട കൂനകളായി ഇടയിൽ ഓവുചാലുകൾ പോലെ സ്ഥലം വിട്ടുകൊണ്ട്. ചില മൺകൂനകൾ ചന്ദ്രക്കലയുടെ രൂപത്തിലും മറ്റു ചിലവ് മൺകൂനകൾ ചേർത്ത് പിരമിഡ് രൂപത്തിലും ഒക്കെ കാണാം. മൺകൂനകളുടെ രൂപം നിശ്ചയിക്കുന്നത് കാറ്റാണ്. ഈ കാറ്റ് സഹാറയ്ക്ക് കുറുകെ വളരെ ശക്തിയായി ആഞ്ഞടിക്കുന്നു. കൊടുങ്കാറ്റുകൾ മണ്ണും പൊടിയും ചേർന്ന് കാർമേഘ പടലം പോലെ ഉയരുകയും സൂര്യപ്രകാശത്തെ മറയ്ക്കുകയും ചെയ്യാം. സഹാറയിൽ നിന്നും ഉള്ള പൊടി മെഡിറ്ററേനിയൻ കഴിഞ്ഞ് യൂറോപ്പ് വരെ എത്താം. 1947 ശക്തിയേറിയ ഒരു മണൽ കൊടുങ്കാറ്റിൽ അൾജീരിയയിലെ മരുഭൂമിയുടെ ചുവന്ന പൊടിയും മണ്ണും മഞ്ഞുമായി കലർന്ന് സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതങ്ങളെ പിങ്ക് നിറത്തിലാക്കി. എന്നാൽ സ്ഥിരമായി വീശുന്ന അധികം ശക്തിയില്ലാത്ത സഹാറ മരുഭൂമിക്ക് മീതെ വീശുന്ന കാറ്റാണ് സാധാരണയായി മൺകുന്നകളുടെ നിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മുട്ടുകാൽ വരെ താഴെയുള്ള ഇളക്കി മറിഞ്ഞ സ്വർണ്ണ നിറത്തിലുള്ള മണ്ണിന്റെ മൂടൽ മഞ്ഞുണ്ടാകുന്നു. മണൽത്തരിയുടെ വലുപ്പം കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ മണൽത്തരികൾ ദൂരേക്ക് തെന്നി തെറിച്ചെത്തും. അങ്ങനെ മണൽക്കുനകളുടെ രൂപവും ഭാവവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഹാറ മരുഭൂമിയിൽ കാണുന്ന മണ്ണ് ആറ്റ്ലസ് പർവ്വതങ്ങളിൽ നിന്നും വെള്ളത്തിന്റെ ഒഴുക്കിൽ താഴേക്ക് കൊണ്ടുവന്ന മണ്ണാണ്. നനവ് കൂടിയ കാലത്ത് ആറ്റ്ലസ് പർവ്വതനിരകളിൽ നിന്നുള്ള അരുവികളും നദികളും അവയുടെ ഒഴുക്കനുസരിച്ച് സഹാറ മരുഭൂമിയിലേക്ക് എത്തുകയും അവിടെ മണ്ണൊലിപ്പിലൂടെ താഴേക്ക് കൊണ്ടുവന്ന് മൺതരികളും മറ്റു അവശിഷ്ടങ്ങളും മരുഭൂമിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. വരണ്ട കാലാവസ്ഥയിൽ കാറ്റ് ഈ മണൽത്തരികളെ പരത്തി മണലാരുണ്യമാക്കി മാറ്റുന്നു. കഴിഞ്ഞ 4000 വർഷങ്ങളായി സഹാറയിലെ കാലാവസ്ഥ വരണ്ട ഉണങ്ങിയതാണ്. ഇവിടെ ജലസ്രോതസ്സുകൾ കുറവാണ്. തടാകങ്ങൾ വെള്ളം വറ്റി ഉണങ്ങി വരണ്ടു കിടക്കുന്നു. അങ്ങിങ്ങായി മാത്രം കുറ്റിച്ചെടികൾ കാണാം. പുല്ല് വളരെ അസാധാരണമായി മാത്രം. അത്ര വരണ്ട കാലാവസ്ഥയാണ് സഹാറയുടേത്. അടുത്ത ദിവസം നമുക്ക് നശിച്ച വരണ്ട കുളിസ്ഥലം എന്നറിയപ്പെടുന്ന അൾജീരിയയിലുള്ള ഹമാം മെസ്കറ്റിൻ എന്നറിയപ്പെടുന്ന സ്ഥലം സന്ദർശിച്ച് ഇതിന്റെ പിന്നിലുള്ള ഇതിഹാസവും അവിടുത്തെ വ്യത്യസ്തമായ ചൂടരുവികളെയും പറ്റി ഉള്ള വിശേഷങ്ങൾ കേൾക്കാം.
1: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
4: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
5: ഗുഡ് മോർണിംഗ്. ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയം തുടങ്ങുകയാണ്. ഇനി 9 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് ഫോൺ എടുത്ത് വിളിച്ചോളൂ. ഒപ്പം നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സൗകര്യമുണ്ട്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രീറ്റിംഗ്സ് ടൈം തുടങ്ങുകയാണ്. ഇന്ന് ജൂലൈ 8 ബുധനാഴ്ചയാണ്. പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0474293111. ആദ്യത്തെ കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ് മോളെ.
5: ഇതാരാ ഇത്?
6: ഇത് കലക്കോട് നിന്ന് സുജയാണ്.
5: പറയൂ ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസ?
6: എന്റെ മൂത്ത മോള് ചന്ദ്രയുടെ ബർത്ത്ഡേ ആണ്.
5: ചന്ദ്ര?
6: ആ ചന്ദ്ര. വീട്ടിൽ കല്യാണി എന്ന് വിളിക്കും.
5: അപ്പൊ ഇന്ന് കല്യാണിക്ക് എത്ര വയസ്സായി?
6: ഇന്ന് 20.
5: 20 വയസ്സായി. ഓക്കെ, അപ്പൊ അമ്മ ആശംസ പറഞ്ഞോളൂ.
6: ഹാപ്പി ബർത്ത്ഡേ മോളെ.
5: ഓക്കെ, ചന്ദ്ര എന്ന കല്യാണി കമ്മ്യൂണിറ്റി റേഡിയോ കൺസിക്കൻ്റെയും 1000 ജന്മദിന ആശംസകൾ കേട്ടോ.
6: ഓക്കെ
5: ഓക്കെ ചേച്ചി, വിളിച്ചു സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ് 9 മണി വരെ. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ് 9 മണി വരെ.

ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്, 9 മണിവരെ. വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 8:50 വരെയാണ് നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് സമയമുള്ളത്. 9 മണിവരെ വിളിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ 8:50 ശേഷം നമ്മൾ മെസ്സേജൊക്കെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജൊക്കെ ഇപ്പോഴേ അയച്ചു തുടങ്ങിക്കോളൂ. അപ്പം വിളിക്കേണ്ടവർ പെട്ടെന്ന് വിളിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയം 9 മണിവരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.

0: ഓക്കെ, നമ്മളൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: എന്റെ ഫ്രണ്ടിന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. പേര് പൊന്നു.
0: ഓക്കെ,
1: ഒരു ആശംസ പറഞ്ഞേക്കണം.
0: ഓക്കെ, ഫ്രണ്ടിന്റെ മകൾ പൊന്നു അല്ലേ?
1: പൊന്നു.
0: പൊന്നുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് 38 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 0472-93-1111. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
0: ഇതാരാണ്?
2: ആമിന നാസിം, രാമകുളങ്ങര.
0: ഓ ശരി, പറയൂ, ആർക്കാണ് ആശംസ?
2: എന്റെ ബ്രദറിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അനസ്.
0: അനസ് അല്ലേ?
2: അതെ.
0: ഓക്കേ, അപ്പോ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ. സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. അപ്പോൾ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കാൻ ഇനി കുറച്ച് സമയമുള്ളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444774868, 9846976084.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ് 9 മണിയുടെ സമയം. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 45 മിനിറ്റും 25 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ആശംസകളൊക്കെ അറിയിക്കാനായി. അപ്പം നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ
6: ഹലോ
5: ഹലോ
6: ഗുഡ് മോർണിംഗ്.
5: പറയും മുരുക. ഓക്കേ, സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് ഫോൺ എടുത്ത് വിളിച്ചോളൂ. 9 മണിയുടെ സമയമുണ്ട്. അപ്പോൾ മെസ്സേജ് അയക്കാനും സമയമുണ്ട്. മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9890 0901.

0: ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് മോളെ. ഷീജ ചേച്ചി.
0: ഷീജ ചേച്ചി, പറയൂ ചേച്ചി.
1: ഇന്ന് എന്റെ ഫാമിലി ഫ്രണ്ടിന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. പേര് അൻസൽ.
0: അൻസൽ
1: ആ, അത് എനിക്ക് അതിന്റെ പെങ്ങളുടെ മോളെയും ബർത്ത്ഡേ ആണ് നാളെ.
0: ഓക്കേ.
1: ഇഷൽ.
0: ഇഷൽ. അൻസൽ.
1: ഇഷൽ. ഇഷൽ. അതെ.
0: അപ്പോൾ ചേച്ചി അടിപൊളി ആശംസ പറ.
1: അവർക്ക് രണ്ടുപേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ 1000 ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കേ. അപ്പോ നമ്മുടെ ഷീജ ചേച്ചിക്ക് പ്രിയപ്പെട്ട അൻസൽ, ഇഷൽ രണ്ടു പേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിനാശംസകൾ കേട്ടോ. സന്തോഷം ചേച്ചി വിളിച്ചതിൽ. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 കഴിഞ്ഞ് 50 ആയിരിക്കുന്നു. അപ്പൊ മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മെസ്സേജ് ഒക്കെ വായിക്കാൻ മുമ്പ് ഒരു കോളിലേക്ക് പോവാണ്. ഹലോ,
2: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
2: ശോഭി.
0: ഓക്കെ ചേച്ചി, പറയൂ ആർക്കാണ് ആശംസ?
2: എന്റെ മോന്റെ മോടെ ബർത്ത്ഡേ ആണ്.
0: ഓക്കെ. ആ
2: ശ്രീലക്ഷ്മി, ഒരു ആശംസ പറയണം.
0: പറയാം. പേരൊന്ന് പറയാമോ?
2: ചാരു എന്ന് വിളിക്കുന്ന അവനി.
0: അവനിയോ?
2: അവനി.
0: ഓ, ചാരു എന്ന് വിളിക്കും. ആ, ചാരു എന്ന് വിളിക്കുന്ന അവനി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിനാശംസകൾ. സന്തോഷം കേട്ടോ വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 കഴിഞ്ഞ് 51. അപ്പൊ നമുക്ക് അധികം മെസ്സേജ് ഇല്ല. വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് ശ്രീലക്ഷ്മി, ഞാൻ ചിത്ര പള്ളിമുക്കിൽ നിന്നും. ഈ മെസ്സേജ് ശ്രീലക്ഷ്മിക്ക് വേണ്ടിയാണ്. വിഷ് യു എ വെരി ഹാപ്പി വെനസ്ഡേ. താങ്ക് യു ചിത്ര ചേച്ചി. ചിത്ര ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ. അതോടൊപ്പം അടുത്തൊരു മെസ്സേജ് പ്രിയങ്കയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിഷയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കൂട്ടുകാരിയാണ്. ജന്മദിനാശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ജന്മദിനാശംസകൾ. അങ്ങനെ രണ്ട് മെസ്സേജേ ഉള്ളൂ. മെസ്സേജ് ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് മെസ്സേജ് അയക്കാൻ സമയമില്ല. ഇനിയിപ്പോൾ ഉള്ള സമയം വിളിക്കുക, വിളിച്ച് ആശംസകളൊക്കെ അറിയിക്കാം. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474-293-1111. കോളിലേക്ക് പോവാണ്. ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
3: അറിയാമ്മ,
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ശരി ശരി. അമ്മയ്ക്ക് ഇന്ന് ആർക്കാണ് ആശംസ പറയാനുള്ളത്?
3: ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി അമ്മ ആശംസ പറയുന്നു.
0: ഓക്കെ അമ്മ, സന്തോഷം.
3: അമ്മയ്ക്കും നല്ലൊരു പുലരി നേരുന്നു.
0: താങ്ക് യു അമ്മ. അമ്മയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ.
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
4: എന്റെ പേര് നൗഫിയ.
0: നൗഫിയ. ഓക്കെ, പറയൂ ഇന്ന് ആർക്കാണ് ആശംസ?
4: ഇന്ന് എന്റെ അനിയത്തിയുടെ മോന്റെ ബർത്ത്ഡേ.
0: എന്താണ് പേര്?
4: ഈസ.
0: ഈസ. ഓക്കെ, ആശംസ പറഞ്ഞോളൂ.
4: ഹാപ്പി ബർത്ത്ഡേ മോനെ.
0: ഓക്കെ. ഇപ്പൊ ഈസ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും 1000 ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. സമയം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് പോവാണ്. ഇനി കുറച്ച് സമയമൊക്കെ ഉള്ളൂ ഇന്ന് നമുക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ വിളിച്ചോളൂ. സമയം 8 കഴിഞ്ഞ് 53 ആയിരിക്കുന്നു. 9 വരെയാണ് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111.

0: ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: മോർണിംഗ് മോള.
0: ആ, ഇതാരാണ്? സിസിലി ചേച്ചി. ആർക്കാണ് ആശംസ പറയുന്നേ? എത്രാമത്തെയാണ്? മുപ്പത്തേഴ് വർഷമായിരിക്കും. ചേട്ടന് ഒരു ആശംസ പറഞ്ഞു ചേച്ചി. വിവാഹ വാർഷിക ആശംസ. ഓക്കെ, അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ
0: ഹലോ
2: ഹലോ, ഗ്രീറ്റിംഗ്സ് ടൈം അല്ലേ?
0: ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. ഇത് ആരാണ്? ആണല്ലോ.
2: ഓ, മറക്കാൻ പറ്റില്ല.
0: ഓക്കെ, ഇന്ന് ആർക്കാ ആശംസ?
2: ആശംസ പറയുന്നെന്ന് വെച്ചാൽ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും എക്സാം ഒക്കെ കഴിഞ്ഞിട്ടേ കുട്ടികൾക്ക് ഓണത്തിന്റെ
0: ഓണം
2: വരുന്നേ ഉള്ളൂ മോളെ. നമുക്ക് മുൻകൂട്ടി പറയാം, നമ്മളത് ഉണ്ടോന്ന് തിരിച്ചില്ല.
0: ശരി ശരി, ഓക്കെ. എന്തായാലും സന്തോഷം കേട്ടോ, ആശംസ അറിയിച്ചതില്. അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഇത് ആരാണ്?
3: എന്റെ പേര് ശൈലജ.
0: ഓക്കെ, പറഞ്ഞോളൂ, ആർക്കാണ് ആശംസ?
3: എന്റെ വീട്ടിന്റെ ഓപ്പോസിറ്റ് വീട്ടിലെ മോന്റെ വിവാഹ വാർഷിക ആണ് ഇന്ന്.
0: ഓക്കെ,
3: മോന്റെ പേര് സായി കൃഷ്ണ.
0: സായി കൃഷ്ണയ്ക്ക് ആശംസ പറഞ്ഞു.
3: മോളുടെ പേര് ആര്യ സായി.
0: രണ്ടുപേർക്കും
3: ആര്യ സായി. എന്റെയും എന്റെ കുടുംബത്തിന്റെയും നൂറ് നൂറ് വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു.
0: സായി കൃഷ്ണ, ആര്യ സായി അല്ലേ? രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെ ആശംസകൾ കേട്ടോ. ഓക്കെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ ലാസ്റ്റ് കോളിലേക്കാണ് കേട്ടോ പോകുന്നത്, നോക്കാം ആരാണെന്ന്. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് മോളെ. കോട്ടമക്കു വാത്സല്യ ചേച്ചി.
0: വാത്സല്യ ചേച്ചി, ആർക്കാണ് ആശംസ?
4: എന്റെ അനിയത്തിയുടെ മോളായ ചാരുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ.
0: ആശംസ പറഞ്ഞോളൂ കേട്ടോ.
4: എന്റെ മോക്ക് 1000 ജന്മദിന ആശംസ. ചാരുടെ ആരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ദേവദാസിനും കുടുംബത്തിനും 1000 ആശംസ.
0: ഓക്കെ, അപ്പൊ ചാരുമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെയും ജന്മദിനാശംസകൾ, ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്. ഇപ്പോൾ സമയം 9 മണി.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു.
7: പിടി തരാതെ കൊല്ലം ജില്ലയിൽ ലഹരി ഹോട്ട്സ്പോട്ടുകൾ പെരുകുകയാണെന്നാണ് എക്സൈസ് വകുപ്പ് പറയുന്നത്. 9 സർക്കിളുകളിലായി ഏതാണ്ട് 89 ഹോട്ട്സ്പോട്ടുകളാണ് ഇതുവരെയായും കണ്ടെത്തിയിട്ടുള്ളത്. കൊല്ലത്തെ 5 റെയിൽവേ സ്റ്റേഷനുകൾ, 4 ടർഫ് ഉൾപ്പെടെ 15 കളിസ്ഥലങ്ങൾ, 15 റോഡുകൾ, 13 ലോഡ്ജുകൾ, 19 ലൈസൻസ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജില്ലയിൽ 89 ഹോട്ട്സ്പോട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹോട്ട്സ്പോട്ടുകളിൽ ശക്തമായ നിരീക്ഷണവും നടക്കുന്നുണ്ട്. ലഹരിയുടെ പിടിയിൽ കാലിടറി വീഴുന്ന ജീവിതങ്ങളെ ചേർത്ത് പിടിച്ച് പുതുജീവിതത്തിന്റെ വെളിച്ചം പകരുന്ന വിമുക്തി കൊല്ലത്ത് ശക്തമാണ്. ലഹരി വർജനത്തിലൂടെ ലഹരി മുക്തമായ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിനായിട്ടാണ് വിമുക്തി പ്രവർത്തിക്കുന്നത്. എക്സൈസ് വകുപ്പിന്റെ കീഴിലാണ് ഇത്. സ്കൂൾ കോളേജ് തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം വിമുക്തി നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, അതിഥി തൊഴിലാളികൾക്കായി അവരുടെ ഭാഷയിൽ തന്നെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയും വിമുക്തി കൊല്ലം നടത്തുന്നുണ്ട്.
8: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
9: എത്തനോൾ ഇന്ധനം വിവാദം ആകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട്.
8: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. Today's word is
2: radiate
1: is spelled as r a d I a t e.
2: This is a verb. It means one, to emit energy, especially light or heat, in the form of rays or waves. Two, diverge or spread from or as if from a central point. മലയാളത്തിൽ പ്രസരിപ്പിക്കുക, വികിരണം ചെയ്യുക, രശ്മി ചുറ്റും പ്രസരിക്കുക, പരക്കുക, കൈവഴികളായി പിരിയുക എന്നൊക്കെ അർത്ഥം.
1: Thank you all.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
2: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
3: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
2: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
3: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
2: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
3: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
3: നമസ്കാരം, സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. ഇന്നത്തെ സുഗുനോ ഭവന്തുവിൽ നമ്മോടൊപ്പം ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
4: നമസ്കാരം.
3: ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് അടുത്തൊരു സുഗുനോ ഭവന്തുവിന്റെ പുതിയൊരു നല്ല എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മള് പറയാൻ പോകുന്നത്, അല്ലെ? ഊർജ പ്രവാഹം. ശരീരത്തിനും മനസ്സിനും പുതുമയും ഊർജവും നൽകുന്ന ഏറ്റവും സ്വാഭാവികമായ മാർഗങ്ങളിലൊന്നാണ് യോഗ എന്ന് പറയുന്നത്. ദിവസേനയുള്ള നമ്മുടെ ഈ തിരക്കുകളും സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നിവ കാരണം പലപ്പോഴും നമുക്ക് ക്ഷീണവും ഉത്സാഹക്കുറവും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ശരിയായ യോഗാസനങ്ങൾ, ശ്വസനാഭ്യാസങ്ങൾ, ശ്രദ്ധാപൂർവമായ ചലനങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ശരീരത്തിലെ ഊർജ പ്രവാഹം മെച്ചപ്പെടുത്താനും മനസ്സിനെ ശാന്തമാക്കാനും കഴിയുന്ന ഒരു എളുപ്പ മാർഗമാണ് നമുക്ക് യോഗ എന്ന് പറയുന്നത് തന്നെ. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഇന്നത്തെ സുഗുനോ ഭവന്തു തുടങ്ങുന്നത് എന്താണ് ഈ ഊർജ പ്രവാഹം എന്നിരുന്നാവാം.
4: ശരീരത്തിലെ സ്വാഭാവിക തലത്തില് ഈ ഒരു ഊർജ പ്രവാഹം നമ്മൾ ജനിക്കുന്ന കാലം തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാല് കാലക്രമേണ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ ചിലരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലർ പറയാറുള്ള കുറച്ച് കാര്യങ്ങൾ, ദിവസേന രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ജോലി, ഈ ജോലി എന്ന് പറയുന്നത് രാവിലെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോവുക, ജോലിയിൽ മണിക്കൂറുകൾ ഇരുന്നുള്ള ജോലിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വഭാവത്തിലുള്ള ജോലിയാണെങ്കിൽ നിന്നുകൊണ്ടുള്ള ജോലിയോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ജോലിയുടെ സ്വഭാവം, അതുമായിട്ട് ബന്ധപ്പെട്ട് മണിക്കൂറുകൾ ഒരേ പൊസിഷനിൽ തന്നെ തുടരുന്ന ഒരവസ്ഥ. ഐ ടി കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ സ്ക്രീൻ ടൈം, മണിക്കൂറുകൾ സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന അവസ്ഥ. ഇനി അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറുന്നു, വണ്ടിയിൽ പോകുന്ന വഴിക്ക് ട്രാഫിക് ജാം വരുന്നു, ആ ട്രാഫിക് ജാമിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും വീട്ടിലെത്തുന്നു. വീട്ടിൽ വന്നാലും നമുക്ക് വീണ്ടും കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, കുടുംബത്തിലെ കാര്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം ചെയ്ത് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാറ്ററി ഓഫായി പോകുന്നൊരു അവസ്ഥ. നമുക്കറിയാം, നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതല്ലേ നമ്മളെല്ലാവരും. ഈ മൊബൈൽ ഫോണിൽ രാവിലെ തന്നെ ഒരു 100% ചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ട് ആ ഫോൺ കയ്യിലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അതായത് ഈ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം വരെ നമ്മുടെ ഉപയോഗങ്ങൾക്കെല്ലാം ആവശ്യമുള്ള ഊർജം അതിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ? അത് അങ്ങനെ ആണ് തരും. എന്നാൽ ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഈ മൊബൈൽ ഫോണിൽ നമ്മൾ കൊടുക്കുന്ന ഈ ചാർജിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ്, അത്രയും പ്രാധാന്യം നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഊർജ പ്രവാഹത്തിൻ്റെ തലത്തിലുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ ഊർജമാണ്, ഈ പ്രാണൻ അല്ലെങ്കിൽ ഊർജമാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ജോലി നല്ല വ്യക്തതയോടും ക്രിയാത്മകതയോടും കൂടിയും ആത്മവിശ്വാസത്തോടെയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതും ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഹോബീസ്, നല്ല നമ്മുടെ താല്പര്യങ്ങൾ, അതൊക്കെ ഒരു കുറച്ചും കൂടെ സമയം കണ്ടെത്തി ചെയ്യേണ്ട കാര്യങ്ങളാണോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമുള്ള ഊർജമാണ്. പക്ഷേ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഈ ഊർജ പ്രവാഹത്തിൽ തടസ്സങ്ങൾ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ഊർജ പ്രവാഹം നന്നേ കുറഞ്ഞു പോകുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടത് സംഭവിക്കും. നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലെ മോശമായിട്ടുള്ള രീതികൾ, ഭക്ഷണക്രമങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം, അമിതമായ മാനസിക സമ്മർദ്ദം, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ മൂലം ഈ ഒരു ഊർജ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതാണ് നമുക്ക് യോഗയിൽ കൂടെ വളരെ ലളിതമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് എടുക്കാം എന്ന് പറയുന്നത്.
3: നമ്മളിപ്പോ ഈ ഊർജത്തിന്റെ കാര്യം പറഞ്ഞു, ഈ ഊർജ പ്രവാഹം എങ്ങനെ നമുക്ക് യോഗയിലൂടെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും?
4: ലളിതമായി തന്നെ ഈ യോഗ പരിശീലനത്തിൽ കൂടെ നമുക്ക് ഈ ഊർജ പ്രവാഹത്തെ ത്വരിതപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ, നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ശരീരമാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ക്ഷീണം, മടി, മരവിപ്പ് ഇതൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം വളരെ കുറവായിരിക്കും. ഒരിക്കലും തോന്നുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. വല്ലപ്പോഴൊക്കെ ചില ദിവസങ്ങൾ നമുക്ക് പറയത്തില്ലേ വല്ലാത്തൊരു ക്ഷീണം, അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല. പക്ഷെ എല്ലാ ദിവസവും ഇത് തന്നെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളതിനെ കാര്യമായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം യോഗ തന്നെയാണ്. കാരണം യോഗയിൽ നല്ല സ്ട്രെച്ചിങ്ങും ഉള്ള യോഗാസനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ യോഗാസനങ്ങളാണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് പ്രത്യേകിച്ച് സ്ട്രെച്ചിങ് ഒക്കെ ഉള്ള യോഗ പോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ, സ്ട്രെച്ചിങ് ചെയ്യുന്നത് മാത്രമല്ല ഓരോ യോഗാസനങ്ങളും സമയമെടുത്ത് കറക്റ്റായിട്ടുള്ള ആസനവിധി പ്രകാരം ശ്വസന താളത്തോടുകൂടി ചെയ്യുന്നതാണ് ഓരോ യോഗാസന മുറകളും. അതുകൊണ്ട് തന്നെയാണ് സമയമെടുത്ത് ചെയ്തുകൊണ്ട് തന്നെയാണ് ശരീരത്തിലെ പ്രാണന്റെ സഞ്ചാരത്തിനുള്ള തടസ്സങ്ങൾ എവിടെയൊക്കെയുണ്ടോ, ബ്ലോക്കുകൾ എവിടെയൊക്കെ ഉണ്ടോ, ആ ബ്ലോക്കുകളെയൊക്കെ പതുക്കെ പതുക്കെ മാറ്റി അവിടെയൊക്കെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഊർജ പ്രവാഹം, പ്രാണന്റെ പ്രവാഹം സുഗമമാക്കി എടുക്കുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഊർജം നല്ല രീതിയിൽ വർദ്ധിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് ആവശ്യമുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ എനർജി ലെവൽ വളരെയധികം കൂടും. അത് തന്നെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം മാനസിക സമ്മർദ്ദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഊർജ പ്രവാഹത്തിൻ്റെ ഒരു തടസ്സം മാനസിക സമ്മർദ്ദം തന്നെയാണ്. എല്ലാവരും മാനസിക സമ്മർദ്ദങ്ങളിൽ കൂടെ തന്നെയാണ് പോകുന്നത്, പല ഇൻറ്റൻസിറ്റിയിൽ അത് കൊണ്ടുപോകുന്നു എന്ന് മാത്രം. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചില സമയത്ത് സാധാരണ സ്ട്രെസ് മാത്രമേ കാണത്തുള്ളൂ. എന്ത് തന്നെ ആണെങ്കിലും, ചെറിയ സ്ട്രെസ്സാണെങ്കിലും വലിയ സ്ട്രെസ്സാണെങ്കിലും, അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊർജ പ്രവാഹത്തെ ബാധിക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും. അപ്പോൾ യോഗാഭ്യാസം ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ ഒരു സ്വാഭാവിക തലത്തിൽ ശാന്തത കൊണ്ടുവരും. സ്വാഭാവിക തലത്തിൽ ശാന്തത കൊണ്ടുവരുമ്പോൾ തന്നെ ഈ എനർജി ലെവല് പതുക്കെ പതുക്കെ മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ഞാൻ പറയുന്ന ഒരു ദിവസം കൊണ്ടല്ല, ഞാൻ ഈ പതുക്കെ പതുക്കെ എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു പരിശീലനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ എനർജി കുറയും. അതുമാത്രമല്ല, സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നതാണ്. സുഗമമായിട്ടുള്ള ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾ, കാരണം ഹാർട്ടിനെ ബാധിക്കും, നമ്മുടെ പാൻക്രിയാസിനെ ബാധിക്കും, തലച്ചോറിനെ ബാധിക്കും, അങ്ങനെ ഒട്ടുമിക്ക ആന്തരിക അവയവങ്ങളെയും സ്ട്രെസ്സ് ബാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ എനർജി ലെവൽ ഒരുപാട് അങ്ങ് കുറയുന്നതായിട്ട് തോന്നും. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വ്യായാമ മുറയാണ് യോഗ. മറ്റ് ഒരു വ്യായാമത്തിനും മനസ്സിനെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളില്ല. ജിമ്മിൽ പോവാം, നമുക്ക് തീർച്ചയായിട്ടും ശരീരത്തിന് ബലം നൽകും. നടക്കാൻ പോവാം, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാം. പക്ഷേ ഇവിടെ ഒന്നും മനസ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല. മനസ്സിനെ കൈകാര്യം ചെയ്യാതെ, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാതെ നമ്മൾ എത്ര കായികാഭ്യാസമുള്ള വ്യായാമ മുറകൾ ചെയ്തിട്ടും കാര്യമില്ല. അവിടെയാണ് യോഗയുടെ ഒരു പ്രാധാന്യം വരുന്നത്. യോഗ ചെയ്യുമ്പോൾ അതിനകത്ത് യോഗാസനങ്ങളോടൊപ്പം തന്നെ നമ്മൾ പ്രാണായാമ മുറകളും ധ്യാന മുറകളും ഒക്കെ സ്ഥിരമായിട്ട് പരിശീലിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിനും മനസ്സിനുമുള്ള ഊർജം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും.
3: നമ്മളിപ്പോൾ മാനസിക സമ്മർദ്ദത്തിനെ കുറിച്ച് സംസാരിച്ചു. എങ്ങനെയാണ് മറ്റ് വ്യായാമ മുറകളെക്കാളും കൂടുതൽ യോഗയിൽ മാനസിക സമ്മർദ്ദം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്?
4: പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാണായാമ മുറകളെ കുറിച്ച് പറയാം. ബ്രീതിങ് ടെക്നിക്സ്, ഒരുപാട് തരത്തിലുള്ള ബ്രീതിങ് ടെക്നിക്സ് ഉണ്ട്, ഓരോ ആൾക്കാരെ ആശ്രയിച്ചിരിക്കും. നമുക്ക് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഇത് രണ്ടിൻ്റെ ഒരു ബാലൻസ് നമുക്ക് പ്രാണായാമ മുറകളിൽ കൂടെ കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ്, നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് ശാന്തതയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സഹായിക്കുന്നത്. അതിനെ അത് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും ഫലപ്രദമായിട്ട് പ്രാണായാമ മുറകളിൽ കൂടെയാണ്, അല്ലെങ്കിൽ ശ്വാസത്തിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ തലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അതിങ്ങനെയാണ്, പ്രാണായാമ മുറകളെ ചെയ്ത് ചെയ്ത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കാം ഡൗൺ ചെയ്യുകയും കുറേ കൂടെ മനസ്സിന് ഒരു നല്ലൊരു ഫീല്, ഒരു സ്വസ്ഥത. ചുറ്റിനും എന്ത് തന്നെ നടന്നോട്ടെ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സ്ഥിരമായിട്ടുള്ള പ്രാണായാമ പരിശീലനങ്ങൾ നമ്മുടെ എനർജി ലെവലിനെ കൂട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് ഓരോ സാഹചര്യത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ആൾക്കാർ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്, ഏതൊരു സാഹചര്യം തന്നെ ആണെങ്കിലും അതൊരു പ്രശ്നമായിട്ട് കാണാതെ ആ പ്രശ്നത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ആ പ്രശ്നത്തെ ഉൾക്കൊള്ളാനും ഉള്ള കഴിവ് നമുക്ക് കിട്ടും. കാരണം പലരും ഈ ഒഴുക്കിനെതിരെ നീന്തുന്ന ആൾക്കാരാണ്, പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഓടിപ്പോവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ പ്രശ്നത്തെ നേരിടുക എന്നുള്ളത് ഒരു മനസ്സിൻ്റെ ധൈര്യമാണ്. ഈ മനസ്സിൻ്റെ ധൈര്യമാണ് പലപ്പോഴും നമ്മൾ പ്രാണായാമ മുറകളിൽ കൂടെ പതുക്കെ പതുക്കെ ശ്വാസത്തെ നിയന്ത്രിച്ച് നമ്മൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, യോഗ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ തലത്തിലുണ്ടാകുന്ന ഒരു മൈൻഡ്ഫുൾനെസ് നമുക്ക് വരും. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഈ ഒരു നിമിഷത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രാക്ടീസാണ്. കാരണം നമ്മളെപ്പോഴും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വിഷമങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിലും ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. നമ്മുടെ കയ്യിലുള്ളത് എന്താ? ഇന്നത്തെ ഈ നിമിഷം മാത്രമാണ്. കാരണം നാളെ എന്നൊരു ദിവസം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത്രയും ഉള്ളൂ മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഇന്നലകൾ നമുക്കിനി അത് കടന്നുപോയതല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും തിരിച്ചറിവുകളും ഉണ്ടാകുന്നത് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൽ കൂടെയാണ്. ഓ, ഈ നിമിഷത്തെ സന്തോഷമായിട്ട് കൊണ്ടുപോവുക, അടുത്ത നിമിഷം അത് വരുമ്പോൾ അപ്പം നോക്കാം. ഇന്ന് മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കലാണ്. ഇത്തരം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് ഉണ്ട്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ കൂടുതലായിട്ടും ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. എനിക്ക് കുറേ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. യോഗ പരിശീലനത്തിനോടൊപ്പം തന്നെ ഞാൻ ഇതും കൂടെ പരിശീലിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റൈറ്റിംഗ് ആക്ടിവിറ്റീസ്, സെൽഫ് ലവിൻ്റെ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, മൈൻഡ്ഫുൾനെസ്സിൻ്റെ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന്, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നമ്മുടെ മനസ്സാണ് ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സിലേക്ക് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണ്, നമ്മുടെ ലൈഫ് മുന്നോട്ട് സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത് ട്യൂൺ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കഴിവാണ്. പക്ഷെ പലർക്കും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളൊക്കെ യോഗ പരിശീലനത്തോടൊപ്പം കൊണ്ടുപോയി കഴിയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുകയും മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് വരുന്ന ഊർജ പ്രവാഹത്തിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ തടസ്സങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനും ഒക്കെ സാധിക്കും.
3: നമ്മളിപ്പോൾ യോഗ ചെയ്യുമ്പോൾ സൂര്യ നമസ്കാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ സൂര്യ നമസ്കാരം എത്രത്തോളം ഊർജം നമുക്ക് പ്രാധാന്യം ചെയ്യും?
4: ഒരു പവർ ഹൗസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സൂര്യ നമസ്കാരം പറയുകയാണെങ്കിൽ വളരെയധികം ഊർജം ശരീരത്തിനും മനസ്സിനും തരുന്ന ഒരു സംഭവമാണ് സൂര്യ നമസ്കാരം. കാരണം സൂര്യ നമസ്കാരത്തിൽ ഒരു സീക്വൻസ് ഓഫ് യോഗ ആസനങ്ങളാണ്, 12 സ്റ്റെപ്പുകളുള്ള ഒരു സംഭവമാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. പ്രഭാതത്തിലൊക്കെ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ഞാൻ നേരത്തെ മൊബൈൽ ഫോണിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ഈ സൂര്യ നമസ്കാരം ദിവസേന ഒരു 12 റൗണ്ടെങ്കിലും മിനിമം ചെയ്ത് ദിവസം തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ മൊബൈൽ ഫോൺ 100% ചാർജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും ശരീരവും ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അന്ന് ആ ദിവസത്തേക്ക് മുഴുവനും ഉള്ള ഊർജം തടസ്സം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പോലും പലരും പറയാറുണ്ട് കിടന്നാലും മനസ്സിലിങ്ങനെ 100,000 ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഉറങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഉറങ്ങാൻ സാധിക്കത്തില്ല. ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് ദിവസം തുടങ്ങുന്നവർ ഈ ഊർജം നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ശരീരത്തിനൊരു ക്ഷീണം തോന്നില്ല. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരല്പം ബ്രീതിങ് എക്സസൈസും കൂടെ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും, എത്ര ജോലിഭാരമുള്ള ദിവസമാണെങ്കിലും നമുക്കതൊരു ക്ഷീണമായിട്ടേ തോന്നാറില്ല. ആ ബ്രീതിങ് എക്സസൈസും കൂടെ ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ ശാന്തമായിട്ട് സുഖകരമായിട്ട് ഉള്ളൊരു ഉറക്കം നമുക്ക് കിട്ടും. ഈ ഉറക്കം, നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ എനർജി ലെവൽ മാറും, നമ്മുടെ സെല്ലുകൾക്ക് റിപ്പയറിങ് നടക്കും, നമ്മുടെ തലച്ചോറിന് റിക്കവറിക്കുള്ള സമയം കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് സൂര്യ നമസ്കാരം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതുമാത്രമല്ല, സൂര്യ നമസ്കാരം സ്ഥിരമായി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ വഴക്കം, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, എനർജി ലെവൽ കൂട്ടുക, ശരീരത്തിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, പേശികൾക്ക് ബലം കൂട്ടുക, എല്ലുകൾക്ക് ബലം വയ്ക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൂര്യ നമസ്കാരത്തിൽ കൂടെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.
3: ഇന്നത്തെ സുഗുണോഭവന്തുവിൽ ശരീരത്തെ ഉണർത്തുകയും ദിവസം മുഴുവനും ഉന്മേഷത്തോടെ തുടരാൻ സഹായിക്കുകയും ചെയ്യുന്ന ലളിതമായ യോഗാഭ്യാസങ്ങളാണ് നമ്മുടെ യോഗാഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഓരോ ശ്രോതാക്കളും രാവിലെ തന്നെ പോസിറ്റീവ് മനസ്സോടെ പുഞ്ചിരിയോടെ ഒരു ദിവസം ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുണോഭവന്തുവിൽ നിന്നും വിട പറയുന്നു. യോഗാഗുരു പ്രിയ ആന്റണിയോടൊപ്പം രീഷ്മ.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
8: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: ഗുഡ് മോർണിംഗ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. അപ്പോ വാട്സപ്പ് മെലഡി തുടങ്ങുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളാണ്. മെസ്സേജൊക്കെ വന്നു തുടങ്ങി. ഞാൻ പറയുമ്പോൾ തന്നെ നമ്പർ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ പറയാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ, ഇഷ്ട ഗാനങ്ങൾ മെസ്സേജ് അയക്കൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9890301311. ആദ്യം തന്നെ അടിപൊളി ഗാനമാണ് കേട്ടോ, ഫോർ ദ പീപ്പിൾ, നിന്റെ മിഴിമുന കുണ്ടന്റെ എന്ന് തുടങ്ങുന്ന അടിപൊളി ഗാനം. കൈതപ്പുറം സംഗീതം ജാസി ഗിഫ്റ്റുമാണ്. ജാസി ഗിഫ്റ്റും ജോൾസിനെയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശില്പയാണ്. ഗാനം കേൾക്കാം. വാട്സപ്പ് മെലഡി

0: ജെയിംസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു.
1: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 വാട്സപ്പ് മെലഡിയാണ്. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്കാണ് പോകുന്നത്. അടുത്തത് നല്ല അടിപൊളി ഒരു ഗാനമാണ് കേട്ടോ. ഹായ്, ഞാൻ മീനാക്ഷി, ഡീസന്റെ മുക്കിൽ നിന്നും മിൻസാര കനവ് എന്ന തമിഴ് മൂവിയിലെ പൂപ്പൂക്കും ഓസൈ എന്ന ഗാനം വെച്ച് തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുജാത മോഹനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. എ ആർ റഹ്മാൻ സംഗീതമാണ്. നമുക്ക് അടിപൊളി ഗാനമാണ്, നമുക്ക് ഗാനം കേൾക്കാം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. സമയം 10 മണി കഴിഞ്ഞ് 19:19 ആയിരിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോണ്. ഗുഡ് മോർണിംഗ്, സജിത് പുന്തലത്താഴമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സജിത്. ഓക്കെ, സിദ്ധാർത്ഥ സിനിമയിലെ പൂമാനത്തെ കഞ്ഞിപ്പാടം എന്ന ഗാനം വെച്ച് തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മമ്മൂക്ക ചിത്രമാണ് സിദ്ധാർത്ഥ. കൈതപ്രത്തിന്റെ വരികളാണ്, സംഗീതം വിദ്യാസാഗറാണ്, ദാസേട്ടനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം വാട്സപ്പ് മെലഡിയിൽ.

ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെലഡിയാണ്. നമ്മൾ അടുത്ത ഒരു മെസ്സേജിലേക്കാണ് പോകുന്നത്. നോക്കാം ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന്. ഹായ്, ഞാൻ ഉണ്ണി വെള്ളിമൺ. എനിക്ക് ആത്മാവിലെ ആനന്ദമേ എന്ന ആൽബം സോങ് വെച്ചിരുമോ എന്നാണ് ഉണ്ണി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും നല്ലൊരു ഗാനമാണ്. ഗാനം കേൾക്കാം.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. അപ്പോൾ അത് ശ്രീലക്ഷ്മി എം എസ്. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത മെസ്സേജ്. ഹായ്, ഞാൻ മായ, ഡീസന്റ് മുക്ക്. റോജ എന്ന തമിഴ് മൂവിയിലെ പുതുവെള്ളയെ മഴ എന്ന സോങ് വെച്ചേരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും ഏ റോമൻ സംഗീതമാണ്. സുജാത മോഹനും ഉണ്ണിമനോൻ ചേർന്ന് ആലപിച്ച മനോഹരമായ ഗാനം കേൾക്കാം.

കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെലഡിയാണ്. നല്ല മനോഹരമായ ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 ഗാനങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളാണ് മെസ്സേജിലൂടെ. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഹലോ ശ്രീ, ഗുഡ് മോർണിംഗ്. ഞാൻ കോട്ടിക്കടയിൽ നിന്നും ശിവചേച്ചി. ശിവചേച്ചി, ഗുഡ് മോർണിംഗ്. രണ്ടു മൂന്ന് തവണ മെസ്സേജ് അയച്ചു, നോക്കിയില്ല. ഇന്ന് നോക്കണേ, നോക്കിയിരിക്കുന്നു. ഓക്കെ. എൻ്റെ കൊച്ചുമകൾ ഇസാ മറിയത്തിന് വേണ്ടി അക്കച്ചിയുടെ കുഞ്ഞുവാവ മൂവിയിലെ സുന്ദരിക്കുട്ടി ചിരിക്കുന്ന ചന്ദനക്കട്ടി എന്ന സോങ് 1985 ജാനകിയമ്മ പാടിയ പാട്ടാണ്. സംഗീതം ജോൺസൺ മാഷാണ്. ഈ പാട്ട് വെച്ച് തരണം, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ശിവചേച്ചി. ഓക്കെ. അപ്പോൾ അക്കച്ചിയുടെ കുഞ്ഞുവാവ എന്ന മൂവിയിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന കൊച്ചുമകൾ ഇസാ മറിയത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഈസക്കുട്ടിക്ക് വേണ്ടി തന്നെ പാട്ട് കേട്ട് കളഞ്ഞാലോ. ജാനകിയമ്മ പാടിയിരിക്കുന്ന മനോഹരമായ ഗാനമാണ്. ഇതിൻ്റെ വരികൾ പൂപ്പച്ചൽ ഖാദറാണ്, ജോൺസൺ മാഷാണ് സംഗീതം. ഗാനം കേൾക്കാം.

ഓക്കെ, അടിപൊളി ഗാനമായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ക്ഷണക്കത്ത് എന്ന മൂവിയിലെ മംഗളങ്ങൾ അരുളു എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്ന സഫറാണ് അഞ്ചാലും മൂട് നിന്നും എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു ഗാനമാണ്. ശരത് സംഗീതം നൽകിയ മനോഹരമായ ഗാനം. എപ്പോഴും നമ്മൾ ദാസേട്ടൻ്റെ ഒരു വേർഷനാണ് കേൾക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, എനിക്കിതിനകത്ത് ഫീമെയിൽ വേർഷനാണ് കൂടുതൽ ഇഷ്ടം. അതായത് ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന വേർഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് തന്നെ കേൾക്കാം അല്ലേ, ചിത്ര ചേച്ചി പാടിയിരിക്കുന്നത് കേൾക്കാം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
3: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
4: എത്തനോൾ ഇന്ധനം വിവാദം ആകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട്.
3: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. നല്ല അടിപൊളി ഗാനമൊക്കെ കേട്ടുവാണ്. അപ്പോൾ സഫർ ആവശ്യപ്പെട്ടിരുന്നത് മംഗളങ്ങൾ അരുളും എനിക്കൊന്ന് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം, വളരെ ഇഷ്ടമുള്ളൊരു ഗാനമായിരുന്നു സഫർ. വളരെ നന്ദി കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകണം. ഹായ് ചേച്ചി, എൻ്റെ പേര് ഫാത്തിമ, എനിക്ക് അഴകുള്ള ഫാത്തിമ എന്ന ആൽബം സോങ് വെച്ച് തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അഴകുള്ള ഫാത്തിമ എന്ന ആൽബത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഗാനം കേൾക്കാം.

ഓക്കേ, നല്ലൊരു ഗാനമായിരുന്നു. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി എമ്മാസ്. നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് ചേച്ചി, ഞാൻ ദിയ ഫ്രം കരിക്കോട്. അംശം സോങ് പ്ലേ ചെയ്യുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും എന്താ, നമ്മൾ ഗാനം കേൾക്കാൻ പോവുകയാണ് വാട്സപ്പ് മെലഡിയിൽ.

ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന വാട്സ്ആപ്പ് മെൽഡിയാണ്. നമ്മൾ ലാസ്റ്റ് മെസ്സേജിലേക്കാണ് പോകുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ് ചേച്ചി, ഞാൻ സൂരജ്. ചേച്ചിക്ക് സുഖമാണോ? സുഖമാണ് സൂരജ്. ഓക്കെ, അപ്പോൾ എനിക്ക് കേരനിരകളാടും എന്ന സോങ് വെച്ച് തരാമോ? എൻ്റെ മോനുവിന് വേണ്ടിയിട്ടാണ്, ബർത്ത്ഡേ ബോയ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മോൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ശരി, എന്തായാലും മോന് വേണ്ടി, ബർത്ത്ഡേ ബോയ് ആണല്ലോ, അപ്പം മോന് വേണ്ടി, മോന് ജന്മദിന ആശംസകൾ കേട്ടോ. അപ്പോൾ മോന് വേണ്ടി നമുക്ക് ജലോത്സവം, 2004 പുറത്തിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ്. എൻ്റെ വരികൾ ബി ആർ പ്രസാദാണ്, സംഗീതം അൽഫോൺസ് ജോസഫാണ്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനാണ്. ഈ ഗാനത്തോടൊപ്പം ഇന്നത്തെ വാട്സ്ആപ്പ് മെൽഡിയിൽ നിന്നും സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗറിൽ ഇപ്പോൾ തീരധ്വനി അവതരണം റിനീഷ് ആന്റണി, ശബ്ദമിശ്രണം ശിവപ്രിയൻ. അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രമെഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നീലക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടിപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: നമ്മളോട് ഇന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ഡൈനീഷ്യസ് ചേട്ടനാണ്. ചേട്ടൻ ഇവിടെ ഏകദേശം കുറെ കൊല്ലമായിട്ട് ലേലത്തിൽ പ്രവർത്തിക്കുകയാണ്. അപ്പൊ പറയൂ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: ഇത് മത്സ്യബന്ധന മേഖല, ഞാൻ ഏതാണ്ട് എനിക്കിപ്പോ 52 വയസ്സായി വരുന്നുണ്ട്. അപ്പൊ ഒരു 35 ഞാൻ ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു തൊഴിലാളിയാണ്. സ്കൂളിലൊക്കെ ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ ട്രോളിംഗ് മത്സ്യബന്ധന നിരോധനവും അതുമായി ബന്ധപ്പെട്ട വെടിവെപ്പും എല്ലാം ഉണ്ടായത്. ഞാൻ ഇപ്പൊ തൊട്ടടുത്ത ഒരു വളരെ പ്രസിദ്ധമായ ഒരു ദിനപത്രത്തിൽ ട്രോളിംഗ് നിരോധനത്തിനെ കുറിച്ചുള്ള ഒരു വാർത്ത വായിക്കുകയുണ്ടായി. അപ്പൊ അതിനകത്ത് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രോളിംഗ് നിരോധനം വന്നതിന്റെ ഭാഗമായിട്ട് മത്സ്യസമ്പത്ത് ധാരാളമായി വർദ്ധിക്കുകയും കേരളത്തിന്റെ കയറ്റുമതിയിൽ വലിയ ഗണ്യമായ മത്സ്യസമ്പത്തിന്റെ വർധനവും കയറ്റുമതി എല്ലാം ഗണ്യമായി വർദ്ധിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് കാലഘട്ടങ്ങളെ തമ്മിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന യാനങ്ങളും യാനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും എഞ്ചിനും എഞ്ചിന്റെ ഹോസ് പവറും മറ്റുമൊക്കെ നമ്മൾ മത്സ്യം പിടിക്കുന്ന കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി. അപ്പൊ എന്റെ ഒരു കണക്കൂട്ടലിൽ ഈ ഒരു കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ മത്സ്യസമ്പത്ത് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്നുള്ള യാനങ്ങളുടെ അളവും അത് പിടിക്കാനുള്ള ആ പരിമിതിയും വെച്ചിട്ടാണ് അന്നത്തെ മത്സ്യ ലഭ്യതയ്ക്ക് ഒരു കുറവ് ഇന്നൊരു കൂടുതലായി പറയുന്നത്. ഇന്നത്തെ യാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആഴ്ചകളും മറ്റും അതിലധികവും പോയി കടലിൽ കിടന്ന് മത്സ്യം പിടിക്കാനുള്ള സംവിധാനമുള്ള യാനങ്ങളാണ് ഇന്നുള്ളത്. അത് അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ മത്സ്യങ്ങൾ ഉള്ളതിനെ അരിച്ചു കുറക്കി പിടിച്ചുകൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധ്യത ഇന്നുണ്ട്. പക്ഷെ അന്ന് കൂടുതൽ മത്സ്യം ഉണ്ടെങ്കിലും ഇവിടുന്ന് നേരം വെളുക്കുമ്പോൾ പോയി ഒരു വല അല്ലെ രണ്ട് വല വലിച്ച് അത് കിട്ടുന്നതുമായി ഓടി വന്ന് അത് വിറ്റ് പൈസയുമായി പോകുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഈ രണ്ട് കാലഘട്ടങ്ങളെയും കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ മത്സ്യലഭ്യത അധികമാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ കിട്ടിയിരുന്ന ചെമ്മീനും ഇപ്പൊ കരിക്കാടി, കഴന്തൻ തുടങ്ങിയ ചെമ്മീൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ അത്രയും ആ ഒരു കാലയളവിൽ, അതായത് കിട്ടുന്ന മൺസൂൺ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞു വരുന്ന ആ കാലയളവിൽ ഇന്ന് കിട്ടുന്നോ എന്ന് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്.
2: ക്വാണ്ടിറ്റിയുടെ
3: കുറവുണ്ട്. കാരണം അന്ന് എന്റെ ഓർമ്മയിൽ ഈ ചെറു ബോട്ടുകൾ 2-3 പോയി വലയെറിഞ്ഞ് ഇതിനെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വില ഉണ്ടെങ്കിലും വില കുറവാണെങ്കിലും എടുക്കാനാണെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഒരു പ്രാവശ്യം പോയാൽ തന്നെ ഓടി വരാനുള്ള സൗകര്യം അത്രയും കിട്ടി നമുക്ക് ബോട്ട് കരയ്ക്ക് വരാൻ പറ്റുന്നില്ല. ഉള്ളതിനെ അരിച്ചു കുറക്കി കൊണ്ടുവന്ന് കാശ് വാങ്ങുന്നു എന്നതിലപ്പുറം മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല.
2: ഇതുമൂലം നമുക്കുണ്ടാകുന്ന മത്സ്യസമ്പത്തിന് ലഭ്യതയും വളർച്ചയൊക്കെ ഒരുപാട് പിന്നിലേക്ക് പോകുന്നുണ്ട്.
3: മത്സ്യലഭ്യത കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മത്സ്യലഭ്യത എല്ലാ കാലങ്ങളിലെയും പോലെ ഈ കാലഘട്ടത്തിലും എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ബോട്ടുകൾക്ക് ക്യാച്ചിങ് ഉണ്ടായിരുന്നു. എന്നാൽ തീരക്കടലിൽ കിട്ടുന്ന പൂവാലിനും മറ്റും ചെമ്മീനൊക്കെ പിടിക്കുന്ന ബോട്ടുകൾക്ക് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഈ പ്രാവശ്യം കാണാൻ പറ്റിയത്. ആഴക്കടലിൽ പോയി വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആഴ്ചകൾ കഴിഞ്ഞ് വരുന്ന ബോട്ടുകൾ അവര് കുറച്ചധികം ബോട്ടുകൾക്കൊക്കെ നന്നായി പോകുന്നുണ്ട്. എന്നാൽ അവിടെയും വളരെ കഷ്ടത അനുഭവിക്കുന്ന ബോട്ടുകളുണ്ട്. ശരാശരി കിട്ടാതെ അല്ലെങ്കിൽ പ്രവർത്തന ചെലവ് കിട്ടാതെ വരുന്ന ബോട്ടുകൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ 100% സക്സസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നതല്ല ഈ മേഖല. അതെല്ലാ മേഖലയും പോലെ തന്നെ എല്ലാ വ്യവസായത്തെയും പോലെ ഇതിപ്പോ വ്യവസായമാണല്ലോ. തൊഴിലെന്ന മുമ്പ് ഉപജീവന മാർഗം എന്നതിലുപരി ഇന്ന് വലിയ വ്യവസായമായി മാറി നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
2: ഏതൊക്കെ സമയങ്ങളിലാണ്, ഏതൊക്കെ മത്സ്യങ്ങളാണ് ലഭ്യത വരുന്നത്?
3: ഇനിയിപ്പോ ട്രോളിംഗ് മാൻ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് മാൻ തുടങ്ങുകയാണ്. ആഗസ്റ്റ് 1 മുതൽ ട്രോളിംഗ് മാൻ കഴിഞ്ഞ് വരുന്നത് നമുക്ക് സാധാരണ കണ്ടുവരുന്നത്. മുൻകാലങ്ങളിൽ ആദ്യം ചെമ്മീൻ പിടിക്കും, പിന്നെ കണവ പിടിക്കും, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ കിളിമീൻ, ചെങ്കലവ എന്ന് പറയുന്ന കിളിമീനൊക്കെ ധാരാളം കിട്ടും. പക്ഷെ ഇപ്പൊ ഈ കിളിമീനൊക്കെ അന്ന് കിട്ടിയിരുന്നത് പോലെ ഇന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. അന്ന് കിട്ടിയ കണക്കൊന്നും ഇപ്പൊ കിട്ടുന്നില്ല. അപ്പൊ അന്ന് കൊണ്ടുവന്ന് എടുക്കാനാളില്ലാതെ അതൊക്കെ കോരി കളയുന്ന ഒരു അവസ്ഥയിലുണ്ട്. പക്ഷെ ഇന്ന് ആ സാഹചര്യം ഇല്ല. കൊണ്ടുവന്നാൽ മറ്റും മറ്റും രീതിയിൽ ഇതിനെ സംസ്കരിക്കാനുള്ള ശേഷിയും കണ്ടെത്തലുകളെല്ലാം വന്നതിന്റെ ഭാഗമായിട്ട് എത്ര മീൻ കിട്ടിയാലും നമുക്ക് നശിപ്പിച്ചു കളയേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. അപ്പൊ ആ മാറ്റങ്ങളെല്ലാം ഇന്ന് വന്നിട്ടുണ്ട്.
2: അത് കഴിഞ്ഞുള്ള സീസണില്
3: ഈ ഒരു 3 മാസം കഴിയുമ്പോഴത്തേന് ഓഫ് സീസൺ ആകും. പിന്നെ ഇപ്പൊ ഈ വലിയ ബോട്ടുകൾ പുറംകടലിലൊക്കെ പോയി പിടിക്കുന്നതുകൊണ്ട് ആ സമയത്തും കുറഞ്ഞ രീതിയിൽ ഈ സീഫ് കട്ടിൽ ഫിഷ് പേക്കണവ അതും അതിനോടനുബന്ധമായിട്ടുള്ള കണവകളും മത്സ്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു എഞ്ചിന്റെ ഹോസ്പോർ ഒക്കെ കൂടിയതായിട്ട് സ്പീഡ് വലിക്കുന്നു എന്ന് പറയും. സ്പീഡ് വലിച്ച് മത്സ്യങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുവരാനുള്ള ഒരു കഴിവ് ബോട്ടുകാർക്ക് ബോട്ടിനും കൊണ്ടു.
2: ഈ എല്ലാ കാലത്തിലും ഒരേ മീൻ കിട്ടും, ഏതെങ്കിലും ഒരു മീൻ തന്നെ എല്ലാ സീസണിലും കിട്ടുന്നതായിട്ട്
3: അങ്ങനെ എന്തായാലും അങ്ങനെയില്ല. ഇപ്പൊ ചെമ്മീൻ, കരിക്കാടി ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ കണവ, ആ കണവാൻ ആ സമയത്ത് കിട്ടിയാൽ ബൈറ്റ് സ്കൂട്ട് നീഡില് എല്ലാം, പിന്നെ അത് അങ്ങനെ അത്രയും ബൾക്കായിട്ട് പിന്നെ കിട്ടില്ല. ഇതിപ്പോ നമുക്ക് ഈ ഒരു മൺസൂൺ കാലഘട്ടത്തിൽ എല്ലാം ബൾക്കായിട്ട് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്.
2: രാവിലെ ഈ ഇവിടുത്തെ ഒരു ലേല പ്രക്രിയ എങ്ങനെയാണ്?
3: ഇവിടെ ശക്തികുളങ്ങര ആണെങ്കിൽ ഒരു 3 മണിയോടുകൂടി ലേലം ആരംഭിക്കും. അത് സീസൺ സമയമാണെങ്കിൽ കണ്ടിന്യൂ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ഒരു 12 മണിക്കൂറും നമുക്ക് ഉള്ള ഒരു നിലപാടിലേക്ക് പോകും. പക്ഷെ ഇവിടെ നീണ്ടകരെ സംബന്ധിച്ച് ബോട്ടുകളുടെ, ട്രോളിംഗ് ബോട്ടുകളുടേത് ഒരു 6 മണിയോടുകൂടി മാത്രമേ ഇവിടെ ഇവിടെ മത്സ്യമാണ്, മത്സ്യ വിപണനമാണ് ഇവിടെ. ഈ എക്സ്പോർട്ടിങ് ഐറ്റംസ് സീ ഫുഡിന്റെ ഒന്നും അത്തരം വിപണനം ഇവിടെ കുറവാണ്. അത് അധികവും നടക്കുന്നത് ശക്തികുളങ്ങര തന്നെയാണ്. ഇവിടെ മത്സ്യത്തിന്റെയാണ് കച്ചവടം. അത് സീസൺ സമയത്ത് ഒരു മുഴുവൻ സമയം ഉണ്ടാവും, അല്ലാതുള്ള സമയങ്ങളിൽ ഏതാണ്ട് ഒരു 1 മണിയോടുകൂടിയൊക്കെ കച്ചവടം ഒഴിയുന്ന കാഴ്ചയാണ് നമ്മൾ
2: കാണുന്നത്. ഈ പണ്ട് കാലം അപേക്ഷിച്ചിട്ട് ചേട്ടൻ പറഞ്ഞല്ലോ ഈ എക്സ്പോർട്ടിങ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ?
3: അല്ല, ഇപ്പൊ കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ കൂടുതൽ പിടിച്ചപ്പം, ഞാൻ പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ ഈ ഡീപ് സീയുടെ ചെമ്മീനൊന്നും പിടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒന്നും എക്സ്പോർട്ടിംഗ് ആണില്ല. പക്ഷെ ഇന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10 മാസവും ഡീപ് സീയുടെ ചെമ്മീൻ, അത് 2-3 റേറ്റ് ഉണ്ട്, അതെല്ലാം പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്പോർട്ടിംഗ് ഒക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ അപ്പൊ ഈ ഒരു അടുത്ത സമയത്താണ് ഈ ബൈഗ ചങ്ക് പിടിക്കുന്നത്, അതും കുറച്ച് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എക്സ്പോർട്ടിങ്ങിനകത്ത് അധികം വന്നിരിക്കുന്ന ഒരു രീതിയാണ്. ഞാനീ പറഞ്ഞ തുടക്കകാലത്തൊന്നും അതൊന്നും പിടിക്കാനുള്ള സാങ്കേതിക വിദ്യയൊന്നും ഇല്ല, പിടിക്കുന്നതും ഇല്ല.
2: അതുപോലെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളെ കാണാം. ഒരുപാട് രീതിയിൽ ലേലം മുതൽ ലോഡിംഗ് കാര്യം മുതൽ ഇതിന്റെ ഇടയിൽ നിന്ന് വിൽക്കുന്ന അങ്ങനെ ഒരുപാട് പേരെ കാണാം. ഇങ്ങനെ ഇത് എത്ര ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം കൂടിയാണ്.
3: തീർച്ചയായിട്ടും
2: ഒരാൾക്ക് ഒരു ജോലി വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ കൂടെ കയറുന്ന ജോലി അന്നത്തുള്ള കൂലി പഠിച്ചിട്ട് പോകാം, നല്ല പണിയാണെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കാം. ആ ഒരു കാലഘട്ടത്തിന് വന്ന മാറ്റമാണോ? അല്ല, തുടക്കത്തിൽ ഇത്രയും പേരല്ലേ ഉണ്ടായിരുന്നു, പിന്നെ ഓരോരോ മേഖലയിൽ ആളായിട്ട് അങ്ങനെ
3: ഇല്ല. ഈ ചെറിയ ബോട്ടുകളായിരുന്നപ്പോൾ അതിന് സ്ഥിരമായിട്ട് ഒരു സഹായി, അതിന് ഞങ്ങൾ അന്ന് പറയുന്ന വെള്ളം കോരി. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി. ഒരു ബോട്ട് വന്നാൽ ഈ ആൺ തൊഴിലാളികൾ തന്നെ ഒന്നോ രണ്ടോ അതിലധികമോ പേര് ഈ സ്റ്റോറിനകത്ത് ഇറങ്ങി മത്സ്യം കോരി മുകളിലേക്ക് കൊടുക്കുന്നതും കരക്കേക്ക് ഇറക്കുന്നതുമായ തൊഴിൽ. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് അധികം സ്ത്രീ തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് അത്തരം ബോട്ടുകളിൽ തന്നെ ഒന്നോ രണ്ടോ തൊഴിലാളികൾ ഈ മത്സ്യം കൊണ്ട് വിപണനം നടക്കുന്നിടത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തൊഴിൽ, അങ്ങനെ വിവിധങ്ങളായ തൊഴിൽ സാധ്യതകൾ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സംരംഭത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ തൊഴിൽ സാധ്യതകൾ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്.
2: അതുപോലെ തന്നെ ഇപ്പൊ മത്സ്യം ഇവിടുന്ന് ചെറിയ ബൈക്കില് അല്ലെങ്കിൽ തലച്ചുമട് അങ്ങനെ പല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയാമോ? ഏതൊക്കെ രീതി?
3: തീർച്ചയായിട്ടും പറയാം. ഞാനീ പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ സൈക്കിൾ മാത്രമായിരുന്നു മനുഷ്യനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സാധനം. വലിയ കൊട്ട, എന്റെ ഓർമ്മയൊക്കെ, വലിയ കൊട്ട വെച്ച് ഇതിന്റെ പുറവശം വെച്ച് കെട്ടി ഈ ചവിട്ടി കൊണ്ടുപോകും, വണ്ടി പഞ്ചറായാൽ തീർന്ന് അന്നത്തെ കച്ചവടം പോയി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ഒരു 4-5 മണിക്കൂർ ഓടി കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് മത്സ്യവും എടുത്ത് അവരുദ്ദേശിക്കുന്ന സമയത്ത് കൊണ്ട് വിപണനം നടത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഈ 3 മണിക്ക് തുടങ്ങുമ്പോൾ അവർ 4 മണിക്കകത്ത് വെച്ച് മത്സ്യം എടുക്കുന്ന ഒരാൾക്ക് 5, 6, 7, 8 8 മണി 9 മണിക്കകത്ത് 4-5 മണിക്കൂർ വാഹനം ഓടി ഇതെത്തിക്കേണ്ട അടുത്ത് എത്തിച്ച് വിപണനം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു 6 മണി 4 മണിക്കൂർ കഴിഞ്ഞ് ഒക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തുകയും അതുപോലെ പിറ്റന്നത്തിന് വേണ്ടിയിട്ടും എടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളും ആ വാഹന സൗകര്യങ്ങൾ അത്രയധികം വളർന്നു വന്നതിന്റെ ഭാഗമായിട്ട് അത് വലിയ സാധ്യത ഇവിടെ ഉണ്ടായി.
2: അപ്പൊ എന്തൊക്കെ തരം മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്? തലച്ചുമടുണ്ട്,
3: ഇവിടെ തലച്ചുമട്, പിന്നെ സൈക്കിൾ ഡിങ്ങുകാര്, അങ്ങനെ ലോഡിങ്ങിന്റെ രണ്ട് മൂന്ന് സെക്ഷൻ ഇവിടെ ഉണ്ട്. ബൈക്കിൽ കൊണ്ടുപോകുന്ന അവര് മീൻ എടുത്ത് അവര് തന്നെ കൊണ്ടുപോകുന്നു. പിന്നെ ഇവിടെ സൈക്കിളിന്റെ ഒരു വിങ് ഉണ്ട്, അവരിപ്പോ ഈ ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നമ്മൾ പറയുന്നിടത്ത് അവർ കൊണ്ടെത്തിച്ചു
2: തരും.
3: അകത്തല്ല, പുറത്തായാലും നമ്മുടെ നമ്മൾ പറയുന്ന
2: സ്ഥലങ്ങളിൽ
3: അവരെത്തിച്ചു തരും.
2: എത്ര വർഷമായി ഇപ്പം ഏകദേശം ഈ മേഖലയിൽ?
3: ഇത് എനിക്ക് തോന്നുന്നു 50 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 50 60 വർഷമാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഓർക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നിട്ട്

0: അത്തരം വ്യവസായം വളർന്നു രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അതെല്ലാം കിട്ടിയ വിലയ്ക്ക് ആതുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം. അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്നത് മേഖലയാണ് ശക്തിവള്ളങ്കര. എങ്കിൽ കൂടി ഇപ്പം എല്ലാവരും വിദേശികളാണ്, അധികവും വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിലെടുത്ത് ആ സാധ്യതകൾ തേടിപ്പോയവരാണ്. അപ്പൊ ആ ഒരു കാലത്ത് ഞാനും ഇതിനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷെ എന്റെ ഒരു ദൗർഭാഗ്യം കൊണ്ട് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതി. അത് അതുകൊണ്ട് തന്നെ അങ്ങനെ പോയ ആൾക്കാരാണ് അധികം ഉള്ളത്.
1: ഇതിൽ തന്നെയാണ് വർഷങ്ങളായിട്ട് വീട്ടിലാരൊക്കെ ഉണ്ട്?
0: എന്റെ ഞാനിപ്പോ പോകാൻ കഴിച്ചു എന്റെ കൂടെ ഭാര്യയും മകളുമാണ്. എന്റെ ഫാമിലി പച്ചു അമ്മച്ചിയും ഞങ്ങൾ നാല് മക്കളും ഒരു പെങ്ങളും രണ്ടനിയന്മാരുമാണ്.
1: അപ്പം ഇനിയിപ്പോ ഈ ട്രോളിംഗ് സമയത്ത് എന്താണ് ഇനി അടുത്ത പ്ലാൻ?
0: ട്രോളിംഗ് സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് മറ്റു തൊഴിലെടുക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല, വിശ്രമമാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് മറ്റു സാധ്യതകളില്ല. എന്നാൽ ഞങ്ങള് ഈ അത്യാവശ്യം വല എറിഞ്ഞ് മീൻ പിടിക്കാൻ അറിയാവുന്നത് വശമുള്ളത് കൊണ്ട് അതിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതോ അധികം വിൽക്കാൻ കഴിയുന്നതോ തരത്തിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് ഇവിടെ ഈ കിടക്കുന്ന കോരു വള്ളങ്ങളാണ്. അപ്പൊ അത് ഒരു ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾക്ക് ലേലം ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു തൊഴിൽ സാധ്യത ചെറുതായിട്ട് നമുക്ക് ഈ ട്രോൾ ബാൻ സമയത്ത് ഉണ്ട്.
1: കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകാൻ
0: പറ്റും.
1: എന്താകണം ഈ ഒരു മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: ഇപ്പൊ തൊട്ടടുത്ത് വളരെ കാലങ്ങളായിട്ട് കാണാൻ കഴിയുന്നത് ഈ വില വർധനമാണ്. പ്രധാനമായിട്ടും ഇന്ധന വില വർധനവ് അന്നധികൃതമെന്ന് വേണേൽ പറയാം. ഒരു നിയന്ത്രണവും ഇല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ചുമലടിച്ചേൽപ്പിക്കുന്ന അവര് എന്താ ഈ വില നിയന്ത്രണം, അവര് പിന്നെ വിപണിയിൽ ക്രൂഡിന് വില കൂടുമ്പോൾ വില കൂട്ടുകയും കുറയ്ക്കുമ്പോൾ കുറയ്ക്കുകയും ചെയ്യാമെന്നുള്ള ഒരു ധാരണയിലാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ അവരൊരിക്കലും വില കുറച്ച് നമുക്ക് തരുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളിൽ ചില സ്റ്റേറ്റുകളിലൊക്കെ എനിക്ക് തോന്നുന്നു സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. സബ്സിഡി എന്നുള്ള ഒരു പരിപാടി ഈ മത്സ്യബന്ധന ട്രോളിംഗ് ബോട്ടുകൾക്ക് കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല. ഈ മറ്റു ബോട്ടുകളെ ചെറുവള്ളങ്ങൾക്ക് മണ്ണെണ്ണയും മറ്റും സബ്സിഡി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ വല ഇതിന്റെ സാമഗ്രികളുടെ എഞ്ചിന്റെ സ്പെയർ പാർട്സും വലയുടെ മറ്റും വില കൂടുതലും അറ്റകുറ്റ പണികളും ഒക്കെയാണ് ഇത് പലരും ഇത് കളഞ്ഞിട്ട് പോകുന്നത്. ഇതുമായി മുന്നോട്ട് വന്ന് എവിടെങ്കിലും പോയി കുറെ സമ്പത്തുണ്ടാക്കി ഇവിടെ വന്നൊന്ന് നിന്നുപോയി ജീവിച്ചു പോകണമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇത് രക്ഷപ്പെടാൻ പറ്റാതെ പോയ അധികം പേരും നമുക്കറിയാം.
1: അപ്പം എത്ര ബോട്ടിലാണ് ലേലം വിളിക്കുന്നത്? ഒരു ബോട്ടാണ് അങ്ങനെ
0: അത് ഇങ്ങനെ നമുക്ക് ഇടപാടുള്ള ബോട്ടുകളാണ് നമ്മൾ ലേലം ചെയ്യുന്നത്. നമുക്ക് അഞ്ചോ എട്ടോ പത്തോ ബോട്ടുകൾ ഉണ്ടാവും, അത് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കും. നമ്മളൊരു ഗ്രൂപ്പ് രണ്ടു മൂന്ന് പേര് നല്ല രീതിയിൽ പോകുന്ന ഗ്രൂപ്പുകൾ ഒത്തിരി 10, 30, 40, 50 ബോട്ടുകളുള്ള ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഇവിടുത്തെ സിസ്റ്റം ഇവിടെ നമ്മുടെ തൊട്ടടുത്ത കൊല്ലം ഹാർബറിലെ പോലെ ഒരു സംഘം മത്സ്യ ലേല സംഘം അങ്ങനെ ഒന്നും ഇല്ല. എന്നാൽ തൊഴിലാളികൾക്ക് ചില കൂട്ടായ്മകളെല്ലാം ഉണ്ട്.
1: ഇതിലെ വിശേഷങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തരാം ഞാൻ. എന്നാ ചേട്ടന് റേഡിയോ പെൻസിനോടുള്ള നന്ദി അറിയിച്ചു. നന്ദി. നമ്മളിന്ന് നീണ്ടര ഹാർബറിൽ ലോഡിംഗ് തൊഴിലാളി വിഭാഗത്തിലാണ് നിൽക്കുന്നത്. അതിൽ നമ്മളോടൊപ്പം ഉള്ളത് INDUC മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ചേട്ടനാണ്. രണ്ട് പേര്?
2: ശേഷം.
1: എത്ര കൊല്ലേ INDUC? എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തന രീതികളൊക്കെ?
2: പ്രവർത്തന രീതികൾ കുഴപ്പമില്ല, അതന്നെ ആവറേജ് എന്ന്
1: പറയാം. എങ്ങനെയാ ഡ്യൂട്ടി ടൈം ഒക്കെ? എങ്ങനെയാണ്
2: ഡ്യൂട്ടി ടൈം? നമുക്ക് രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വേഗം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വള്ളത്തിന്റെ പണി തീരെ നടക്കാണ് ഇവിടുത്തെ പണി തീരുന്നത്. അതായത് അത് സമയം പറയാൻ പറ്റത്തില്ല. ബോട്ടിലെ പണിയൊക്കെ ആകുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ബോട്ടിന് പണി വന്നു. പിന്നെ അതിനുശേഷം വള്ളത്തിന് ഇവിടെ പണിയുണ്ട്. ചിലപ്പോൾ രാത്രിയാവും, ചിലപ്പോൾ ഉച്ചയ്ക്കാരം പണി വരുന്നു. വള്ളക്കാരൻ വീട്ടുന്നത് നമുക്ക് ഇവിടെ പണി വന്നു.
1: ഇത് ഇവിടെ ഈ ഒരു നീണ്ട ഹാർബർ മേഖല തിരഞ്ഞെടുത്തതാണോ INDUC? അല്ല, നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റ് ആണ്? എങ്ങനെ?
2: അല്ല, നമ്മൾ പാസ്സാണ്. ഒരു യൂണിയന് ഇത്ര പേര് ജോലിക്ക് ഇവിടെ ഉണ്ട്.
1: ഈ ഹാർബറിലുണ്ട് ബാക്കി
2: ഈ ആ നിലവിലുള്ള ആൾക്കാരായിട്ടായിരിക്കും ഇവിടെ തുടരുന്നത്. അതായത് അത്രയും പാസ് ഇവിടെ
1: നിലനിൽക്കും.
2: INDUC എത്ര, CIT എത്ര, BMS എത്ര, UTC എത്ര.
1: അപ്പൊ നിങ്ങൾക്ക് ഒരു കാലാവധി പറഞ്ഞ് മാറ്റം വേറെ മേലിലോട്ട് മാറ്റം വല്ലതും ഉണ്ട് അല്ലെ? ഇവിടെ തന്നെയാണ്?
2: ഇല്ല, നമുക്ക് ഇത് അവസാനം വരാം. നമുക്ക് ഈ പാസ് കൊടുക്കുന്നുണ്ട്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: അമ്മ, ഞാന്, വൈഫ്, ഒരു മോന്.
1: ഈ ഇപ്പൊ ഈ ട്രോളിംഗ് നിരോധനം വരാൻ പോകുന്നുണ്ട്. ഇനി അടുത്ത കുറെ ദിവസങ്ങളിലൊക്കെ എന്തായിരിക്കും നടക്കുന്നത് ജോലി?
2: വള്ളത്തിന്റെ പണിയുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ
1: ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ട്രോളിംഗ് മാറി,
2: ട്രോളിംഗ് മാറി സീസൺ പണി തുടങ്ങിയാൽ തന്നെ കഴിഞ്ഞ വട്ടം സീസൺ വലുതായിട്ട് പണി മോശമായിരുന്നു. കുറഞ്ഞ പണിയെ ഞാൻ കിട്ടിയുള്ളൂ. അതും ഇടവിട്ട് ചില്ലറ പണി കഴിഞ്ഞ അങ്ങനെ വട്ടം സീസൺ കുഴപ്പമില്ലായിരുന്നു. ഒരാഴ്ചത്തോളം, ഒന്നൊന്നര ആഴ്ചത്തോളം കണ്ടിന്യൂ ആയിട്ട് പണി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സീസൺ മോശമായിരുന്നു. ചെറിയ രീതിയിലുള്ള പണികളുണ്ട്.
1: ഈ രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന പണിക്ക് എങ്ങനെ ഗ്യാപ്പോ ബ്രേക്കോ അങ്ങനെ ഒരു ദിവസത്തെ രീതി ഒന്ന് പറയാമോ? എങ്ങനെ 5 മണിക്ക് തുടങ്ങിയിട്ട് എങ്ങനെയാ
2: ഇവിടുത്തെ? ഇപ്പം നിലവിൽ ഇപ്പം കിടക്കുന്ന ബോട്ടിന്റെയും വള്ളത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഇവിടുത്തെ ഷെഡ്യൂൾ. ഇപ്പൊ രാവിലെ ഇപ്പം വള്ളം കൂടുതൽ അല്ലെങ്കിൽ ബോട്ടിന്റെ പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ പണി ഇപ്പം കുറവാണ്. ഇപ്പൊ ഒരു 5-6 ബോട്ടൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പം 150 പേരുടെ ഫീൽഡാണ്. 150 പേരാണ് ഒരു ട്രേഡ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്.

0: രണ്ടാം ട്രെയിനാണ്. ഈ രണ്ടാം ട്രെയിനിലെ 150 പേര് എന്ന് പറയുന്നത് ഇപ്പം അത്രയും 150 പേർക്ക് പണിയുള്ള പണിയില്ല. ഇപ്പൊ 5 വോട്ട് ഒരു 6 വോട്ട് ഒക്കെ അപ്പം അപ്പം ട്രെയിൻ അടിസ്ഥാനത്തിൽ ഒരു 2 ട്രെയിന് 3 ട്രെയിൻ ഇട്ടിട്ട് ബാക്കിയുള്ളവരെ റെസ്റ്റ് കേട്ടിക്കൊണ്ടിരിക്കും, മാറ്റി തിരിച്ച് റൊട്ടേഷൻ പോലെ ചെയ്യും.
1: അപ്പൊ ഈ രാവിലെ ഇവിടെ വന്ന പല മേഖലയിലും പ്രവർത്തിക്കുന്നവരുണ്ട്, ഇതിന്റെ അകത്ത് മത്സരം എടുത്ത് വിപണനം കൊണ്ടുപോകുന്നവരുണ്ട്, ലേലം വിളിക്കുന്നവരുണ്ട്. അപ്പൊ ഇതിന്റെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തുമാണ് ഈ ഒരു ഇവിടെ നിന്ന് പോവാനായിട്ട് നമുക്ക് പ്രചോദനം കിട്ടുന്ന ഒരു കാര്യം എന്തുവാണ്?
0: പോവാൻ പ്രചോദനം എന്താ പറയണ്ടേ,
1: കാരണം ലോഡിംഗ് തൊഴിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, നല്ല കട്ടയുള്ളൊരു പണിയാണ്. അപ്പൊ എന്നാലും നമ്മൾ ഇത്ര തിരക്കിനൊരു തന്നെ നിൽക്കി 4 വർഷത്തോളം തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്, അതിനിടയിൽ നിൽക്കുന്ന ഒരു പ്രചോദനമായിട്ട് തോന്നിയ കാര്യം.
0: നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ.
1: ഇത് അങ്ങനെ ഈ ഒരു ഇതിന്റെ ഓരോ ലോഡിംഗ് അങ്ങനെ ഇല്ല, അങ്ങനെ ഒരുമിച്ചാണ്,
0: ഒറ്റ ഇതാണ്, ഒറ്റ ഐക്യമാണ്. ഈ നാല് ട്രെയിൻ ഉണ്ടെങ്കിലും പിന്നെ ഇവിടെ ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാ ഒരു പുറത്ത് ഒരു കൂലിപ്പണിക്ക് പോകുന്ന ശമ്പള സ്കെയിൽ ഉള്ളു നമുക്ക് ഇവിടെ. അല്ലാ വലിയ ശമ്പള സ്കെയിലൊന്നും ഇവിടെ ഇപ്പൊ ഇല്ല, കാരണം മീൻ കടലിൽ നിന്ന് കിടക്കുന്ന മീൻ ഇവിടെ കരയിൽ കയറിയാലും നമുക്ക് പോകണം. അത് എടുക്കുന്നവർക്കായാലും വിൽക്കുന്നവർക്കായാലും നമുക്കായാലും പോകണം. മീനിന്റെ ലഭ്യത കുറയുമ്പോഴത്തേക്ക് നമുക്കുള്ള വരുമാനവും കുറയും.
1: ഇതല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
0: എനിക്ക് ഓൾറെഡി വേറെ ട്രേഡ്
1: അറിയാം.
0: ഞാനിപ്പം ഇവിടെ പണി മോശമാകുമ്പോ ഞങ്ങൾ അങ്ങനെ പോകാറുണ്ട്. പല ആൾക്കാർക്കും ട്രേഡ് അറിയാവുന്നവരുണ്ട്,
1: പോവാത്തവരുണ്ട്,
0: ഈ തൊഴില് മാത്രം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഇപ്പം ഞങ്ങൾ ട്രെയിൻ വ്യവസ്ഥയില്ല. ഇപ്പം ഇപ്പൊ ഇന്നത്തെ ട്രെയിൻ ഇവിടെ ആണെങ്കിൽ നാളത്തെ ട്രെയിൻ അക്കരയിലാണ്. ഇനി ഇപ്പൊ അക്കരയിലെ ട്രെയിൻ ഇപ്പം ഇന്നത്തോടെ അടക്കി, 9:00 6:00 വള്ളത്തിന്റെ പണി അക്കരയില്ല. ഇപ്പൊ ഇനി ഇവിടെ ഒന്നായിട്ട് ഷിഫ്റ്റ് ചെയ്ത് റോഡ് ചെയ്ത് വന്നോണ്ടിരിക്കും ഇവിടുത്തെ ട്രെയിൻ
1: എല്ലാവർക്കും.
0: ഈ ഇപ്പൊ ഞങ്ങൾ 2 ടൈമിലാണ് ഇന്റർവ്യൂ ആണ് ഇപ്പൊ എടുക്കുന്നത്. 1 ടൈമിലെ ഇന്റർവ്യൂ ഉണ്ട് ഇതാണ്. ഈ 1 ടൈമിലും ഞങ്ങളുടെ അത്ര ആൾക്കാർ തന്നെ ഇവിടെ ജോലി
1: ചെയ്യുന്നു.
0: അടുത്തൊരു ദിവസം ഞങ്ങളല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്, ആ
1: ടൈമുകാരാണ്.
0: അടുത്ത ടൈം ഞങ്ങളല്ല, അവരാണ്. അപ്പൊ ഞങ്ങൾക്കിപ്പോ അടവ് ആകുമ്പോഴത്തേക്ക് അടുത്ത ടൈം ഇനി വീട്ടിയിരിക്കാം. അപ്പൊ അറ്റേ അക്കരെ പോകാറുണ്ട്. ഇപ്പൊ ഇനി പറ്റത്തില്ല, അടവാണ്. ജോലി ഒന്നും ഇല്ലാത്തവർ വീട്ടിൽ തന്നെ. ഇനിയിപ്പം എന്തെങ്കിലും അടുത്ത ടൈമിൽ വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം കൊണ്ട് 2 ദിവസം കഴിയേണ്ട ആൾക്കാരുണ്ട് ഇവിടെ.
1: ഈ പൊതുവെ കാലാവസ്ഥ മാറ്റമൊക്കെ ഉണ്ടല്ലോ,
0: കാലാവസ്ഥ
1: ചൂട് സമയങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യണമല്ലോ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ?
0: നമുക്ക് അല്ല, കൂടുതലും വള്ളത്തിൽ പോകുന്നവർക്കും കൂട്ടി പോകുന്നവർക്കാണ് കൂടുതൽ വിഷയം. അവരുടെ ഇതനുസരിച്ചിരിക്കും നമ്മുടെ വരുമാനം. ഇപ്പം ഈ ഒരു 1.5 ആഴ്ച കൊണ്ട് വള്ളത്തിന്റെ പണി ഭയങ്കര മോശം, ഈ അടി കൊടുക്കും. ബോട്ടുകാർക്കും ഭയങ്കര വിഷയമാണ് കാറ്റും കാര്യങ്ങളും. അപ്പൊ അവർക്ക് മീനിന്റെ ലഭ്യത കുറയുമ്പോഴത്തേക്ക് പണി മൊത്തത്തിലുള്ളതാണ്. മീനിന്റെ കിടക്കുന്ന മീനിന്റെ വിലയും കൂടും, ജനങ്ങളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും, വില കൂടിക്കൊണ്ടിരിക്കും.
1: ഈ വില കൂടുമ്പോൾ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അത്രയും വരുമാനം നിങ്ങൾക്കും കുറയും.
0: വില കൂടുമ്പോഴത്തേക്ക് മീൻറെ പോക്ക് കുറയും,
1: എക്സ്പോർട്ടിങ്
0: അല്ലെ. ഇപ്പം ചേട്ടൻ മീൻ എടുക്കുന്നു,
1: അതെ.
0: ഇപ്പം എടുക്കാൻ വരുന്ന ഒരു മീൻ അവർക്ക് ആ മീൻ ഇപ്പൊ ഇവിടെ കിടക്കുന്ന ഇവിടുത്തെ വില കൂടുന്നതനുസരിച്ച് ഈ സാധാരണപ്പെട്ട ആൾക്കാർ ആ വില കൊടുത്ത മീൻ എടുക്കത്തില്ല. അപ്പോഴത്തേക്ക് പല ആൾക്കാരും മീൻറെ എടുപ്പ് കുറയ്ക്കും. അപ്പൊ ഒരു 5 വട്ടം മീൻ എടുക്കുന്നതാണെങ്കിൽ 1 വട്ടം മീൻ എടുക്കത്തുള്ളൂ. അപ്പഴേ നമുക്കും അത് ബാധിക്കും,
1: നമ്മുടെ
0: വരുമാനവും കുറയും.
1: അപ്പൊ നിങ്ങൾ ഈ മേഖലയിൽ എന്തെങ്കിലും ആനുകൂല്യം അങ്ങനെ സർക്കാരിൽ നിന്ന് വല്ലതും കിട്ടുന്നുണ്ട് സ്കീമോ? ലോഡിംഗ് തൊഴിലാളികൾക്ക്
0: സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് പൊതുവെ ഒരു സ്കീമോ അങ്ങനെ ഏൽപ്പിക്കാറില്ല. ഇതിനിടയ്ക്ക് വെച്ച് 10-12 വണ്ടി കൂടെ
1: കിട്ടിയായിരുന്നു
0: തൊഴിലാളികൾക്ക് വേണ്ടി. ചുമക്കുന്നവർക്കുള്ള ചുമട്ടുകാർക്ക് ഒരു 10 വണ്ടി വേണം, 3 വണ്ടികൾ കിട്ടിയായിരുന്നു. പിന്നെ അതിനുശേഷം സർക്കാരിൽ നിന്നുള്ള ഒരു ഇതും ഞാൻ കിട്ടിയിട്ടില്ല. ചുമട്ടുകാർ ചുമന്ന് ഭരിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പല ഭാഗത്തും വൃത്തിരഹിതമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പല ഭാഗങ്ങളിലും കടക്കുന്നത്. നമുക്ക് കാലിൽ ചവിട്ടാൻ പറ്റാത്ത ഭാഗം പല രീതിയിലും പല ഭാഗത്തും ഉണ്ട്. അകത്ത് തന്നെ പല സ്വഭാവങ്ങളിൽ നല്ല രീതിയിൽ തെന്നി വീഴാറുണ്ട്. അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികളാണ്. നേരെ നമുക്ക് മീനോട് നടന്നു പോകാൻ പറ്റത്തില്ല ചുമടുമായിട്ട്. പിന്നെ ഈ വഴികളിൽ തന്നെ വണ്ടികളൊക്കെ അടച്ചടച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വളം ഭയങ്കര വിഷയമാണ് ഇവിടെ. ഈ ബോട്ടുകാർ പിടിച്ചോണ്ടിരുന്ന വളം ഇപ്പൊ വളമെടുക്കുന്ന ഏജന്റുമാരുണ്ട് ഇവിടെ. ഇപ്പൊ ആ ഏജന്റുമാര് നല്ല രീതിയിൽ വളം എടുക്കുന്നതോറും നമുക്ക് ആ വളം പറയുന്നത് നമുക്കൊരു ഗുണമില്ല. കടലിലെ സമ്പത്ത് വ്യവസ്ഥ തന്നെ ഈ വളം പിടിക്കുന്നവർ നശിക്കുക. ഇത് വളർന്നു വരുന്ന മീന് ഇരയാവേണ്ട ആഹാരത്തിനുള്ള സാധനമാണ്. ഇത് പിടിച്ചോണ്ട് വന്ന് ഇത് നശിപ്പിക്കുമ്പോഴത്തേക്ക് കടലിലെ മത്സ്യവും അത്രയും ലഭ്യത കുറയും. അതും മെയിനായിട്ടൊരു നമുക്കുള്ള ഒരു മെയിൻ വെല്ലുവിളി അതാണ്, ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ പറയണ വളത്തിന് ഞങ്ങൾ പണിഞ്ഞാലും ഞങ്ങൾക്ക് അതിനുള്ള കൂലി ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ല. ബോക്സിനകത്തുള്ള
1: സാധാരണ മത്സ്യത്തിൽ കിട്ടുന്ന
0: ഇത് വേറെ സെപ്പറേറ്റ്, ഇത് വേറെ സെക്ഷനാണ്. ഈ വളമെടുക്കുന്ന വളമെടുക്കുവാനും മാത്രമാണ്, വേറെ മീൻ എടുക്കത്തില്ല. അങ്ങനെയുള്ള കുറച്ച് വെല്ലുവിളി ഞങ്ങൾക്ക്
1: നേരിടും.
0: ക്ലീനിങ് ഉണ്ട്, ക്ലീനിങ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ അല്ല, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ.
1: നിങ്ങൾ ഈ ലോഡിംഗ് കാര്യം എന്തെങ്കിലും നേതൃത്വം എടുത്തിട്ടുണ്ടോ ക്ലീൻ ചെയ്യാനൊക്കെ?
0: ഞങ്ങള് ഇവിടെ പല കമ്മിറ്റി വിളിക്കുമ്പോഴും പല കാര്യങ്ങളും ഉന്നയിക്കാറുണ്ട്. പക്ഷെ ഞങ്ങള് ഇപ്പം ഞങ്ങളുടെ ഇപ്പം ക്ലയന്റ് ഞങ്ങൾ വിളിക്കുന്നത്, അങ്ങനെ ഞങ്ങളുടെ ആ ഒരു യൂണിയനകത്ത് പറയാനുള്ളേ ഉള്ളൂ. പ്രോപ്പർ ആയിട്ട് ഒരു കമ്മിറ്റി വിളിച്ചാൽ മാത്രമേ
1: ഞങ്ങൾക്ക് പൊതുവായിട്ട് പറയാൻ പറ്റൂ. ഇവിടുത്തെ ഒരു ശുദ്ധീകരണം മാലിന്യ സംസ്കരണം വലിയൊരു വിഷയം തന്നെയാണ്.
0: മാലിന്യസ്ഥലം വലിയ
1: എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാറുണ്ടോ സ്ഥിരമായിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ?
0: കാലുകൾ പൊട്ടാറ് പിന്നെ അലർജികൾ പലർക്കും
1: വരാറുണ്ട്.
0: കൂടുതലും വീഴ്ചയാണ് ഈ തൊഴിലാളികള്. 50 kilo വെയിറ്റ് ഒക്കെ 50 kilo കയ്യിലും തലയിലൊക്കെ ആയിട്ട് ചോന്നൂർ പോകുമ്പോഴേ നമുക്ക് ഇപ്പൊ ഇവിടെ ജസ്റ്റ് ആപ്പിൽ കയറി നോക്കുമ്പോ തന്നെ വീട്ടിൽ നിന്നറിയാം പലയിടത്തും ചൂറികള് ഐസുകള് ഇതൊക്കെ ചവിട്ടി തന്നെ തൊഴിലാളി ഇഷ്ടം പോലെ പേർക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ജോലിയുള്ളത് കൈകള് കാലുകള് നട്ടലുകൾ പൊട്ടലുകൾ പലർക്കും
1: ഉണ്ടായിട്ടുണ്ട്. ഇവിടെ
0: വന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെ കുടുംബത്തിൽ ആ ഒരു വരുമാനം അറിയും. പിന്നെ വേറെ വരുമാനം ഇല്ല. അങ്ങനെ ഇഷ്ടംപോലെ അങ്ങനെയുള്ള വെല്ലുവിളികൾ ഒത്തിരി.
1: അപ്പൊ നിങ്ങൾ ഇനി അടുത്ത കമ്മിറ്റികളിൽ ഇതൊക്കെ അവതരിപ്പിക്കുക. കണ്ടുന്ന പ്രേക്ഷകരുണ്ട്, അതിനകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അതിനുവേണ്ടി കറക്റ്റ് ആയിട്ടുള്ള നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചോളൂ.
2: പരിപാടിയുടെ തുടർഭാഗം ഇനി അടുത്ത ആഴ്ച കേൾക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തീരധ്വനി. അവതരിപ്പിച്ചത് റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 7-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാരൂപവും ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

0: ആവാത്മക കവിതയ്ക്ക് രചനാരീതി അടിസ്ഥാനമാക്കി ധാരാളം അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചൂർണിക, സ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ, വിലാപഗീതം, ഗ്രാമീണ ഗാനം, ഗീതം, ഗീതകം, ഹൈക്കു, നാടകീയ സ്വഗതാഖ്യാനം, കഥാഗാനം തുടങ്ങി അനവധി ഭാവാത്മക സ്വഭാവമുള്ള കാവ്യരൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചൂർണിക, ഗീതം, വിലാപഗീതം, ഗീതകം, നാടകീയ സ്വഗതാഖ്യാനം, കഥാഗാനം എന്നിവ മാത്രമാണ് സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നത്. ചൂർണിക, ശ്ലോകം, ലഘുകവിത എന്നൊക്കെ വിളിക്കാവുന്ന എപ്പിഗ്രാം ഭാവാത്മക കവിതയുടെ കുടുംബത്തിലെ ഏറ്റവും കുറിയ രൂപത്തിന് ഉടമയാണ്. മലയാളത്തിലെ മുക്തകങ്ങൾ വേണമെങ്കിൽ ഈ കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ്. എപ്പിഗ്രാമ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാണുന്ന എപ്പിഗ്രാമിൻ്റെ പിറവി. ശാസനമെന്നും ഇതിന് അർത്ഥമുണ്ട്. 2 വരി മുതൽ 10 വരിയുള്ള എപ്പിഗ്രാമുകൾ കാണുന്നുണ്ടെങ്കിലും സാധാരണ 4 വരികൾക്കപ്പുറം പോകാറില്ല.
1: എന്താ ഭൂതത്തിന് വ്യസനമെന്നോ?

നീതിവാക്യ സമാനമായ നിരീക്ഷണവും അങ്ങേയറ്റത്തെ സാന്ദ്രതയും നിറഞ്ഞ എപ്പിഗ്രാമുകളിൽ നർമ്മരസവും വിരുദ്ധാർത്ഥ സ്വഭാവവും നിറഞ്ഞു നിൽക്കുന്നു. പല എപ്പിഗ്രാമുകളും അവ്യക്തങ്ങളാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഈ അവ്യക്തത ധ്വനിയുടെ തലത്തിലാണ് നിൽക്കുന്നത്. വളരെ വളരെ സംക്ഷിപ്തങ്ങളാണ് ഇവ. മനുഷ്യചേതനയുടെ ശാശ്വത സ്വഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന ആവിഷ്കാര രീതിയായ എപ്പിഗ്രാം അഥവാ മുക്തകങ്ങൾ കർശനമായ നിഷ്ഠ പുലർത്തുന്ന ഒന്നാണ്. പ്രേമം, ധ്യാനം, ദുഃഖം, ആശംസ, വിലാപം തുടങ്ങി ഏത് വിഷയവും എപ്പിഗ്രാമിന് ഉതകും. സംക്ഷിപ്തവും ചെറുതുമായ ഈ ലഘുകവിതകളുടെ ആത്മാവ് നർമ്മമാണ്. സാഹിത്യരൂപമായിട്ടല്ല ഈ കവിതകൾ ജനിച്ചതെങ്കിലും കാലാന്തരത്തിൽ അവയ്ക്ക് സാഹിത്യ തറവാട്ടിൽ സ്ഥാനം കിട്ടി. പുരാതനം, ഗ്രീക്ക് റോമൻ, ബൈസാൻഷ്യൻ എന്നീ നാല് ഘട്ടങ്ങൾ പാശ്ചാത്യ ചൂർണ കവിതകൾക്ക് ഉണ്ട്. എപ്പിഗ്രാമിൻ്റെ പ്രാചീന രൂപമായ ശ്മശാന ലിഖിതങ്ങൾക്ക് വിലാപഗീത സ്വഭാവവുമായി ബന്ധമുണ്ട്.

പ്രേമപരം, അർപ്പണപരം, ശ്മശാനപരം എന്നിങ്ങനെ മൂന്ന് തരം കവിതകളാണ് ഗ്രീക്ക് കാലഘട്ടത്തിലുള്ളത്. കൂടിക്കലർന്ന് സൃഷ്ടിക്കപ്പെട്ടവയാണ് ഗ്രീക്ക് റോമൻ കാലഘട്ടങ്ങളിലെ ലഘുകവനങ്ങൾ. മഹാകവ്യവും ദുരന്ത നാടകവും പോലെ ഒരു കവിതാരൂപമായിട്ട് തന്നെ എപ്പിഗ്രാമിന് ഈ കാലഘട്ടത്തിൽ ഗണിച്ചിരുന്നു. വിലാപഗീതത്തിനും എപ്പിഗ്രാമിനും വലിയ വ്യത്യാസമൊന്നും ഈ കാലഘട്ടത്തിൽ ആരും കൽപ്പിച്ചിരുന്നില്ല. മാർഷൽ, മാർസസ്, കാത്തുലസ് എന്നിവരുടെ എപ്പിഗ്രാമുകൾ പ്രസിദ്ധങ്ങളാണ്. രണ്ടോ നാലോ വരികൾ കൊണ്ട് അനന്തമായ അക്ഷരങ്ങളുടെ അനുഭവം ഉണ്ടാക്കലാണ് താത്വികമായി ഈ ലഘുകവിത ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ഓസ്കർ വൈൽഡും മലയാളത്തിൽ കുഞ്ഞുണ്ണിയും ഇത്തരം ലഘുകവിതകളുടെ സൃഷ്ടിയിൽ വിജയം വരിച്ചവരാണ്. ഹൈക്കു, മുക്തകം എന്നിവ എപ്പിഗ്രാമുമായി സഹോദരബന്ധം പുലർത്തുന്ന കവിരൂപങ്ങളാണ്. എപ്പിഗ്രാമുകൾ അഥവാ ഈ ലഘുകവിതകൾ ഭാവാത്മക കവിതയുടെ പൂർണ്ണതയോ ഭാവഗരിമയോ ഉള്ളതാണെന്ന് പറയുക വയ്യ. എങ്കിലും അവയും കവിത എന്ന വിശാലമായ സാഹിത്യരൂപത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് കരുതണം.

0: ഭാവാത്മകതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 7-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്തത്. ഈ ഭാഗത്ത് ചേർത്തിരിക്കുന്ന കവിതാഭാഗങ്ങൾ ആലപിച്ച് മുരുകൻ കാട്ടാക്കട, ഡോക്ടർ അഭിറാം, അനഘ കോലത്ത്, ദേവിക രാജീവ് എന്നിവരോടും കവിതാരാമം യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടും ഉള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ RS രാജീവ്.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശാപ്രദ. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെക്കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് തക്കാളി സവാള കറിയാണ്. തക്കാളി സവാള കറി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി സവാള, പച്ചമുളക് ഇവ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് വഴറ്റി പുളിയും കൂട്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വഴറ്റി വയ്ക്കുക. അങ്ങനെ തക്കാളി സവാള കറി തയ്യാറായി കഴിഞ്ഞ് ഒരിക്കൽ കൂടി തക്കാളി സവാള കറി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി സവാള, പച്ചമുളക് ഇവ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് വഴറ്റി പുളിയും കൂട്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് നന്നായി വഴറ്റുക. അങ്ങനെ തക്കാളി സവാള കറി തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കൊറ്റങ്കര പഞ്ചായത്ത് ഓഫീസിൽ ഒഴിവ് വന്നിട്ടുള്ള സ്വീപ്പർ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 16 വൈകിട്ട് 5 മണിക്ക്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലെ സ്പോട്ട് അറ്റ് മുഖത്തല പദ്ധതിയിലേക്ക് തെറാപ്പിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സ്പീച്ച് തെറാപ്പിസ്റ്റ്, ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നീ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. വിലാസം: ശിശുവികസന പദ്ധതി ഓഫീസർ, ശിശുവികസന പദ്ധതി ഓഫീസ്, ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട്, മുഖത്തല. അവസാന തീയതി ഈ മാസം 20. പെരുമൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടത്തുന്ന ബിടെക് വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാം. എസ് എൻ ട്രസ്റ്റ് HSSൽ പ്ലസ് വൺ കമ്മ്യൂണിറ്റി കോട്ടയിൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി എന്നിവയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 10. ഉമയനല്ലൂർ ഹനീഫ കുഞ്ഞ് മെമ്മോറിയൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ BEd 2026-28 മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൊമേഴ്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലേക്കാണ് ഒഴിവ്. താൽപര്യമുള്ളവർ 9947357121 എന്ന നമ്പറിലോ 0474253566 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡിൽ മൗണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തമിഴ് തസ്തികയുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധപ്പെടുത്തി. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് 10 രാവിലെ 10:30 അഭിമുഖം നടത്തും. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള 18-35 ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 3 ബയോഡേറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നടത്തുന്ന കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ പുതിയ ബ്രോയിലർ കോഴി ഫാമുകൾ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളായ വനിതകൾക്ക് അപേക്ഷിക്കാം. വ്യക്തിഗത സംരംഭമായോ 4 പേരടങ്ങുന്ന ഗ്രൂപ്പ് സംരംഭമായോ ഫാമുകൾ ആരംഭിക്കാം. ഫാം നടത്തിപ്പ് ഗുണഭോക്താക്കൾ നേരിട്ട് തന്നെ ചെയ്യണം. സ്വന്തമായി ഫാം ഇല്ലാത്തവർക്ക് വാടകയ്ക്കെടുത്തും പദ്ധതിയുടെ ഭാഗമാകാം. www.keralachicken.org.in ൽ നിന്നും അപേക്ഷ ഫോം ഡൌൺലോഡ് ചെയ്ത് അയൽക്കൂട്ടം, ADS ശുപാർശകളോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഫാം ലൈസൻസ്, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ബാങ്ക് അക്കൌണ്ട് സഹിതം അതത് CDS ഓഫീസുകളിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് CDS ഓഫീസുമായോ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസുമായോ ബന്ധപ്പെടണം. 34 തസ്തികകളിൽ നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 12 തസ്തികയിലേക്കാണ് നേരിട്ടുള്ള നിയമനം. 7 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും 11 തസ്തികയിൽ NCA നിയമനവുമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 5 രാത്രി 12 വരെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ വഴിയും പ്രൊബേഷണറി ഓഫീസർമാരാകാൻ 8000+ അവസരങ്ങൾ. SBIയിൽ 1500, IBPS വഴി 6715 ഒഴിവുകളുണ്ട്. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികയിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. 27 വരെ joinindiannavy.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാൻ സൌകര്യമുണ്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ 116 ഒഴിവുണ്ട്. ജോലി പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരമുണ്ട്. ഓൺലൈൻ അപേക്ഷ July 20 വരെ. കോൾ ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ നാഗ്പൂർ ആസ്ഥാനമായ വെസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായി 444 ഒഴിവുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ കൽക്കരി ഖനികളിൽ റെഗുലർ നിയമനത്തിനാണ് അവസരം. ഓൺലൈനായി അപേക്ഷിക്കണം. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസെൽത്ത് ഡിബിഎം മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്, അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ കാതോട് കാതോരം ഞാനാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ലൈവ് ഫോൺ ഇൻ പരിപാടിയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ശ്രദ്ധിച്ചോളൂ, നോട്ട് ചെയ്തോളൂ. 0474293111 0474293111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ നല്ല ഗാനങ്ങളൊക്കെ ചോദിക്കുക. നല്ല പാട്ടുകളുടെ പരിപാടി ആയതുകൊണ്ട് പ്രധാനമായിട്ട് ഗാനങ്ങളാണല്ലോ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഗാനങ്ങളൊക്കെ ചോദിക്കുക. അതോടൊപ്പം തന്നെ ഇന്നൊരു വിഷയം എന്ന് പറയുന്നത്, പല ബസ് സ്റ്റോപ്പുകളിലും ഈ സാമൂഹ്യ വിരുദ്ധ ശല്യമുണ്ട്. അതൊക്കെ തന്നെ ഈ യാചകർ വന്ന് അവിടെ അന്തിയുറങ്ങുന്നു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഉപദ്രവങ്ങൾ, ആർക്കും അവിടെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളൊക്കെ പലയിടത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബസ് സ്റ്റോപ്പിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും ഈ ഒരു വേളയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളിലോട്ട് കടക്കാം. ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
4: ആ, ഇതാരാണ്?
5: സുഭാഷ്.
4: ആ, സുഭാഷ് അസീസിയ അല്ലേ? ഇപ്പൊ അങ്ങ് കാണാപ്പാടമായി എനിക്കും സുഭാഷ് എന്ന് പറയുമ്പോ.
5: നമ്മുടെ ബന്ധുക്കളായില്ലേ, ഒരു പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
4: ഏതാണ്?
5: ശങ്കരാഭരണത്തിലെ ശങ്കര എന്നുള്ള പാട്ട്.
4: ശങ്കര അല്ലേ? നല്ല, ഞാൻ പാടുന്നില്ല, നാട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് ചോദിച്ചു. ഓക്കെ, ശരി.
5: അപ്പൊ ഇത് നമ്മുടെ ഹബീബിയിലെ സിബിനും ബാക്കി എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേഷൻ.
4: തൊട്ടടുത്തുള്ള ഹബീബി ഹോട്ടലിലെ അല്ലേ, അവർക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾ അങ്ങ് ബന്ധുക്കളായി അല്ലെ, സ്വന്തക്കാരായി, അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പണമായി പാട്ട്. ഷിബിൻ ഇനി പാട്ട് അങ്ങോട്ട് തിരിച്ച് സമർപ്പിക്കുമെന്ന് അറിയാൻ വയ്യ. ഞാൻ അടുത്ത കോളേജിൽ ഷിബിന്റെ ആയിരിക്കും.
5: ആ,
4: സമയമില്ല. ഓക്കെ, ഉച്ച സമയമാണ്, ഊണിന്റെ സമയമാണ് അല്ലേ?
5: ഓക്കെ,
4: ഓക്കെ, ഓക്കെ, ഓക്കെ,
5: നമുക്ക് പാട്ടിലേക്ക്.
4: ശരി ശരി, പാട്ടിലോട്ട് നടക്കാം.

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്, ഈ ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ച് തങ്ങുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ശല്യവും ഉപദ്രവവും ഒക്കെ പലപ്പോഴും പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ചില ബസ് സ്റ്റോപ്പുകളിൽ ഇങ്ങനെ അന്തി ഉറങ്ങുന്നവരെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാർ.
0: ആ, നമസ്കാരം. ഇതാരാണ്?
1: പേര് സീന.
0: സീന, ഓക്കെ.
1: ഞാൻ പേര് അംബേദ്കർ. ഞങ്ങളിവിടെ കുറച്ച് ജോലിക്കാരുണ്ട്, നാല് മാമ്മാരുണ്ട്. ഒന്ന് എന്റെ കൊച്ചന ഹരിദാസൻ, രവി മാമൻ, സോമ മാമൻ, പിന്നെ പ്രതാപ മാമൻ, പിന്നെ ബാക്കി എല്ലാ ജോലിക്കാരും.
0: എല്ലാ ജോലിക്കാർക്കും ഓക്കെ.
1: നല്ലൊരു പാട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്.
0: ഓക്കെ, നമുക്ക് അത് കേട്ട് കളയാം.
1: ഇട്ടാരെ സാർ.
0: ആ ശരി, ഓക്കെ, താങ്ക് യു. Oh, why? Shamugi.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ഓക്കെ, നമ്മൾ തുടരുന്നു. അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം. ഇത് മതിലിൽ നിന്ന് കുമാർ വിളിക്കുന്നത്.
0: ആ, മതിലിൽ നിന്ന്.
4: ആ, മതിലിൽ നിന്ന്. നമ്മൾ ആദ്യത്തിലേക്കാണ്.
0: ഓ, ശരി. സ്വാഗതം.
4: ഇന്ന് രവിമലയുടെ മൂന്നാമത്തെ ചരമവാർഷികല്ലേ?
0: അതെ അതെ അതെ അതെ.
4: ഞാൻ അദ്ദേഹത്തിന്റെ കമ്പനി ജോലി ചെയ്തിരുന്നത്.
0: ആ, ഇവിടെ ഏത് കമ്പനിയാ അത്?
4: അത് നമ്മുടെ കൊട്ടിയം കഴിഞ്ഞ സിത്താരാമുക്ക്.
0: ആ, അവിടെ എന്തോ
4: പ്രകാശ് എക്സ്പോർട്ട് ഉണ്ട്.
0: എക്സ്പോർട്ട്?
4: അവിടുന്ന് പ്രകാശ് എക്സ്പോർട്ട്.
0: പ്രകാശ് എക്സ്പോർട്ട്. ഓക്കെ.
4: അദ്ദേഹത്തിന്റെ മകന്റെ പേരത്.
0: കാഷു ആണ് തോന്നുന്നേ?
4: ആ കമ്പനിയിൽ ഞാൻ ഒരു 14 മാനേജർ ഇരുന്ന
0: കമ്പനിയാണ്.
4: അവിടെ ജോലി ചെയ്ത 800 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അന്നേരം അവർക്ക് വേണ്ടിയും പിന്നെ മോലാളിയുടെ കുടുംബത്തിന് വേണ്ടിയും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, എന്തായാലും അദ്ദേഹത്തെ ഓർത്തല്ലോ, അത് വലിയ കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലത്തിന് വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ്.
4: പിന്നെ തീർച്ചയായും
0: സാംസ്കാരികമായിട്ടും സാമൂഹിക രംഗത്തും ഒക്കെ ഭയങ്കര ഒരു സംഭാവന നൽകിയ, പബ്ലിക് ലൈബ്രറി ഉൾപ്പെടെ അതുകണക്കിന് സിനിമകൾ
4: ഒക്കെ.
0: ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാം.
4: ഓക്കെ.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഞാൻ മൈലാപ്പൂരിൽ നിന്ന് സജീനായ വിളിക്കുന്നത്.
0: ഓ ഓക്കെ, സ്വാഗതം, പറഞ്ഞോളൂ. ഹലോ,
1: ഞങ്ങള് കാശൂർ കോർപ്പറേഷനിലെ ജോലിക്കാരാ. ഞങ്ങൾക്കിപ്പോ ജോലിയൊന്നും ഇല്ല.
0: അയ്യോ,
1: മാസത്തില് എട്ടാ പത്താ ജോലി എങ്ങനെ തരും? കഴിഞ്ഞ മാസം എട്ട് ജോലി, അതിന്റെ അങ്ങനെ മാസം ആറ് ജോലി, ഇങ്ങനായ എല്ലാ സ്ഥാപനങ്ങളിലും ജോലിയുണ്ട്, ഞങ്ങൾക്ക് മാത്രം ജോലി
0: ഇല്ല.
1: മേഖലയിൽ പോയി ജോലി ചെയ്യാന്ന്
0: വെച്ചാ നമുക്ക് അറിയാവുന്ന മേഖല ഇത് മാത്രമാണല്ലോ. പുതിയ മേഖല എന്ന് പറയുമ്പോൾ
1: മുതലാളി കമ്പനിക്കാര് ഇപ്പൊ അടച്ചിട്ടേക്കുമല്ലേ, ജോലി ഇല്ലല്ലോ അവിടെ. അങ്ങനെ ഞങ്ങള് വീട്ടിലിരിക്കുക.
0: പരാതിപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ?
1: ഇത് കേൾക്കുന്ന ഞങ്ങള് മന്ത്രിയെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീരെ ഒരു 15 ജോലി എങ്കിലും തരാൻ മാസത്തില് കൽപ്പിക്കുന്നു.
0: അവിടുത്തെ MLA ആരാണ്?
1: ഞങ്ങൾക്കുള്ള കുണ്ട MLA വിഷ്ണുനാഥ്.
0: വിഷ്ണുനാഥ്. അപ്പൊ വിഷ്ണുനാഥ് ആണ് ഇതിലെ ഇടപെടേണ്ടത് അല്ലേ? ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രശ്നം അല്ലേ? അതൊരു അന്നത്തിന്റെ പ്രശ്നമാണ് അല്ലേ?
1: അന്നത്തിന്റെ പ്രശ്നമാണ്.
0: അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ഇടപെടലില് നടത്തേണ്ടത് വിഷ്ണുനാഥാണ്. അദ്ദേഹം ശ്രദ്ധിക്കട്ടെ അല്ലേ? ഈ ഒരു കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവരോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു മാർഗം സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു പലരുടെയും ചെവിയിൽ ഇപ്പം ഇത് കേൾക്കുന്നുണ്ടാവും, എത്തിയിട്ടുണ്ടാവും. അപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ അദ്ദേഹത്തെ അറിയിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിങ്ങനെ പറയുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ, നടപടികൾ ഉണ്ടാവട്ടെ, നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവട്ടെ. ഓക്കെ, ശരി ശരി ശരി. അപ്പൊ പാട്ട് ചോദിച്ചോ?
1: പാട്ട് ചോദിച്ചു. വെള്ളാരം കുന്നിലേറി എന്നുള്ള പാട്ടുണ്ട്, ജയറാമേട്ടൻ. ആ പാട്ട് ചോദിച്ചിട്ടാണ്. പിന്നെ എന്റെ പാത്തു മോക്കു ആഗറാബിലിക്ക് വേണ്ടിയാണ് ഈ പാട്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ
2: ഹലോ
0: ഹലോ, ആരാണ്?
2: ഓക്കെ,
0: പറയൂ അമ്മ, എന്താണ്?
2: എന്റെ
0: പേര് ബോണി.
2: സാറൊരു കാര്യം ചോദിച്ചായിരുന്നല്ലോ, ബസ് സ്റ്റോപ്പിലെ കാര്യം.
0: അതെ അതെ അതെ അതെ അതെ.
2: ഞാൻ ഒത്തിരി നേരം കൊണ്ട് ട്രൈ
0: ചെയ്തോണ്ടിരിക്കുകയാണ്.
2: ഈ കാര്യം ഒന്ന് പറയണോ? ഇഞ്ചാലുംമൂട് കുണ്ട്ര പെരിനാട് വില്ലേജിനകത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ്, അവിടെ സന്ധ്യയായി കഴിഞ്ഞാ അതൊരു ഒരു ഫസ്റ്റ് ആൾക്കാർ അവിടെ വന്നിരിക്കും. ഈ സെയിൽസുകളായിട്ടൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞാൻ വേഷ തേയിലായിട്ടൊക്കെ വിളിച്ചു. അസുഖങ്ങളൊക്കെ ഒത്തിരി ദൂരം പോയിട്ട് കയറി വരുമ്പോ 7 മണിയൊക്കെ ആവും. അവസുങ്ങൾക്ക് അവിടെ ചെറുപ്പം ഞാൻ ഇവിടെ ഒരു കടയിൽ ഇരിക്കുക. അപ്പൊ അവസുങ്ങൾ ഓടി ഇവിടെ വന്ന് ഞാൻ എന്റെ ഒരു മക്കളെ പോലെ കണ്ട് അവസുങ്ങളെ ഞാൻ വണ്ടി കയറ്റി വിടും. അവസുങ്ങൾക്ക് അവിടെ നിൽക്കാനൊക്കത്തില്ല. അപ്പോഴാ ഒരു സംവിധാനം ഇത് കേട്ട് നിൽക്കുന്ന ആരായാലും അത് കണ്ടു
0: കേട്ടത്
2: ഇഞ്ചാലുംമൂടിനും കുണ്ട്രയ്ക്കും നടുക്ക് പെരുന്നാട് വില്ലേജ് പെരുന്നാട് പഞ്ചായത്ത്
0: പുതിയ
2: ബസ് സ്റ്റോപ്പ് അണ്ടി ഓഫീസിനടുത്ത്, അണ്ടി
0: ഓഫീസിനടുത്ത്.
2: അവിടെ 7 മണി കഴിഞ്ഞാൽ പുരസ്കൃതക്കാർ സംഭവിക്കുന്നോ വൈസ് എന്നവർക്ക് ചെന്ന് അത്ര അവിടെ ആൾക്കാരുടെ ഒരു
0: ബഹളമാണ്.
2: എന്തായാലും മറ്റു ശല്യങ്ങളില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഓടി വന്ന് എന്റെ തിന്നേലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ വണ്ടി കയറ്റി പല
0: അമ്മയുടെ വീട് എന്റെ അടുത്താണോ? എന്താണ് അവിടെ കച്ചവടം ചെയ്യുന്നത്?
2: അവിടെ കച്ചവടം. ഇത് ഇപ്പൊ എന്റെ ആർകെജി എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു ടൂൾസ്
0: വരെയാണ്.
2: ഞാനിപ്പോ ഒരു ലോണൊക്കെ എടുത്ത്, എനിക്ക് സുഖമില്ലാത്ത, അപ്പൊ അത് ലോൺ എടുത്ത് ഇവിടെ മോട്ടറൊക്കെ വാടക
0: മോട്ടറൊക്കെ വാടക കൊടുക്കുന്നു. ഓക്കെ, മനസ്സിലായി.
2: അപ്പൊ ഇത് സാർ ആദ്യം തൊട്ടേ പറയുന്ന ഞാൻ
0: കേട്ടു. അതെ, ഞാനിങ്ങനെ പലയിടത്തും ഇങ്ങനെ കംപ്ലൈന്റ് വന്നോണ്ട് ഞാൻ ആ ഒരു വിഷയം എടുത്തതാ. അങ്ങനെ കാതുകാതൊരാകുമ്പോ ഒത്തിരി പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ.
2: പാട്ട് കേട്ടില്ലേ?
0: ശരി ശരി ശരി ശരി, കൊള്ളാം. എന്തായാലും പറഞ്ഞത് ഒത്തിരി പേരുടെ ചെവിയിൽ എത്തുമത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗാനത്തിലോട്ട് കടക്കാം. താങ്ക് യു, താങ്ക് യു.

0: എന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പി എസ് സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലന്റും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ 2 ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ 2 ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ 2 രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭായോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും രണ്ടാണ്. രണ്ടു തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും.
0: വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ വയനാട്ടിൽ ആരോഗ്യവകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മേപ്പാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാണ്. പ്രദേശത്ത് ആംബുലൻസും മെഡിക്കൽ ടീമും ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമുള്ള സഹായം എത്രയും വേഗം നൽകണമെന്നും ബിജെപി എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ശക്തമായ മഴയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരി കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ള വലിയ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. പുതുപ്പാടി അടിവാരം പൊട്ടിക്കയിൽ തടയണമുക്കിന് സമീപവും കിണറിടിഞ്ഞു. കർണാടക വനത്തിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കയറി. രാത്രിയോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചെങ്കിലും നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടി നൽകിയതുൾപ്പെടെയുള്ളവ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മേഖലകളിൽ എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലന്റ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ജൂലൈ 10 വെള്ളിയാഴ്ച രാത്രി 1:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 11 ശനിയാഴ്ച രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ബ്രസീലിന് തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിൽ എതിരാളികൾ. ജൂലൈ 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ജൂലൈ 12 പുലർച്ചെ 6:30 അരങ്ങേറും. ജൂലൈ 15-16 തീയതികളിൽ സെമി ഫൈനലും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം.
0: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കമ്പനിയുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നും അതുവരെ തൽസ്ഥിതി തുടരണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 538 പോയിന്റ് ഇടിഞ്ഞ് 77643, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 24233 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയും ഗ്രാമിന് 13,245 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പ്രയേഷ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. KSRTC പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ഇന്ന് രാവിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് മാർച്ച് നടത്തി. മുണ്ടക്കയം ഭാഗങ്ങളിൽ ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെ എല്ലാ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാംബാനൻ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവമാണ് പ്രാംബാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിക്കും.
1: ഭാരത് ഇന്തോനേഷ്യ മിത്രതാ മജബൂത് കരനെ ഹം ദോനോ ദേശോ കെ നാഗരികോ കെ കല്യാൺ ഓർ ദോനോ ദേശോ കെ തേജ് വികാസ് കെ ലിയേ പരമാത്മാ സെ പ്രാർത്ഥന കീ ഹൈ ഓർ ആജ് ഉനോനെ മുസ്സെ പ്രോമിസ് ലിയാ ഹൈ കി 29 കെ പെഹലെ ഇസ് കാം കോ ഹം കർ ലെങ്കെ ഓർ ആപ്കോ ദുബാരാ ആനാ ഹൈ മൈ ആപ്കോ വാദാ കർതാ ഹൂ കി മൈ ഇസ്കെ പുനർനിർമാണ കെ ബാദ് ജരൂർ യഹാ ആഉംഗാ.
0: ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
0: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പുയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവെ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന 8 മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 സ്വിറ്റ്സർലൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് യുഎസ് അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും CRPFഉം സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എല്ലിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: പാട്ടുകളുടെ പിറകിലുള്ള കൗതുകകരവും രസകരവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരിപാടി എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം.

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്ത സെഷൻ കാതോട് കാതോരം ഇവിടെ ആരംഭിക്കുന്നു. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. ഇനിയിപ്പോൾ പേരും കൂടെ പറഞ്ഞേക്കാം. ചിലരൊക്കെ പേര് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന്. അപ്പോൾ എൻ്റെ പേര് ബോണി. അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം കൂടെ പറഞ്ഞേക്കാം. പല വെയ്റ്റിംഗ് ഷെഡുകൾ, നമ്മുടെ കൊല്ലത്തുള്ള പല വെയ്റ്റിംഗ് ഷെഡുകളിലും ഇതിനൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്. ചിലപ്പോൾ യാചകരായിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ ചില സാമൂഹ്യ വിരുദ്ധരായിരിക്കാം. അവർ സ്ഥിരം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമുണ്ട് ആയിരിക്കും ചിലപ്പോൾ ഈ വെയ്റ്റിംഗ് ഷെഡ്, ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നത്. അവിടെയൊക്കെ ഈ ബസ് കയറാൻ വരുന്നവർക്കൊക്കെ പലപ്പോഴും ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിലൂടെ ഒന്ന് പറയാം. അപ്പോൾ അതിനൊരു ചെറിയ ഒരു മിനിറ്റിലൊക്കെ എടുത്ത് സംസാരിച്ചാൽ മതി, അങ്ങനെ അധികം കുറേ നേരം സംസാരിക്കരുത്. അപ്പം നമുക്ക് അടുത്ത ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കാം. ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം സാറേ, എന്റെ പേര് ഉഷ, ഞാൻ പേര് അംബേദ്കർ ഗ്രാമത്തിൽ നിന്ന്
0: വിളിക്കുന്നത്.
1: എനിക്ക് നല്ലൊരു പാട്ട് വേണം.
0: ഓക്കെ ഓക്കെ ഓക്കെ, ഏത് സിനിമയിലെ പാട്ടാ വേണ്ടത്?
1: മക്കാനെന്ന ചൊലയിലടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആ പാട്ട്
0: സാവിത്രി
1: സോമമാമനും, ആ രമണല്ല, സാവിത്രിക്കും സോമമാമനും 58-ാമത്തെ കല്യാണ വാർഷികത്തിന് ഒരു നല്ല ഹായ് കൊടുത്താലേ.
0: ഈ പറഞ്ഞ രണ്ടുപേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു ഹായ്. ഓക്കെ,
1: ആ 58-ാമത്തേനേ.
0: 58-ാമത്തെ, അതൊന്നും അത് ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ പറയരുത്. അവരെങ്ങനെ 58-ാമത്തെ എന്നൊക്കെ പറയുമ്പോ അവർക്കൊന്ന് പേടിയോ, 58-ആയല്ലോ, അങ്ങനൊന്നും ഇല്ല. അതൊന്നും ഒരു ചെറിയ നമ്പറാണ്. നല്ലൊരു ഹായ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഗാനത്തിലോട്ട് കിടക്കാം.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഞാനിത് ആദ്യമായിട്ട് വിളിക്കുക.
0: ആ, എന്താണ് അമ്മയുടെ പേര്?
1: എന്റെ പേര് അമ്പിളി.
0: അമ്പിളി, ഓക്കെ, പറയൂ, കേക്കട്ടെ, എന്താണ് വിശേഷം?
1: ഇത് നേരത്തെ പറഞ്ഞ ഉഷയ്ക്ക്, ബീനാക്കി, ബീനാക്കി എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട്.
0: ഓക്കെ, ഇവർക്കെല്ലാം വേണ്ടി നല്ലൊരു പാട്ട്.
1: നല്ലൊരു പാട്ട്
0: പറയുന്നുണ്ടോ? നല്ലൊരു പാട്ട് അങ്ങ് വെച്ചാ മതി. ഇതെന്തോ കൂടെ ജോലി ചെയ്യുന്നവരാണോ?
1: ഓക്കെ
0: ഓക്കെ ഓക്കെ. ആ, അപ്പൊ ശരി എന്നാ, നമുക്ക് പാട്ടിലോട്ട്. ശരി ശരി.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: ഹലോ സാറേ, ഞാൻ കുറ്റിച്ചറയുന്ന
0: ഏതാണ് പേര്?
1: അസീസ്.
0: അസീസ്, ആ അസീസ്. ഓക്കെ ഓക്കെ, പറയൂ.
1: സാറിന്റെ പേരെന്തുവാ?
0: എന്റെ പേര് ബോണി.
1: ആ ബോണി, ബോണി. ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല സാർ.
0: അത് എന്താണ് വിളിക്കാഞ്ഞത്? അത് മോശമായി പോയിട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല.
1: അങ്ങനെ അടുത്ത സമയം കൊണ്ട് വിളിക്കുന്നത് കിട്ടത്തില്ല സാറേ.
0: ആ അതുകൊണ്ട് ഓക്കെ, ഞാൻ വെച്ച് നമ്മളെ ഇങ്ങനെ അവഗണിക്കുകയാണെന്ന് വിചാരിച്ചു.
1: അയ്യോ അയ്യോ, ഞങ്ങള് വിളിച്ചില്ലെങ്കിലും ഒരു സെക്കൻഡ് പോലും വിളിയാതിരുന്ന്
0: കേൾക്കുന്നുണ്ട്
1: പരിപാടി. കേക്കും സാറേ. സാറിന്റെ വീടെവിടാ?
0: എന്റെ വീട് കൊല്ലത്തൊക്കെ തന്നെ.
1: നമ്മളും കൊല്ലമില്ലേ? കുറ്റിച്ചറ.
0: കുറ്റിച്ചറ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പിന്നെ എന്തുണ്ട് വിശേഷം? എന്താണ്?
1: ഒന്നുമില്ല സാറേ, ഇങ്ങനെ സുഖമല്ല. ഈ കാലിന്റെ മുട്ടിന്റെ തേമാനം കൊണ്ട്
0: നടക്കാനും വയ്യ. വ്യായാമം ചെയ്യണം. ഈ മുട്ടിന് ഈ തേമാനുള്ളൊരു മസിൽ, അവിടുത്തെ ചുറ്റുമുള്ള മസിൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം, ഒന്ന് ബലപ്പെടുത്തണം. അപ്പൊ അതിനുള്ള വ്യായാമമൊക്കെ ഡോക്ടർമാർ പറഞ്ഞു തരുമല്ലോ, ഇങ്ങനെ നൂത്തുക എടുക്കുക. അപ്പൊ ആ മസിലൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് വേദനയൊക്കെ മാറും.
1: അല്ല സാറേ, അവര് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാതെ ഒരു പണിയില്ല എന്നാ.
0: അതും അങ്ങനെയും പറയാം. എന്നാലും ആദ്യമൊക്കെ നമ്മൾ ചെല്ലുമ്പോ അത്രയ്ക്ക് മോശമായോ?
1: വളഞ്ഞും പോയി സാറേ.
0: വളഞ്ഞും പോയി. ഓക്കെ ഓക്കെ ഓക്കെ.
1: പിന്നെ പലപ്പോഴും കാലേ മുട്ടിന് ഇഞ്ചിച്ചൻ ഒക്കെ എടുത്തായിരുന്നു, എന്നിട്ട് ഒരു വ്യത്യാസമില്ല സാറേ.
0: ഇഞ്ചക്ഷൻ ഒക്കെ
1: പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 1.5 ലക്ഷം രൂപ നമുക്ക് അതിൽ വാക്കില്ല.
0: ഡിസ്ട്രിക്റ്റിലുണ്ടോ ഇതിന്റെ? നമ്മുടെ സർക്കാർ ആശുപത്രിയില് സമീപിച്ചോ?
1: കാണുന്നത് സാറേ, അറിയാവുന്നവര് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാത്തതാ നല്ലത്.
0: ഓപ്പറേഷൻ ചെയ്തവരത്തൊന്ന് ചോദിച്ചു നോക്കണം, എങ്ങനെയുണ്ട് അവരുടെ അനുഭവം. അതുകൊണ്ട് വല്ല മാറ്റം ഉണ്ടോ?
1: അവരും അവരും അവരും പറയുന്ന വലിയ പാടുന്നതാണ്.
0: ഓപ്പറേഷൻ ചെയ്തിട്ട് ചോദിച്ചോ? ആരുടെങ്കിലും ചോദിച്ചായിരുന്നോ? ചെയ്തവരുടെ അടുത്ത് ചോദിച്ചായിരുന്നോ?
1: ഓ ചോദിച്ചു സാറേ, ഞാൻ ഒരുപാട് ചോദിച്ചു.
0: അപ്പൊ അവരൊക്കെ എന്തോ പറഞ്ഞത്?
1: അവരും പറയുന്ന ഏതാ ചെയ്യാതെ എത്രത്തോളം
0: പോവാന്ന് വെച്ചാൽ അത്രയും നല്ലത് അല്ലേ?
1: അത്രയൊക്കെ പോകുന്നവർക്ക് അല്ല, അല്ലാതെ ഇരിക്കുന്നതിനോ കിടക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല.
0: നടക്കുമ്പോഴാണ്?
1: ആ നടക്കാനൊക്കത്തില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, അപ്പൊ ഞാൻ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തവർ അങ്ങനെ ഉപദേശിച്ചെങ്കിൽ പിന്നെ എന്താ ആലോചിച്ചുണ്ടെങ്കിൽ ചെയ്താൽ മതി.
1: അതെ അതെ അതെ, എല്ലാവരും പറയുന്നത് ഈ ചെയ്തിട്ടുള്ളവരും പറഞ്ഞ് ചെയ്യാനുള്ളവരും പറയുന്നു സാറേ.
0: ചെയ്യാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്ന നല്ലതെന്നല്ലേ?
1: അതെ അതെ അതെ. ഈ തേയ്മാനം എന്നൊക്കെ പറഞ്ഞ പണ്ട് തേയ്മാനം ഇല്ല സാറേ, വാദം എന്ന് പറയില്ല.
0: അതെ അതെ അതെ അതെ, പണ്ട് ഇതൊന്നും ഇല്ല, എല്ലാത്തിനും വാദം എന്നാ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മുടെ വ്യായാമ കുറവൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതലും ഇരിക്കുകയും നിന്നുകൊണ്ടൊക്കെ പണിയുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധ്വാനമാണല്ലോ. എല്ലാരും ബസ് പോലും ഒക്കെ അപൂർവമായിരുന്ന കാലത്ത് നടത്തുകയും ഒക്കെ ആണല്ലോ എല്ലാം. അപ്പൊ എപ്പോഴും അവിടെ മസിലൊക്കെ നല്ല കട്ടിയുള്ളതായിരുന്നിരിക്കാം. അപ്പൊ ഈ മുട്ടിനൊന്നും വലിയ എന്താ പറയാ ബലക്കുറവ് വരത്തില്ല എന്ന് വെച്ചാൽ, മുട്ടിന് അധികം പ്രവർത്തിക്കേണ്ടി വരത്തില്ല. ഈ മസില് തന്നെ താങ്ങി നിർത്തുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തേയ്മാനം മുട്ടിന് അങ്ങനെ കുറച്ച് വരത്തുള്ളൂ. ഇന്നൊക്കെ എല്ലാരും ഇരുന്നൊക്കെ ജോലി ചെയ്യുമ്പോ പെട്ടെന്ന് ഈ മുട്ടിനായിരിക്കും അതിന്റെ ആഹ്ലാദം എല്ലാം വരുന്നത്. നമ്മളിപ്പോ ഇരുന്നും കിടന്നു ഇപ്പൊ ചെയ്യണ്ട, ഇനി പറഞ്ഞത് അതൊക്കെ ആയിരിക്കാം. അപ്പൊ ശരി, അപ്പൊ ഇടയ്ക്കൊക്കെ വിളിക്കുക. പാട്ട് ചോദിച്ചോ ചേട്ടൻ? ഏത് ഏത് സിനിമയിലെ പാട്ടാ? അതൊന്ന് കേട്ടെ, ഏത് സിനിമയിലെ പാട്ടാ ചോദിച്ചത്?
1: അതായത് നമ്മുടെ ഓച്ചറി അമ്പലത്തിനെ കുറിച്ച്. ആദ്യം അറിഞ്ഞൂടെ ആനകൾ ഇല്ലാതെ അമ്പലമില്ലാതെ.
0: അങ്ങനെയാണോ? അമ്പലമില്ലാതെ ആൽത്തറയില്ലാതെ അല്ലേ? അങ്ങനല്ലേ? അതല്ലേ പാദമുദ്ര എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണോ ഉദ്ദേശിച്ചത്? പാദമുദ്ര എന്ന് പറഞ്ഞ് മോഹൻലാൽ പാടുന്ന പാട്ടാണോ? അത് തന്നെ പാദമുദ്ര. എനിക്കറിയില്ല, അതാണ് അത്. ആ ഓച്ചറയെ കുറിച്ചുള്ള ഓച്ചറ അമ്പലത്തിന്റെ ആ സങ്കല്പമാണ് ആ പാട്ടിൽ വരുന്നത്.
1: അവിടെ ഞാൻ പോയിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ നല്ല പാട്ടാ, ഉഗ്രൻ പാട്ടാ, നമുക്കത് കേട്ടുകളാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് ഈ പാട്ടിലോട്ട് കടക്കാം.
2: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
2: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
3: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
2: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, ഞാൻ പിന്നെ നെടുമങ്ങാടിനടുത്തുള്ള വെള്ളനാട്ടിൽ നിന്നാ വിളിക്കുന്ന പോലെ.
0: ആ ഓക്കെ, എന്താണ് അമ്മേ പേര്?
1: എനിക്ക് പിന്നെ അക്കച്ചയുടെ കുഞ്ഞവായിക്കകത്ത് ഒരു പാട്ടാണ് ഞാൻ ചോദിച്ചത്.
0: ബേബി ശാലിനിയുടെ സിനിമയാണ് തോന്നുന്നു അല്ലേ?
1: ആ പാട്ടാണ്.
0: ആ ഓക്കെ,
1: എല്ലാവരും അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലോ?
0: സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അമ്മയുടെ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്, കേട്ടില്ലാന്ന് തോന്നുന്നു.
1: എന്റെ പേര് ശാന്ത.
0: ശാന്ത, ഓക്കെ ഓക്കെ ഓക്കെ. ആ എല്ലാരും ഇപ്പൊ കേൾക്കുന്നുണ്ട്, കുടുംബത്തിലുള്ള എല്ലാരും കേൾക്കുന്നുണ്ട് റേഡിയോ അല്ലേ?
1: കേൾക്കുന്നുണ്ട്. പിന്നെ ഇരുവരും ചന്ദ്രിയ മുഖത്തന്റെ സതി, പിന്നെ ത്യാഗരായൻ, പിന്നെ രാജു, പിന്നെ എന്റെ അനുജത്തിയുടെ കുടുംബത്തിനു കൂടെ വേണ്ടി, എന്റെ കുടുംബത്തിനു വേണ്ടിയിട്ട്, എന്റെ മോൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നാലുപേര് പാട്ട് പാടത്തോ പോലെ
0: പാടിക്കോ. അതെന്താ,
1: എനിക്ക് പാട്ടൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഒറ്റയ്ക്ക് എന്റെ സഹോദരനും കൂടെ ഉണ്ട് ഇവിടെ.
0: പാടുവാ.
1: മലയാളം മധുരം തൂകും നാട്ടിൽ, സ്വരഗീതമോളിപ്പോകും ഇളം കാറ്റിൽ, കൊല്ലത്തിൻ തന്ത്രികൾ മീട്ടോ പുതിയൊരു സംഗീതം, ജീവന്റെ കനവുകൾ ഉണരും പുതിയൊരു സ്വരഗീതം, ജീവന്റെ കനവുകൾ ഉണരും പുതിയൊരു സ്വരഗീതം. റേഡിയോ വെൻസിയർ, റേഡിയോ വെൻസിയർ. അറബിക്കടലിൻ തിരമാലകളിൽ കാറ്റുമോളുന്നു, കൂടെ പാട്ടായി കൂടുന്നു. അറബിക്കടലിൻ തിരമാലകളിൽ

0: തന്ത്രിതമേ തോ പുതിയൊരു സംഗീതവും ജീവന്റെ കനവുകൾ ഉണരും. പുതിയൊരു സ്വരഗീതം ജീവന്റെ കനവുകൾ ഉണരും. പുതിയൊരു സ്വരഗീതം റേഡിയോ എൻസിആർ, റേഡിയോ എൻസിആർ.
1: അപ്പോൾ ഇത് നമ്മുടെ ടൈറ്റിൽ സോങ് ആണ്, നമ്മുടെ ഓപ്പണിംഗ് സോങ് ആണ്. എന്തായാലും അമ്മ ഇത് കേട്ട് കേട്ട് പഠിച്ചല്ലോ, കാണാതെ എല്ലാ വരികളും പാടിയല്ലോ. ഞാൻ അത് ആദ്യം ഇങ്ങനെ വെച്ചു പോയത്. ഓക്കെ, അത് കൊള്ളാം. ഇത്രയൊക്കെ അത് ചെയ്യുന്നല്ലോ പാട്ട്. നമ്മുടെ ടൈറ്റിൽ സോങ് ആണ്, നമ്മുടെ ഓപ്പണിംഗ് റേഡിയോ തുടങ്ങുമ്പോൾ ഇതാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ കൊള്ളാം, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കൈയടി കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ ഓക്കെ
0: ശരി. സന്തോഷമൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ നിങ്ങളെയൊക്കെ നേരെ കാണാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിലും നിങ്ങളെ കണ്ടതുപോലെയാണ്.
1: അപ്പൊ എനിക്ക് വാക്കുകളെല്ലാം സ്നേഹമുണ്ട്. സ്നേഹം തുളുമ്പുക എന്നൊക്കെ പറയത്തില്ല, അതുകൊണ്ട് ആ വാക്കുകൾ. ഓക്കെ, നമുക്ക് ആവശ്യപ്പെട്ട ഗാനത്തിലോട്ട് കടക്കാം.

0: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
1: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
1: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകളും.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
1: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
3: ടൈം പാസ്, രസകരവും വിജ്ഞാനപ്രദവും. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10:15, പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക്. ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ടൈം പാസ്.
4: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
5: നമസ്കാരം
4: ചേച്ചി, പറയൂ.
5: അതെ, നേരത്തെ തുടക്കത്തിൽ ധോണി ഒരു വിഷയം പറഞ്ഞു. അപ്പം ചേച്ചിക്ക് അതിനെ പറ്റി പറയാനുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഇരുന്ന് വിളിച്ചത്. കാരണം ആ വിഷയത്തില് എനിക്ക് വേണ്ടി ഒന്ന് ഇടപെട്ട വ്യക്തി
4: കൂടിയാണ്. ഞാൻ
5: എന്തെന്നറിയാവോ, നമ്മള് ഒരു വിഷയത്തെ പറ്റി നിങ്ങളോട് പറയുമ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കി നിങ്ങളെ കഴിയുന്ന ഒരു സഹായം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാല് അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാ ചേച്ചി വിളിച്ചത്. നമ്മുടെ ഈ എസ് എൻ മെയിൻസ് കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് ഉണ്ട്, രണ്ട് ഇതുണ്ട് അവിടെ. അപ്പം ചില കുഞ്ഞുങ്ങൾക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് നല്ല രീതിയിലൊക്കെ പണിഞ്ഞിരിക്കാനുള്ള ബെഞ്ചും ഒക്കെ പണിഞ്ഞു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് അവിടെ നിന്ന് പറയുമ്പോ നമ്മളെ ഈ ഭിക്ഷക്കാരൻ നമ്മളവര് പറയുന്നെങ്കിലും കുടുംബത്തൊക്കെ
4: ജീവിച്ചിരുന്നവരായിരിക്കും,
5: എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അവരെങ്ങനെ വന്നു പോയതാണ്. പക്ഷെ ആദ്യമൊക്കെ എന്ന് പറയുമ്പോ കുറച്ച് പ്രായമുള്ളവരായിരുന്നു അവിടെ വന്ന് ഇരിക്കുന്നത്. അത് രാത്രി വന്ന് ഒരു 7 മണിയൊക്കെ ആകുമ്പോ വന്ന് അവിടെ ഉള്ള സ്ഥലത്ത് കിടന്ന് രാവിലെ വെളുപ്പിന് വിരിയണീച്ച് അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനല്ല, ആ പ്രായമുള്ളവരുടെ കൂടെ കുറച്ചുകൂടെ വയസ്സ് കുറഞ്ഞിട്ടുള്ള ആളുകൾ, എന്ന് ചില വെള്ളമൊക്കെ അടിക്കുക മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് വന്ന് അവരുടെ ആ ഒരു രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നേർ ഇതല്ല എന്നുള്ളത്. പക്ഷെ അപ്പൊ അവരും ഇതുപോലെ രാത്രി വന്ന് കിടന്ന് രാവിലെ എണീച്ചങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് രാത്രി എന്നില്ല പകൽ എന്നില്ല ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളെന്നല്ല നമ്മൾ മുതിർന്നവർ ചെന്നാൽ പോലും നമുക്ക് അവിടെ കയറിയ ബെഞ്ചിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, കാരണം ഇവരങ്ങ് നീണ്ടു നിവർന്ന് കിടക്കും. അപ്പം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പറഞ്ഞാൽ ചിലരെന്ന് പറഞ്ഞാൽ കുളിക്കത്തുമില്ല, എടുക്കത്തുമില്ല, ഒന്നുമില്ല. പിന്നെ ഈ ഇട കൊണ്ട് ഒരു നമ്മുടെ ഈ നാട്ടുകാരനല്ല വേറെ എവിടെയോ ഉള്ള ഒരു അല്പ വസ്ത്രധാരി, അങ്ങനെ നമുക്ക് പറയാം, പുള്ളി ഒരു വടിയൊക്കെ കൊണ്ടുവന്ന ഒരു കാവ്യ വേഷമാണ്, പക്ഷെ ശരീരത്തെ അത്യാവശ്യം ആവശ്യമുള്ളിടത്തൊന്നും വസ്ത്രമില്ല. അപ്പൊ ഇവരും ഒക്കെ വന്ന് ഈ കുഞ്ഞുങ്ങൾ വരുന്ന സമയത്തൊക്കെ വന്ന് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് വലിയൊരു ബുദ്ധിമുട്ടായി. പക്ഷെ ഞാനിതങ്ങനെ വളരെ ഇതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല, പോകുമ്പോഴും വരുമ്പോഴും കണ്ടിട്ടുണ്ട്. അതിനപ്പുറം ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമുക്ക് അറിയത്തില്ല. ഇത്തിരി സമയം ഞാൻ എടുക്കുകയാണ്. അപ്പോഴെന്ന് പറയുമ്പോ ഈ ഇടയ്ക്ക് ഞാനൊന്ന് ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നപ്പോഴാണ് നമുക്ക് ഇവരവിടെ കിടക്കുമ്പോ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നല്ലപോലെ മനസ്സിലായത്. എനിക്ക് നല്ലപോലെ മനസ്സിലായി ഈ കഴിഞ്ഞ 2 മണിക്ക്. അപ്പൊ ഞാനിത് വിളിച്ച് ആദ്യം നമ്മുടെ പിറ്റേന്ന് തന്നെ രാവിലെ, അപ്പൊ അവിടുന്ന് പുള്ളിക്കാരൻ കടയിൽ അങ്ങോട്ട് വന്നു. അപ്പൊ ഇതിലൊരാൾ ആ ബസ് സ്റ്റോപ്പിനകത്ത് നിന്നിട്ട് പുറത്തേക്ക് മൂത്രം ഒഴിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് വന്നതുകൊണ്ട് പുള്ളി കയറി ചൂടായി. ചൂടായപ്പോ ഇവരോട് പറയാണ്, നീ പോയി പോലീസിനെ വിളിച്ചോണ്ട് വാടാന്ന്. അതായത് നമ്മളാ 2 പാളം കഴിഞ്ഞ് അപ്പുറത്തോട് കയറുമ്പോ നമ്മളെ വീടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലമെന്ന് തന്നെ പറയാം, നമ്മുടെ സ്ഥലത്ത് പോലും നമ്മള് സുരക്ഷിതരല്ലായി മാറുന്ന ഒരവസ്ഥ. പുള്ളിയോട് പറഞ്ഞു, നീ പോലീസിനെ വിളിയടാ എന്ന്. അപ്പൊ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അവരെവിടെയുണ്ടോ, അവരെല്ലാരും അവിടെ ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ ഹെൽത്തിൽ ആദ്യം വിളിക്കുന്നത്, വിളിച്ചപ്പോ അവിടുന്ന് സാറിനോട് ചോദിച്ചു ഇപ്പോഴും അവരവിടെ ഉണ്ടോ. ഞാൻ പറഞ്ഞു സാറേ ഇപ്പോഴും അവരവിടെ ഉണ്ട്, അത് ഞാൻ ദാ വരുന്നു. പക്ഷെ ആ സാറിന് ആ ദാ എന്നുള്ള സമയം ഇതുവരെ ആയിട്ടില്ല. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇതുണ്ടാവാതിരുന്നപ്പോ പിന്നെ ഞാൻ ആരെ വിളിക്കുമെന്ന് നോക്കുമ്പോ എനിക്ക് തോന്നി ബോണിയെ വിളിക്കാൻ തോന്നി. ഞാൻ ബോണി എടുത്ത് ആ വീഡിയോയും കൂടി ഇട്ട് നമ്മളെ ആ ഒരു ബുദ്ധിമുട്ട് പറയാം. അതായത് ഞാനൊരു ഓടയുടെ കാര്യം എപ്പോഴും ബോണിയോട് പറയാറുണ്ടല്ലോ. ആ ഓട ഈ ഇടയ്ക്ക് കോർപ്പറേഷനിൽ നിന്ന് വന്ന് വൃത്തിയാക്കിയതാണ്. പക്ഷെ ഈ ഇവരെല്ലാം ഇവരുടെ ബാക്കി കാര്യങ്ങൾ സാധിക്കുന്ന ഇതിനകത്താ. ഈ ഓടയ്ക്കകത്ത് ഈ ഇടയ്ക്ക് മഴ പെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വാട കൊണ്ട് നടക്കാൻ വയ്യാതായി. ഇപ്പൊ എല്ലാരും പറഞ്ഞു ആരോ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് അവിടെ അതിനകത്ത് ഒഴിച്ചതാണെന്ന്. പക്ഷെ അല്ല, ഇതെല്ലാം ഇവരാണ് അവിടെ നിർവഹിക്കുന്നത്. അപ്പൊ ഇത് മഴ പെയ്യുമ്പോ നമുക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ബോണി മാക്സിമം ഇടപെട്ടു. ഇതും കഴിഞ്ഞാണ് ഞാൻ എന്റെ കൂടെ പഠിപ്പിക്കുന്ന ഞാൻ ശിശുക്ഷേമ സമിതിയിലെ ഷൈൻ സാറിനെ വിളിച്ചു പറഞ്ഞു. ഇന്നലെ ആണെങ്കിൽ മറ്റേ ലഹരിക്കെതിരെ തൂഫാൻ ഇവിടെ നടക്കുമ്പോ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇവിടെ എല്ലാം വന്നത്, ഇത് നടക്കുമ്പോഴേ ആ സമയത്തും ഈ പറയുന്ന വ്യക്തികളെല്ലാം ഈ ബസ് സ്റ്റാൻഡിനകത്തുണ്ട്. പോലീസുകാരെല്ലാം പോകുമ്പോഴും വരുമ്പോഴും കാണുന്നതാണ്. ഇവരാര് ഇവരെ ഒന്ന് എണീപ്പിച്ച് വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ഇതിന് ഇവര് ഇടപെടത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പിന്നെ ഇനി ആരോട് പറയുന്നുള്ള ഇതിൽ ഞാൻ എന്റെ കൂടെ പഠിച്ച എന്റെ കൂടെ പഠിക്കുന്ന മോനാണ് കോട്ടത്തിലെ ശ്രീകുമാർ, കേരള ഒമ്പതിൽ വർക്കുകയാണ്. ഈ ഫോട്ടോയും വീഡിയോയും കൂടി എടുത്ത് ഞാൻ അവൻ ഇട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും രീതിയിൽ, കാരണം എന്താണെന്നറിയോ, എന്റെ ഒരാളുടെ പ്രശ്നം ഇല്ല, ഇതൊരു പൊതു പ്രശ്നമാണ്. ഏഴ് മണി വരെ കുഞ്ഞുങ്ങൾ വന്നു പോകുന്ന ഒരു ഇടവാണ്, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം. അപ്പൊ മൊത്തത്തിൽ ഇവരിങ്ങ കയ്യേറി എന്നുള്ളത് 24 മണിക്കൂർ അവരതിനകത്തുണ്ട്. അങ്ങനെ എന്തായാലും ഇന്ന് രാവിലെ പുള്ളി പത്രത്തിൽ വാർത്ത കൊടുത്തു. ഞാൻ രാവിലെ എന്റെ മോളെയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ആ രണ്ടിതിനകത്തും ആരുമില്ല. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്, കാരണം പ്രായമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ആ പ്രായമുള്ളവർ വന്നിരുന്നിരുന്നാണ് പിന്നെ ഈ പറഞ്ഞോട്ട് ഒരു 10-40 വയസ്സുള്ളവരും 45 വയസ്സുള്ളവരും എല്ലാം വന്ന് ഇവിടെ തമ്പടിച്ചത്. അപ്പം എനിക്ക് ഒരു നന്ദി പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞപ്പോ അതിന്റെ ഗൗരവത്തില് ബോണി അത് എടുത്തു. ബോണി എടുത്ത് ബോണിക്ക് വിളിക്കാൻ പറ്റുന്നവരൊക്കെ ബോണി വിളിച്ച് സംസാരിച്ചപ്പോ അവര് പലരും പല രീതിയിലുള്ള മറുപടിയാണ് ബോണിയോട് പറഞ്ഞത്. പക്ഷെ പൊതുജനങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ പറയുമ്പോ അധികാരികൾ അതിൽ ഇടപെടണം, അല്ല ഒഴിവ് കഴിവ് പറഞ്ഞ് മാറുകയല്ല ചെയ്യാനുള്ളത്. പക്ഷെ എന്തായിരുന്നാലും വളരെ നന്ദിയുണ്ട്. രാവിലെ ഞാൻ വരുമ്പോ ഈ രണ്ട് ബസ് സ്റ്റോപ്പിൽ, അതായത് ഒരു ബസ് സ്റ്റോപ്പിൽ നിറച്ചും കൊച്ചുങ്ങൾ കയറി ആ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ഒരു ബസ് സ്റ്റോപ്പ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു.
6: അപ്പൊ ഈ വിളിച്ചതിനൊക്കെ ചിലപ്പോ ഒരു ഫലമായിരിക്കാം. ചിലപ്പോ ഞാനും വിളിച്ചായിരുന്നു. അപ്പൊ അത് ആരെങ്കിലുമൊക്കെ ചിലപ്പോ ഇടപെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പത്ര വാർത്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും, നമുക്ക് അറിയില്ല. എങ്ങനെയാ മാറി, എന്തായാലും മാറിയല്ലോ.
5: ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങൾ 7 മണിക്ക് രാത്രി 7 മണിയാകുമ്പോ വന്ന് കിടന്ന് രാവിലെ 6 മണിയാകുമ്പോ നിങ്ങൾ എണീച്ചു പോയിക്കോ. പക്ഷെ ഇത് രാവിലെ 8 മണിയെന്നില്ല, 9 മണിയെന്നില്ല, 10 മണിയെന്നില്ല, 2 മണിയെന്നില്ല, ഇവരിവിടെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ ആ പരിസരം മൊത്തം മാക്സിമം അവര് വൃത്തികേടാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ നടന്നു പോകുന്ന വഴികളും കുഞ്ഞുങ്ങൾ വന്ന് നിൽക്കുന്ന ഒക്കെ
6: സ്ഥലമാണ്.
5: പക്ഷെ എന്തായിരുന്നാലും രാവിലെ വിജനമാണ്, കുട്ടികൾ മാത്രമേ ഉള്ളൂ, എങ്ങനെയാണെന്ന് അറിയത്തില്ല.
6: ഇന്നെന്തായാലും കുഴപ്പമില്ല. ഓക്കെ,
5: തീർച്ചയായിട്ടും ഇടപെട്ടതിൽ വളരെ സന്തോഷം.
6: ഓക്കെ, ശരി, താങ്ക് യു.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
3: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
2: രജിസ്റ്റർ ചെയ്യാനോ?
3: എന്താ കാര്യം? ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന ജൂലൈ 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
2: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
3: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
2: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
6: എത്തനോൾ ഇന്ധനം വിവാദം ആകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട്.
5: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
7: ഓക്കെ, അപ്പോൾ നമ്മൾ അല്ലേ, വയനാട് ഇപ്പോൾ ഒരു ദുരന്തം നടന്ന അല്ലേ, തുരങ്കം പാതയ്ക്കടുത്ത് ഈ മണ്ണ് വീണ് ഒത്തിരി പേര് അല്ലെ, കുറച്ച് പേരും മരിച്ചു, അതുകൊണ്ടിങ്ങനെ ഒത്തിരി പേർക്ക് പരിക്കേറ്റു. നമ്മൾ ഈ വികസനം വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ വികസനത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ മേൽ ഏൽപ്പിക്കുന്ന എന്താ പറയുക, ക്രൂരതകൾ അല്ലെങ്കിൽ, അപ്പോൾ അത് ചില പ്രതിഫലനങ്ങളും ഉണ്ടാവും, അതിന് ചില പ്രതിഫലനങ്ങളുണ്ടാവും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സുരക്ഷാ നിർദ്ദേശങ്ങളൊന്നും പാലിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് പത്രത്തിലൊക്കെ കാണുന്നത്. എന്തായാലും ഇത്തരം വികസന പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് നമ്മൾ ഇങ്ങനെ നടത്തുമ്പോൾ നമ്മുടെ അത് ഭാവിയിൽ വരാവുന്ന ഭവിഷ്യത്തുകളും കൂടി നമ്മൾ ആലോചിക്കണം. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഇതെല്ലാം ഒരു ആഹ്ലാദം ഉണ്ടാക്കിയാണ്. മലയിടിക്കുക എന്ന് പറയുമ്പോൾ മലയ്ക്ക് അതൊരു ആഹ്ലാദം ഉണ്ടാക്കിയാണ്. അവിടെ അല്ലേ പാറ പൊട്ടുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും കൂടെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ പ്രാവശ്യത്തെ ഈ ഒരു മണ്ണിടിച്ചിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
8: ഹലോ, നമസ്കാരം.
7: ആ, മുരളീധരൻ പിള്ളാച്ചേട്ടനാണോ?
8: അതെ അതെ,
7: ചില ശബ്ദങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്.
8: ഇപ്പൊ ഞാൻ ഒരു സംശയം നമ്മുടെ അവിടെ ഇരിക്കുന്നവർക്ക് തീർക്കാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ എന്നെ ചോദിച്ചു, ചേട്ടൻ ഇന്നലെ വിളിച്ചിട്ടുണ്ട്, ഒരു സംശയമാണ്. ഇന്നലെ ഞാൻ
7: എനിക്കറിയാൻ പറ്റത്തില്ല ഇന്നലെ വിളിച്ചു തോന്നുന്നു, ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നേ ഉള്ളൂ, ഇന്നലത്തെ കാര്യം എനിക്കറിയില്ല.
8: ഞാൻ പറയണ പറഞ്ഞ പാഠം മനസ്സിലാക്കാനാണ്. ഇന്നലെ ഞാൻ ഹിന്ദി പ്രോഗ്രാമിൽ വിളിച്ചു, പിന്നെ ലക്ഷ്യത്തിൽ വിളിച്ചു. കാതോട് കാതോടത്തിൽ വിളിച്ചിട്ട് 2 കൂടുതലായി.
7: ഓ, കാതോട്. അതെ, പക്ഷെ ഇന്നലെ രാത്രി ചേട്ടൻ എന്നോട് ബിസിനസ് ലോഞ്ചിൽ സംസാരിച്ചു.
8: സംസാരിച്ചു, അതിന് മുമ്പ് 11 മണിക്ക് ഹിന്ദിയിൽ സംസാരിച്ചു.
7: ആ, അതെനിക്കറിയില്ല. ആ, ഹിന്ദിയിൽ
8: സംസാരിച്ചു. ഇതിനകത്ത് കാതോട് കാര്യത്തില് 2 കൂടുതലായി.
7: ഓ, ശരി.
8: അപ്പൊ 2 കഴിഞ്ഞേ വിളിക്കത്തുള്ളൂ.
7: ഓക്കെ ഓക്കെ
8: ഓക്കെ. നമ്മുടെ ബിസിനസ് ലോഞ്ച് അവിടെ കിടക്കില്ലേ സ്ഥിരം?
7: ആ, ബിസിനസ് ലോഞ്ചിൽ വിളിച്ചു, അതാ ഞാൻ പറഞ്ഞു, അതെനിക്കറിയാം, അത് ഞാനല്ലേ എടുത്തത്, അപ്പൊ ഞാനാണ് സംസാരിച്ചത്, അതുകൊണ്ട് എനിക്കറിയാം. അതിനകത്ത് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, ബാക്കിയുള്ള സംശയം തീരാൻ വേണ്ടി
8: ഞാൻ പറഞ്ഞു.
7: ഓക്കെ ഓക്കെ ഓക്കെ.
8: പിന്നെ
7: എന്താണ് ചേട്ടൻ പറയാൻ പോകുന്നത്?
8: ശ്രോതാവ് പറഞ്ഞല്ലോ, അതുപോലത്തെ സംഭവങ്ങൾ മിക്കവാറും എല്ലായിടത്തൊക്കെ ഉണ്ട്.
7: അത് പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ? ഈ പണ്ടൊക്കെ ബസ് സ്റ്റോപ്പില്
8: പണ്ടൊന്നും ബസ് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള ബസ് സ്റ്റാൻഡ് പോലും
7: ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല സൗകര്യമുള്ള ബസ് സ്റ്റോപ്പുകളാണ് പലതും, ഇപ്പൊ കോളേജിലെ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൗകര്യമൊക്കെ ഉള്ള
8: അവർക്കൊക്കെ ഒന്ന് ഇരിക്കാനുള്ള സൗകര്യമുള്ള ബസ് സ്റ്റോപ്പുകളുണ്ട്. അന്ന് ഞാൻ ബസ് സ്റ്റോപ്പുകളൊന്നും ഇല്ല, എവിടെങ്കിലും ഒരു സ്റ്റോപ്പ് എന്ന് പറയാ അവിടെ ആളുകൾ
7: നിക്കും അല്ലെ, അവിടെ വന്ന് ബസ് നിർത്തും,
8: ഇരിക്കത്തില്ല, നിക്കും, മരച്ചോടെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ പിന്നെ വന്നപ്പോഴാണ് ചിലടത്തൊക്കെ ഇങ്ങനെ ബസ് സ്റ്റോപ്പ് ഓരോരുത്തരുടെ മെമ്മോറിയൽ ആയിട്ടും
7: ഒക്കെ വന്നത്. MLA ഫണ്ടൊക്കെ ഉപയോഗിച്ചൊക്കെ പതുക്കെ ബസ് സ്റ്റോപ്പുകളൊക്കെ
8: ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ.
7: പണ്ട് എനിക്ക് തോന്നുന്നു സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ചില ബസ് സ്റ്റോപ്പുകളൊക്കെ സ്ഥാപിക്കും അല്ലെ, ചിലയിടത്തൊക്കെ അടുത്ത ഏരിയയിൽ എന്തെങ്കിലും ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിൽ സാമൂഹിക സംഘടനകളോ
8: ചെറിയ
7: ബസ് സ്റ്റോപ്പ്
8: നിർമ്മിച്ച് ബെഞ്ചൊക്കെ ഇഷ്ടംപോലായി
7: മാറി. ഇപ്പൊ എന്താ കുറച്ചും സൗകര്യമുള്ള കാണാൻ ഭംഗിയുള്ള അതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പുകൾ മാറി, കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ബസ് സ്റ്റോപ്പുകളാണ്. ഓക്കെ ഓക്കെ. അപ്പൊ കാലത്തിന്റെ ഒരു മാറ്റം നമുക്ക് ബസ് സ്റ്റോപ്പിലും കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ശരി എന്നാ വെച്ചാ പാട്ട് ചോദിച്ചോ. ഓ ശരി. ഓക്കെ പാട്ട്. ഓക്കെ ഓക്കെ ശരി എന്നാ നമുക്ക് പാട്ട് കേൾക്കാം.

0: నాథ భావనాలోలనాయేగనాయి పోవుగ పోవుగ జీవనాథ భావనాలోలనాయేగనాయి.
1: ഓക്കെ, അപ്പം നമ്മൾ തുടരുകയാണ് കാതോട് കാതോരം. അടുത്തൊരു കോളിലോട്ട് കടക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: മയ്യനാട് ഒത്തിരി നാളായി എനിക്ക് കിട്ടിയിട്ട്. ഞാൻ ഇന്ന് മൂന്ന് നാല് ദിവസം കൊണ്ട് വിളിക്കുക. ഇന്ന് എന്തായാലും കിട്ടി.
1: ആ, ഇന്ന് അമ്മയുടെ ദിവസമാണ്.
2: മോന് സുഖാണോ?
1: സുഖാണ്, സുഖാണ്. പിന്നെ എന്തുണ്ട് വിശേഷം? ഓണൊക്കെ കഴിഞ്ഞോ?
2: ആ, കഴിഞ്ഞ്. ആഹാരമൊക്കെ കഴിച്ചാ?
1: ആ, കഴിച്ചു കഴിച്ചു കഴിച്ചു. അത് കഴിഞ്ഞുള്ള പരിപാടിയേ ഉള്ളൂ.
2: വേറെന്താ വിശേഷം?
1: വേറെന്താ, ഇങ്ങനെ പോന്നു.
2: പിന്നെ
1: പരിപാടിയെല്ലാം കേൾക്കുന്നുണ്ടോ? ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
2: കേട്ടിരിക്കുക. ഒരമ്മ കണ്ടില്ലേ നമ്മുടെ റേഡിയോയിലെ പാട്ട് പാടി?
1: അതെ അതെ അതെ അതെ അതെ. കൊള്ളായിരുന്നു.
2: കൊള്ളായിരുന്നു.
1: പിന്നെ അമ്മയ്ക്ക് പാട്ട് വല്ലതും പാടണോ?
2: വേണ്ട, പാട്ടൊക്കെ അറിയാം. അറിയാം,
1: പാടത്തില്ല. അത് ശരി, അതൊക്കെ ഒരു സ്വഭാവം പോലെ. അത് മതി, ആസ്വദിച്ചാ മതി. നമുക്ക് സന്തോഷം ഏതാണ് നൽകുന്നതെന്ന് വെച്ചാൽ അത് ആസ്വദിക്കുക. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
2: ഒന്നുമില്ല.
1: ആ, സന്തോഷമായല്ലോ. ഇന്ന് കോള് കിട്ടി, നമ്മള് സംസാരിച്ചു. ഇനി എന്താ വേണം?
2: സന്തോഷം.
1: ഓക്കെ ഓക്കെ, ഇടയ്ക്ക് വിളിക്കുക, നമുക്ക് സംസാരിക്കാം. ഓക്കെ,
2: ശരി ശരി.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസേഴ്സ് സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: മനസ്സിലൂടെ ഒരു യാത്ര. കുട്ടികളും മനസ്സ് തുറക്കട്ടെ. ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സും വലിയ ചിന്താഗതികളും കേൾക്കൂ, ആസ്വദിക്കൂ. നമുക്കുമറിയാം അവരിലെ കുഞ്ഞു മനസ്സിലെ ആഗ്രഹങ്ങൾ. മനസ്സിലൂടെ ഒരു യാത്ര എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 9:15 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 4:30. കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, നിർവഹണം സുരേഷ് പെരിനാട്.
1: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം. ഞാൻ രഘു, തിരുമല്ല.
1: പറയൂ ചേട്ടാ, എന്തുണ്ട് വിശേഷം?
5: ആ, ഇതൊരു നല്ലൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടും ഒരുപാട് ജനങ്ങൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടതുകൊണ്ടുമാണ് ഇത് എനിക്കും താല്പര്യം തോന്നിയത്. അവിടുത്തെ ടൈലർ ഷെർലി ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പത്രത്തിൽ വന്നു, പത്രത്തിൽ ഞാൻ വായിച്ചു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വാർത്ത ഞാനൊരു പത്രത്തില് 3 പത്രത്തിലും കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ നാളെ മറ്റന്നാളായിട്ട് വരും. എനിക്ക് പറയാനുള്ളത് പറയാം. ബോണി, ഈ വെയിറ്റിംഗ് ഷെഡ് വളരെ മനോഹരമാണ്, കാണാൻ സ്റ്റൈലുണ്ട് എന്നൊക്കെ പറഞ്ഞു. സംഭവം ശരിയാണ്. ദൂരെ നിന്ന് യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തോന്നും. പക്ഷെ ഈ ഒരൊറ്റ വെയിറ്റിംഗ് ഷെഡും ഈ ഉദ്ദേശിക്കുന്ന കണക്കുള്ള ഒരു പ്രയോജനവും അതുകൊണ്ടില്ല. ഒന്നാമത് നമ്മൾ ചിന്നക്കട വെച്ച് തുടങ്ങാം. ചിന്നക്കട ഉള്ള വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ വൈകിട്ട് 4 മണിക്ക് നമ്മൾ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാല് വെയില് കൊള്ളാതിരിക്കാൻ വേണ്ടി ജനങ്ങള് യാത്രക്കാര് വെയിറ്റിംഗ് ഷെഡിന് വെളിയിലോട്ട് അതിന്റെ ഒരു തണൽ വരുന്നിടത്തോട്ട് മാറി നിൽക്കുക. മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ള മഴ മൊത്തം കൊള്ളും. കാര്യം വെച്ചാൽ ആ രീതിയിലാണ് അതിന്റെ ചെയ്വന. ഹൈറ്റ് വളരെ കൂടുതലാണ്, കൂര വളരെ ചെറുത്. അപ്പൊ വെയില് വന്നാൽ വെയിൽ കൊള്ളണം, മഴ വന്നാൽ മഴ കൊള്ളണം, എല്ലാം തൂവാനടിച്ചു കയറും. പിന്നെ ഇരിക്കുന്ന പൈപ്പ് ഒന്ന് ആലോചിച്ച് പോവുക. ഇരിപ്പിടം നല്ല സേഫ് ആയിട്ട്, എല്ലാവർക്കും ബസ് ഉടനെ കിട്ടത്തില്ല, വന്നിട്ട് ഉടനെ നിന്നിട്ട് പോവല്ല. അവിടെ കുറച്ചു നേരം
1: അല്ല, ഞാൻ അത് പറഞ്ഞപ്പോഴാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ നല്ല ഇരിപ്പിടമായി കഴിഞ്ഞാൽ പിന്നെ കിടത്തയായി. ഇവിടെ
5: അത് ഞാൻ പറയാം. ഇരിപ്പിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 ഇഞ്ചിന്റെ റൗണ്ടുള്ള സ്റ്റീല് റൗണ്ട് പൈപ്പ്. ഇതിന്റെ അകത്ത് എങ്ങനെ ആൾക്കാർ ഇരിക്കും? കിടത്തയുടെ കാര്യം കിടത്ത അല്ല,
1: ഗൾഫിലൊക്കെ ഈ ബസ് സ്റ്റോപ്പിൽ ഇത് കുറച്ച് പൈപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്.
5: അതല്ല, അവിടെ ഈ കിടക്കുന്നവർക്ക് ഇരിപ്പിടം വേണമെന്നില്ല. അവിടെ തറയില്
1: കോൺക്രീറ്റ്.
5: ചിന്നക്കടയിലെ പ്രശ്നം അത്. തൊട്ടപ്പുറത്തെ ക്ലോക്ക് ടൗണിന്റെ വലത്തെ സൈഡില് ആ കൈവരി ഉണ്ടല്ലോ, ചിന്നക്കട മറ്റേ ക്രയോൺ സ്കൂളിലോട്ട് പോകുന്ന അവിടുന്ന് വലത്തെ സൈഡിൽ നിന്നുള്ള ആ കൈവരിക്കകത്ത് എപ്പോഴും ഒരു പ്രാഞ്ചിൽ നിന്ന് ഒരാൾ ഒരു വടിയായിട്ട് ആ കൈവരിക്കകത്ത് കാണും. ശ്രദ്ധിച്ചാലറിയാം. കാര്യം വെച്ചാല് ഈ പെട്ടെന്ന് അതുവഴി നടന്നു വരുന്നവർക്ക് പെട്ടെന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളും സഞ്ചരിക്ക സമയത്തായാലും പെട്ടെന്ന് ഈ കട്ട് ചെയ്ത് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ കുറെ കഴിഞ്ഞായിരിക്കും ഔട്ടർ വാതിലുള്ളത്. അപ്പം ഒരു വടിയായിട്ടാണ് നിൽക്കുന്നത്, അവിടെ എപ്പോഴാ കിടക്കുന്നത്. അത് എന്തിനാ അങ്ങനെ കിടത്തുന്നത്? ഈ പ്രായഞ്ചെന്നവരോ അല്ലെങ്കിൽ ഈ വീടും കുടി ഇല്ലാത്തവർക്ക് വേറെ കിടക്കാൻ വേറെ സൗകര്യങ്ങളില്ല, അവരവിടെ പോയി കിടക്കട്ടെ. പിന്നെ അതൊന്ന്. പിന്നെ കോളേജ് ജംഗ്ഷനിൽ ഈ പറഞ്ഞ കണക്ക് അതാണ് പത്രത്തിൽ വന്ന. ഇതേപോലെയാണ് ചിന്നക്കട പോസ്റ്റ് ഹൗസിന് മുമ്പിലുള്ള വെയിറ്റിംഗ് ഷെഡിന്റെ അകത്ത്. ഈ ഉച്ചയ്ക്ക് ഒരു 3-4 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ അവര് മദ്യപിച്ചതിന്റെ കുപ്പി, ആഹാരം കഴിച്ച ഈ ചെറിയ ബോക്സിന്റെ അടുത്തുള്ള ബിരിയാണി, ഇതെല്ലാം കിടക്കും. ഈ പറഞ്ഞ കണക്ക് ഉടുതുണി ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. അതിന് പരിപാലനം എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടില് ചില സാധനങ്ങൾ ഉണ്ടാക്കിയിടും, അതിനൊരു പരിപാലനമില്ല. വല്ലപ്പോഴും കോർപ്പറേഷന്റെ ഈ വണ്ടിയില് വെള്ളം കൊണ്ടുവന്ന് ചീറ്റി അവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. ഞാനും ബസ് യാത്ര ചെയ്യുന്ന ഈ വെയിറ്റിംഗ് ഷെഡിലൊക്കെ കയറി ഇറങ്ങുന്നതുകൊണ്ട് എനിക്കറിയാം. ഞാനൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ കൊണ്ടുപോയി അതിന്റെ മേളിൽ ഇട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ റിസർവ് ക്യാമ്പിന്റെ അവിടെ ഉള്ള രണ്ടിടത്ത് അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ അടുത്തുനിന്നും അതിൻ്റെ അടുത്തുനിന്ന് രാത്രി വെട്ടമില്ല, അവിടെ ഒക്കെ നിൽക്കാൻ പേടിയാണ്. അപ്പം അവിടെ ഒന്നും ആൾക്കാർ ഇറങ്ങി ബസ് ഇറങ്ങില്ല. കർബല ജംഗ്ഷൻ ചിന്നക്കട ഈ പറഞ്ഞൊക്കെ, പിന്നെ ഇതിൻ്റെ അടുത്തൊന്നും ലൈറ്റ് ഇല്ല സന്ധ്യ കഴിഞ്ഞാൽ. പിന്നെ കോൺവെന്റിന്റെ അവിടെ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ, കോൺവെന്റിന്റെ അടുത്ത് ഈ കാട്ടമില്ലിന്റെ ഫ്രണ്ടിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു, പൊളിച്ചു കളഞ്ഞു. ഇപ്പൊ അവിടെ ഒരുപാട് സ്ത്രീ ജനങ്ങൾ ആ പരിസരത്തെ തുണിക്കടയിലെ സ്ത്രീ ജനങ്ങളെല്ലാം ഒരു 7-7.5 മണി വരെ അവിടെ അവിടെ വന്നാ കയറുന്നത്. ചിന്നക്കടയിൽ നിന്ന് വരുന്ന കണ്ണനല്ലൂരിലേക്ക് പോകുന്ന ബസ്സുകൾ വരെ ഇവിടെ വന്ന ആൾക്കാരെ എടുക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാല് ഒന്നാമത് ഈ ആൾക്കാർ പേടിച്ച് അവിടെ
1: നിൽക്കണം.
5: അവിടെ ഒന്നും ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇല്ല. ഏതെങ്കിലും വണ്ടി ഓടി വരുന്ന വണ്ടിയുടെ ഉള്ളു, അവിടെ പരിസരത്ത് കടയില്ല. പിന്നെ അങ്ങോട്ട് വിക്ടോറിയയിലോട്ട്
1: പോകുന്നിടത്ത് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ആ സ്കൂളില് രാവിലെ വരുന്ന വണ്ടികളെല്ലാം ആ ഫ്രണ്ടിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ ബ്ലോക്ക് കാരണം പലപ്പോഴും കാൽനടക്കാർക്ക് അല്ലേ നടക്കാൻ പറ്റുന്നില്ല.
5: അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ ഈ കടക്കാരുണ്ടല്ലോ,
1: വഴിവാണിപ്പം,
5: ഒരു ഇതിന് പ്രഹസനത്തിന് വേണ്ടി ഞങ്ങളെല്ലാം നീക്കം ചെയ്യുന്ന എല്ലാ ഭരണകൂടങ്ങളും, ഒരാൾ മാത്രമല്ല മുമ്പേ ഇരുന്നവർ ഇപ്പോഴിരുന്നവർ പറയുന്നല്ലാതെ ഇതൊന്നും നീക്കം ചെയ്യത്തില്ല. ഗവൺമെന്റ് ആശുപത്രി മുമ്പിൽ ആംബുലൻസ് ഓവർ സ്പീഡിൽ വന്ന് വളഞ്ഞു കയറുന്നതാണ്. അതിന്റെ ബാധിക്കുള്ള ഈ കടകൾ ഇതൊക്കെ ഇവരെ കൊണ്ട് നീക്കം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒന്നുമില്ല,
1: അതൊന്നും നടക്കുന്നില്ല. ശരിയാണ്,
5: അതൊന്നും നടക്കത്തില്ല. പിന്നെ അമ്മച്ചി വീട്ടിന്റെ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ല. ഈ ഒന്നീ പൊളിക്കരുതായിരുന്നു, പൊളിച്ച വെയിറ്റിംഗ് ഷെഡ് ഒരു വർഷമായാലും പലയിടത്തും കെട്ടിക്കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് കെട്ടിയത് തന്നെ ഒരുപാട് നാൾ പെൻഡിംഗിൽ ഇട്ടിട്ടാ കെട്ടിയത് തന്നെ. അമ്മച്ചി വീട്ടിന്റെ അവിടെ തന്നെ അവിടെ ഒരു DDRC ഒരു ലാബുണ്ട്, അതിന്റെ ബാധിക്ക് അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്നത്. പിന്നെ MLA MP ഫണ്ട് എന്നും പറഞ്ഞിട്ടാ കെട്ടിയേക്കുന്നത്. ആസ്തി വികസന ഫണ്ട് 300,000 രൂപ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കാണുമ്പോൾ കാണുന്ന ഒരു പൊതുജനത്തിനറിയാം അതിന് എത്ര രൂപ ചെലവാകുന്നു. അത്രയും പൈസ ഒന്നുമില്ല, ബാക്കി എന്തിനാ ഇത്രയും എഴുതി വെച്ചേക്കുന്നത്? അപ്പൊ ഇത് ബാക്കി പൈസ എവിടെ പോയി? എന്ത് ചെയ്തു? ആശ്രാമത്തെ ആ വെയിറ്റിംഗ് ഷെഡിന്റെ അവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് മൊത്തം കായല് മാതിരി വെള്ളം കെട്ടിക്കിടക്കും. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് എന്നാ ബസ് ആ വെള്ളത്തിന്റെ അവിടെ കൊണ്ട് നിർത്തത്തുള്ളൂ. എന്നാ ബസ്സെങ്കിലും അങ്ങോട്ട് കുറച്ചുകൂടെ മാറ്റി നിർത്തുക. വെയിറ്റിംഗ് ഷെഡിന് മുമ്പിലെ വെള്ളം കെട്ടിയിരിക്കുന്നു. ഈ ആൾക്കാർ കയറി ഇറങ്ങും ചെയ്യേണ്ട ആ സൈഡനുസരിച്ച് അവർ ചെയ്യണം, അവരും ചെയ്യില്ലത്തില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ ടൈൽസ് ഗ്രാനൈറ്റ് പീസുകളൊക്കെ യഥാർത്ഥത്തിൽ ബാക്കി വരുന്ന ആൾക്കാർ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുകയാണ്. നേരെ മറിച്ച് ഈ സന്നദ്ധ സംഘടനകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ചിലർക്ക് ഈ പാർക്ക് കെട്ടിക്കൊടുക്കും, ചിലർ ഈ കാത്തിരിപ്പ് കേന്ദ്രം കെട്ടിക്കൊടുക്കും. അപ്പൊ ഇവർക്കൊക്കെ ഈ ഇത് കൊണ്ടുപോയി അവർക്ക് ചെലവില്ലാതെ ഇത് ഇരിപ്പിടത്തിന് വേണ്ടി ഉപയോഗിക്കാം. പാർക്കില് ഈ സ്ക്വയർ ചെടിച്ചട്ടി ഉണ്ടല്ലോ, മൺചട്ടി, ആ ചട്ടിയൊക്കെ തൊട്ടിച്ച് ഇതൊക്കെ ഭംഗി വരുത്താം. അപ്പൊ ഇതൊക്കെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. ഇത് മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒരു കാലത്തും നശിക്കത്തില്ല, ആ രീതിയിൽ കിടക്കും. പിന്നെ ഈ ശുചീകരണം, അതാണ് എല്ലാ വെയിറ്റിംഗ് ഷെഡിൽ പറയണത്, വെറും വൃത്തികെട്ടായി കിടക്കുക. എല്ലാവരും ഇങ്ങനെ കയറി ഇറങ്ങി പല അതൊന്ന് വൃത്തിയാക്കിയാലേ നമുക്കൊന്ന് ഇരിക്കാൻ തോന്നും. പലരും വെളി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ ഈ കാഷ്യൂ ഫാക്ടറിന്ന് ഒരുപാട് പെണ്ണുങ്ങൾ വിളിക്കാറുണ്ട്, ഫാക്ടറി ചിലതൊക്കെ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവർക്കും ചെയ്യാവുന്നൊരു പരിധി എന്ന് വെച്ചാൽ, ഇപ്പം ഒരുപാട് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നില്ല പറയുന്ന നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളവർ എവിടെ ഈ ഓരോ കമ്പനിയിലും ഏതെങ്കിലും വേക്കൻസി ക്ലാർക്കന്മാരുടെ ആയാലും മറ്റവരുടെ ആയാലും ഉണ്ടെങ്കിൽ അവരൊന്നും അറിയിച്ചാൽ ജോലിയില്ലാതെ നിൽക്കുന്നവർക്ക് വേക്കൻസി ഉണ്ട്, ആ ഫാക്ടറിയിലോട്ട് പോകാൻ പറ്റും. അല്ലാതെ ഒന്നോ രണ്ടോ വേക്കൻസി ആണെന്ന് പറഞ്ഞ ആരും ഒന്നും പബ്ലിസിറ്റി ചെയ്യത്തില്ല. ഇപ്പൊ അറിയാവുന്ന ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നിൽക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. ഞാനൊരു ഗ്യാസ് ഫാക്ടറിയുടെ സമയത്ത് തമിഴ്നാട്ടിൽ VLC ജോലി ചെയ്തിട്ടുള്ളതാണ്. ഏമലാളിയുടെ വാർഷികമാണ് അതിന്റെ ഒരു ഇത് വന്നായിരുന്നു ഒരു മാനേജറുടെ. അപ്പൊ ഞാൻ തമിഴ്നാട് ഏരിയയിലായിരുന്നു. അപ്പം ഞാൻ സംസാരം നീണ്ടുപോയി, കുറെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, പറയേണ്ട കാര്യങ്ങൾ ആയതുകൊണ്ടാണ് നീട്ടിപ്പോയത്. കുഴപ്പമില്ല, ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, നടക്കട്ടെ.
1: ഓക്കെ ഓക്കെ, അതിങ്ങനെ പറയണം. നമ്മൾ ചുരുക്കിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. ഓക്കെ, താങ്ക് യു. ശരി ശരി, ഓക്കെ ഓക്കെ.

0: ഓക്കെ, നമ്മൾ തുടരുന്നു. അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, പറഞ്ഞോളൂ. എന്റെ പേര് ബോണി.
1: ഞാൻ മിക്കവാറും വിളിക്കുന്നതാണ്.
0: ആ, പേരെന്താണ്? കൃഷ്ണപിള്ള. ഓക്കെ ഓക്കെ. ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ.
1: ആ, ബസ് സ്റ്റോപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇവിടെ ക്യാമ്പിന്റെ അവിടെ അപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പ് രാത്രി ആകുമ്പോ 7 മണി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കാൻ പേടിയാണ്.
0: എവിടെയാണ് എന്തോ അധികം ആൾക്കാരൊന്നും കാണത്തില്ല.
1: പിന്നെ ഞാൻ വി പാർക്ക് ജോലി ചെയ്യുന്നതാണ്. താഴെ ചിൽഡ്രൻസ് പാർക്കിലും ജോലി ചെയ്യുന്നതാണ്. രണ്ട് പാർക്കിലും ജോലി ചെയ്യുന്ന ആളാണ്.
0: സെക്യൂരിറ്റി ആണോ അവിടുത്തെ?
1: അല്ലല്ല, ഞാൻ വി പാർക്ക് ക്ലീനിംഗ്
0: ആണ്. ഓക്കെ.
1: ചിൽഡ്രൻസ് പാർക്കില് ചായ അടിക്കുന്ന. രണ്ട് പാർക്കിലും ജോലി ചെയ്യുന്ന. അത് മറ്റേ ചേട്ടൻ പറഞ്ഞ തൊട്ട് ക്യാമ്പിന്റെ അവിടെ അപ്പുറം ബസ് സ്റ്റോപ്പ് ഉണ്ട്.
0: പക്ഷെ വെട്ടം എന്ന് പറയുന്ന സാധനം ഇല്ല. ഇവിടെ പറഞ്ഞ മന്നത്ത് ഇപ്പൊ ആ ഭാഗത്താണ് ഏരിയയിൽ നല്ല വെളിച്ചം.
1: അകത്തുണ്ട്
0: ക്യാമ്പിന്റെ. അവിടെ വരുമ്പോ ആ ഫ്രണ്ടില് അകത്തോട്ടുള്ള വഴിയിൽ അവിടെ കുറച്ച് വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്.
1: വെട്ടമില്ല. പിന്നെ അതുപോലെ ടൗൺ ഹാൾ അവിടെ രണ്ടു മൂന്ന് ലൈറ്റ് ഓഫ് ആണ്. ഒന്നും ഒരു വെട്ടം പോലും ഇല്ല. അങ്ങനെ കട ഓപ്പൺ ആകുമ്പോ കടക്കകത്ത് വെട്ടമുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് നെഹ്റു പാർക്ക് അതിനകത്ത് ചായ കടയിൽ 4 മണി കഴിഞ്ഞ ചായ അടിക്കുന്നേ. അവിടെ വെട്ടമുണ്ട്, പക്ഷെ നേരെ ഓപ്പോസിറ്റ് റോഡില് ഒരു വെട്ടവും ഇല്ല. പെട്ടെന്ന് ചിലപ്പോ നമുക്കൊരു തോന്നുമ്പോ സൂപ്പർ മാർക്കറ്റ് 5 കിലോ പഞ്ചസാര മേടിക്കാൻ പോവാണെങ്കിലും പേടിച്ചാ പോകുന്നത്. വെട്ടമില്ല,
0: വെട്ടമില്ല.
1: അതുപോലെ ലേഡി ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നവര് പേടിച്ച് പഠിച്ചാണ് അങ്ങനത്തെ ഇങ്ങനത്തെ.
0: വി പാർക്കിൽ ജോലി ചെയ്യുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നേരിടുന്നുണ്ടോ? ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ എന്തോ എന്താ പറഞ്ഞ ചേട്ടന് ക്ലീനിങ് സ്റ്റാഫ് എന്നുള്ള നിലയിൽ
1: സെക്യൂരിറ്റി ഉണ്ട്.
0: ക്ലീനിങ് സ്റ്റാഫ് എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ നിന്ന് എന്താ ചേട്ടൻ നേരിടുന്നുണ്ടോ? തൊഴിലായാലും അല്ലാതെ ചേട്ടൻ കാണുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ?
1: ഒത്തിരി ഉണ്ട്. വൈകിട്ട് 6 മണി കഴിയുമ്പോ 7 മണി കഴിയാൻ പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോ ചിലപ്പം വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോ എനിക്ക് 3 മണി ആയിരിക്കുമല്ലേ പണിയുള്ളു അവിടെ. അത് കഴിഞ്ഞാൽ ചിൽഡ്രൻസ്
0: പാർക്കിൽ ചായ
1: ചായയുടെ 4 മണി കഴിഞ്ഞിട്ട്. പക്ഷേ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ഇല്ല. വി പാർക്ക് എന്ന് പറഞ്ഞത് 24 മണിക്ക് ഒരു ഓപ്പൺ ആണ്. കേട്ടോ, കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിനകത്ത് പിന്നെ ചെസ് കളിക്കുന്നതും പിന്നെ കാരം ബോർഡ് കളിക്കുന്നതും ഇവരൊക്കെ വെച്ചാൽ ചിലപ്പം മയക്കുമരുന്നും കാര്യങ്ങളെല്ലാം ഉള്ളവരായിരിക്കും, നമ്മൾ കാണുന്നില്ലല്ലോ. ഇവിടെ സുരഞ്ചും പിന്നെ പാർത്തുമ്പിനകത്തൊക്കെ പിന്നെ മദ്യപിക്കുക.
0: കിട്ടിയിട്ടുണ്ട് സിറിഞ്ചിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ സിറിഞ്ച് കാണുന്നുണ്ടെന്ന് പറയുമ്പോ അവിടെ ഉപയോഗമുണ്ട്, വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
1: പാർക്കില് സെസ് കേരം ബോർഡ് കളിക്കുന്നത് ഒരു 5 മണി ഓപ്പണിംഗ്. വെളുപ്പിന് 5 മണി വരിക്കും ഉണ്ട് കേരം ബോർഡ്. പിന്നെ ഓപ്പണിംഗ് ആ. അത് പിന്നെ അതിനകത്ത് ഞാൻ നോക്കിട്ട് മദ്യപിക്കും, ചിലപ്പോ മദ്യപിച്ച് കളിക്കുമായിരിക്കും. പക്ഷെ ഏറ്റവും കേരം ബോർഡ് നടത്താണ് വിഷയം. കേട്ട് വിളിക്കുക, മദ്യപിക്കുന്നുണ്ട് വിഷമം വേണ്ടോന്ന് നമുക്കറിയില്ല. ഞാൻ പിന്നെ അവിടെ കഴിഞ്ഞ ഞാൻ കടയിൽ കയറി കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നത്.
0: 10 മണി
1: കട അടച്ച് കഴിയുമ്പോൾ നമ്മള് ബി പാർക്കിലോട്ട്
0: പിന്നെ പോകുന്നത്. അവിടെ എത്ര പിന്നെ എത്ര രാത്രി എത്ര മണി വരെ ഇരിക്കും ചേട്ടൻ
1: എവിടെ
0: വി പാർക്കില്? വീട്ടിലോട്ട് പോകുന്നത് കുറവാണ്, അവിടെ തന്നെയാണ് കിടക്കുന്നത്.
1: അവിടെ തന്നെ വൈഫും പിന്നെ അവര് മലപ്പുറത്ത് പോയേക്കാ. ഇന്ന് രാത്രി 7:30 വണ്ടി കയറും. നാളെ വെളുപ്പിനെ 3 മണിക്ക് ഇവിടെ
0: വരും. ശരി, സന്തോഷം വിളിച്ചത്. സന്തോഷം, കുഴപ്പമില്ല. ഇതൊക്കെ ആവശ്യമുള്ള കാര്യമല്ലേ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞ് ഉടനെ മടങ്ങി വരാം.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ഓക്കെ, നമ്മൾ അടുത്ത കോളിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. ഇത് കാതോട് കാതോരമാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ നമ്മൾ അടുത്ത കോളിലോട്ട് കിടക്കുന്നു. ഓക്കെ, ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം, സ്വാഗതം.
1: ഹലോ, നമസ്കാരം മോണി സാറേ.
0: ഇതാരാ?
1: ഞാൻ വൽപ്പല, പട്ടത്താരത്തുള്ളതാ. ഞാൻ വല്ലപ്പോഴൊക്കെ വിളിക്കും, പക്ഷേ കുറ്റപരിപാടി വിളിക്കത്തില്ല, കാര്യം ക്ഷമയില്ല.
0: ഇന്ന് ഇന്ന് ഇന്ന് ഇന്ന് വിളിച്ചു വന്നരും.
1: എനിക്ക് മോണി സാറിനോടും സന്തോഷിനോടും ഒന്ന് സംസാരിക്കണമുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഞാൻ എന്തും വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. എനിക്ക് എന്റെ പൊന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോണി സാറിന്റെ.
0: ആണോ? അയ്യോ, സന്തോഷം.
1: എന്റെ അടുത്തേക്ക് അമ്മ എന്നാ ലാസ്റ്റ് വിളിച്ചത്? ഞാൻ ഈ റേഡിയോ വെൽസിയർ തുടങ്ങി ആദ്യത്തെ ആ ഒരു വർഷമല്ലാണ്ട് വിളിച്ചതാ, പിന്നെ ഞാൻ വിളിച്ചിട്ടേ ഇല്ല. ആദ്യത്തെ ഒരു വർഷം ഇവര് ജവഹർനഗറിൽ വെച്ചായിരുന്നു ഇതിന്റെ
0: ആദ്യത്തെ
1: വർഷം ആഘോഷതേ. അന്ന് അന്ന് ഞാൻ അവിടെ ആ പരിപാടി കാണാൻ പോയി. പിന്നെ ഇപ്പൊ പാർട്ടി കോളേജിൽ വന്നായിരുന്നു പരിപാടി. അങ്ങനെ എനിക്ക് എല്ലാരെയും അറിയാം, എല്ലാ പരിപാടിയും അറിയാം, പക്ഷെ എനിക്ക് ഇങ്ങനെ
0: ക്ഷമയുണ്ടായിരുന്നു.
1: ഞാൻ വെച്ചാൽ ഇന്ന് പുറത്ത് വിളിച്ചതാ, കിട്ടിയില്ലെങ്കിൽ ഇനി വിളിക്കണ്ട. അങ്ങനെ വിളിച്ചപ്പോ എന്തായാലും ആദ്യമായിട്ട് നീ കോൾ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് മോണി സാറിന്റെ വർത്താനം ഒക്കെ ഭയങ്കര ഇഷ്ടമാ. അപ്പൊ ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും സുഖമാണല്ലോ?
0: സുഖമായിട്ടിരിക്കുന്നു.
1: ഞാൻ പിന്നെ രാവിലത്തെ പരിപാടിയില്ല, എത്ര പരിപാടിക്കൊക്കെ വിളിക്കാം. അപ്പൊ
0: അല്ല, അത് കണക്കിന് വൈകിട്ട് വൈകിട്ട് വൈകിട്ട് പല ഈ പറഞ്ഞക്ക് തത്സമയ ഫോണിൻ പരിപാടി ധാരാളം ഉണ്ട്. രാത്രി ലിസ്നസ് ലോഞ്ച് ഉണ്ട്. പിന്നെ എല്ലാരും ചൊല്ലണുണ്ട്, ലിസ്നസ് ലോഞ്ച് ഉണ്ട്, അങ്ങനെ വല്ലാതെ തന്നെ വാട്സ്ആപ്പ് മെലഡി, അങ്ങനെ പലതും ഉണ്ട്. ഇങ്ങനെ ഇവരൊക്കെ നടത്തുന്ന മറ്റുള്ളവർ നടത്തുന്ന പല പരിപാടികളുണ്ട് ലൈവ്, അതിനകത്തൊക്കെ വിളിച്ചാൽ കിട്ടും. പിന്നെ ഈ കാതോട് കാതോരത്തിൽ വെച്ച് കിട്ടാൻ പ്രയാസമാണ്, എല്ലാരും വിളിക്കുന്നുണ്ട്. കിട്ടി, ആ ഭാഗ്യമുണ്ട്. ഓക്കെ, അപ്പൊ പാട്ട് ചോദിച്ചമ്മാ. ഹലോ, ഓക്കെ ഓക്കെ, കട്ടായി. അപ്പോ നമുക്ക് അടുത്ത ഗാനത്തിലോട്ട് കിടക്കാം.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ബോണിയാണോ?
0: ആ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: നമ്മളെ ഗോവാസെന്റാണ്. ഞാൻ വിളിച്ചിട്ട് ഒരു മാസം
0: കൂടുതലായി.
1: ഇന്ന് കിട്ടിയ സന്തോഷമുണ്ട്.
0: പറയൂ,
1: നമുക്കൊന്ന് കിട്ടണമല്ലോ. ഇടയ്ക്ക് മറിക്കാൻ
0: കിട്ടണമല്ലോ. കേക്കട്ടെ, എന്തുണ്ട്?
1: എന്തുണ്ട്? ചാപ്പാട് കഴിച്ച്, ചാപ്പാട് മുമ്പ് മുതൽ വിളിച്ചു തുടങ്ങി. ഇപ്പൊ ചാപ്പാട് കഴിച്ച്
0: വിളിച്ചപ്പോ ഊർജമൊക്കെ കിട്ടി ചാപ്പാടിൽ നിന്ന്. കിട്ടിയ ഊർജത്തിനോട് കൂടി അല്ലേ വളരെ ശക്തമായിട്ട് വിളിച്ചു. ഓ, വിജയിച്ചു. പിന്നെ പറയൂ, കേക്കട്ടെ, എന്താണ് ചേട്ടന്റെ വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ എന്താ, നമ്മള് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. കുഴപ്പമില്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോകുന്നുണ്ട്. മഴയും വെയിലും നമ്മൾ പറയട്ടെ,
0: അതൊരു പ്രതിഭാസമാണ്. പിന്നെ നമുക്ക് ഇപ്പോഴുള്ള ഇപ്പറക്ക് വയനാട്ടിൽ സംഭവിച്ച കണക്ക് ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ.
1: അതാ അത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത്. ഒരു സെക്കൻഡ് സമയം നമ്മൾ ഇതെല്ലാം വാർത്ത കണ്ടിട്ട് കണ്ടോണ്ടിരുന്ന നമ്മൾ തന്നെ ഞെട്ടിപ്പോയി.
0: ഇത്രേ ഉള്ളു, പെട്ടെന്നൊരു മണ്ണ് ഇടിഞ്ഞ് ആൾക്കാര് പരക്കം പായുന്നു.
1: ആ സീൻ കണ്ടപ്പോ തന്നെ നമ്മള് ഞെട്ടിപ്പോയി. ഒരു സെക്കൻഡ് സമയം കൊണ്ടല്ലേ അത്ര അടിച്ച്.
0: ഒരു ഒരു ടാങ്കർ ലോറി ഇങ്ങനെ അവിടുന്ന് അടിച്ച് മണ്ണിടിച്ചിട്ട് ഇങ്ങനെ തെറിച്ച് ഇങ്ങ് വന്ന്.
1: അത് മണ്ണ് പൊങ്ങി വരുന്ന നേരത്തും കാണിക്കുന്നു. ഇടയ്ക്ക് കൂടെ രണ്ടുപേര് അതകത്ത് നിന്ന് വലിച്ചടിച്ചോണ്ട് വരുന്നൊക്കെ കണ്ട. സീൻ കണ്ടപ്പോഴേ അങ്ങ് പറഞ്ഞു.
0: അതാണ് നമുക്ക് നമ്മളുണ്ടാക്കുന്നതാണ് ഈ പറഞ്ഞ കണക്ക് ദുർബലമായ പ്രദേശമാണ്.
1: അതെ, നമ്മളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വിനയാണ് നമ്മളായിട്ട്
0: അനുഭവിക്കുന്നത്. നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മഴയോ കാറ്റിനെയോ
1: പാവപ്പെട്ട ആൾക്കാരല്ലേ ഇതിനകത്ത് എല്ലാം മരണപ്പെട്ടു പോകുന്നത്.
0: അപ്പൊ നമ്മള് വികസനം ഒന്നും പറഞ്ഞ് പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടൊക്കെ പണിയാം.
1: നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഈ ഭരണങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുകയാണ്.
0: അപ്പം അതാണ്. അപ്പം ഈ പാറയെല്ലാം പൊട്ടിച്ചിട്ട് പിന്നെ അവിടെ ഇടിയല്ലോ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? സ്വാഭാവികമായിട്ട് അവിടുത്തെ ബലം കുറയുമ്പോൾ
1: ഇടിഞ്ഞല്ല. ഏത് കാര്യം ചെയ്യേണ്ടത് ചെയ്യേണ്ട മുറയിൽ അത് ചെയ്തില്ലെങ്കിൽ വരുന്ന ദിവസത്ത് നമ്മൾ മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടെ ഭാഗമാവുമല്ലോ.
0: അതെ അതെ, ഓക്കെ.
1: അപ്പൊ ഞാൻ പടിയോട് നല്ലൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.

0: സിനിമയിലെ പാട്ട്?
1: അത് സിന്ദൂർശപ്പാന്ന് തോന്നുന്നു.
0: ആ ഓക്കെ ഓക്കെ, നമുക്ക് കേട്ടുകളാം. വൃശ്ചിക രാത്രി തന്നെ അതാണോ?
1: പാട്ടക്കാരുടെ പാട്ടല്ലേ?
0: അതെ അതെ അതെ. ഓക്കെ, നമുക്ക് എന്താ കേട്ടുകളാം?
1: കേൾക്കാം.

0: ഓക്കെ, നമ്മൾ മടങ്ങി വരാം, അടുത്തൊരു കോളിലോട്ട് കടക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം, സ്വാഗതം.
1: നമസ്കാരമുണ്ട്. പിന്നെ ഞാൻ കോളനിഷ്ണിന്നാ വിളിക്കുന്നത്.
0: ആ, പേരെന്താണ്?
1: എന്റെ പേര് രാധ.
0: ആ,
1: ബസ് സ്റ്റോപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ കുറെ നേരം കൊണ്ട് ശ്രമിക്കുന്നത്, വിളിക്കുന്നത്.
0: ആ, ഓക്കെ, പറയൂ, എന്താണ് പറയാനുള്ളത്?
1: തച്ചേരി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിലാണെന്നുണ്ടെങ്കിൽ കുറെ രണ്ടോ മൂന്ന് പേരെന്ത് കിടപ്പുണ്ട്. ഞാൻ സ്ഥിരം പോകുന്ന, ഞാൻ അവിടെ ഇറങ്ങുന്ന ജോലിക്ക് വേണ്ടി.
0: തച്ചേരി ജംഗ്ഷനില്.
1: അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്.
0: ടൗൺ യു പി എസ് സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള.
1: നമ്മളെ സബ്
0: ജയിലിന്റെ.
1: അപ്പൊ അതന്നെ അവിടെ ആണെന്നുണ്ടെങ്കിൽ പഴയ ബസ് സ്റ്റാൻഡാണ്, രണ്ടാക്കി തിരിച്ചിരിക്കുന്നത്. അല്ല, ഒന്നിലാണെങ്കിൽ തുണിയെല്ലാം കഴി അക്ഷയെല്ലാം കെട്ടി അവിടുന്ന് അപ്പാപ്പന്മാരെ അവരാ അവരുടെ ബസ് സ്റ്റാൻഡ് അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, നമ്മളെ കുറച്ചു പേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാ എല്ലാം ബസ് സ്റ്റോപ്പിലുള്ളതാണ്. കൊറേ ചെറുക്കന്മാരും പെൺപിള്ളേരും എല്ലാം കൂടെ ചേർന്നിരുത്തു. അത് ബാക്കിയുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്
0: അതുണ്ടാക്കുന്നത്.
1: ഈ പാപ്പട്ടർ വന്ന രാത്രി കിടക്കി അല്ലെങ്കിൽ ഇരിക്ക കിടക്കുന്ന അതിനേക്കായി മോശമായിട്ടാണ് ആൺപിള്ളേരും പെൺപിള്ളേരും അവിടെ കാണിക്കുന്നു ബസ് സ്റ്റോപ്പിൽ. അത് ഒന്ന് മാറ്റി കിട്ടിയായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പ്രായമുള്ള വല്യമ്മമാരെ വല്യച്ഛമാരെ എല്ലാം നിൽക്കുന്ന അവിടെ. ഈ കൊച്ചുങ്ങൾക്ക് ഒരു 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയാലും ആ പിള്ളേർ എഴുന്നേച്ച് മാറുന്ന എടുക്കുന്ന ഒന്നുമില്ല. ആര് വന്നു കഴിഞ്ഞാലും അവർക്കൊരു പ്രശ്നമില്ല. എന്തെല്ലാം കാണിക്കുന്നത്, അത് ബസ്സിലിരിക്കുന്ന മിക്ക ആൺപിള്ളേരായാലും അത് കണ്ട് രസിച്ചു പോകുന്നതല്ലാതെ ഇവർക്ക് ഒരു ഒരു ഒന്നുമില്ല. അതെ, ഇപ്പൊ അത് ഇപ്പോഴത്തെ നിയമം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ആവാന്നാ. ഇതും ഒന്ന് നിർത്തലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാരും പറഞ്ഞ ഓരോ കുറ്റവും കുറവുകളും പറയുന്നുണ്ട്, പക്ഷെ ഈ കാര്യം മാത്രം ആരും പറഞ്ഞില്ല. ഞാൻ ഇത്ര നേരം കേട്ടോണ്ടിരുന്നെ. അപ്പൊ എനിക്കിതൊന്ന് പറയണമെന്ന്, നമ്മളെ പോലെ നമ്മളെ വീട്ടിലും കൊച്ചുങ്ങളുള്ള അവത്തുങ്ങൾ ഇതേപോലെ പോകുമ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ആൺകൊച്ചുങ്ങളൊക്കെ ഉള്ള അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ബസ്സിൽ ഇരിക്കുന്ന കാര്യം അവരൊക്കെ എന്തൊക്കെ പറയുന്നു, അത് കാരണം ഞാൻ വിളിച്ചതാ.
0: ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഈ വേദി ഉപയോഗിച്ചല്ലോ അങ്ങനെ പറയാനായിട്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ പറയാൻ കൊള്ളാം.
1: ഉച്ചക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോഴെല്ലാം നമ്മൾ കാണുന്ന ഒരു
0: രംഗമാണ്.
1: ആ ബസ്സിൽ ഇരിക്കുന്ന മിക്ക കൊച്ചുങ്ങളും എന്തൊക്കെ ഇരുന്ന് പറയുന്നത്, പക്ഷെ ആരും അത് ഗവനിക്കുന്നില്ല. ആ കൊച്ചുങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ആ പിള്ളേർ എങ്ങനെ നോക്കുന്നു എന്നൊന്നും ആരും ഗവനിക്കില്ല.
0: പക്ഷെ
1: അത് ഗവനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവാൻ കിട്ടും. എന്ന് വെച്ചാൽ പ്രായമുള്ള കല്യാണം കഴിച്ചവരുടെയൊക്കെ ബസ്സിലൊക്കെ പോയി ഇരിക്കും, അവിടെ ബസ് കയറാൻ വന്ന് നിൽക്കുന്നു. ഈ കൊച്ചുങ്ങൾ എന്താ കാണിക്കുന്നത് അവിടെ നിന്ന്? അത് കാണുമ്പോ നമുക്ക് തന്നെ ഒരുമാതിരിയാ. അവർക്ക് കുഴപ്പമില്ലായിരിക്കും, ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് തന്നെ.
0: അത്
1: പിന്നെ ആ മറ്റേ കച്ചേരി ജംഗ്ഷന്റെ കാര്യം പറഞ്ഞത് കഷ്ടി തുണി
0: വിരിച്ചിട്ടായിരുന്നു,
1: അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതായത് ഞാൻ ഒരു വലിയപ്പനുണ്ട്, നേരം വിളിച്ച ഉച്ച വരെ ഞാൻ ഉച്ചക്ക് ബസ് കയറാനാണോ നീക്കി. അന്നേരം അതേപോലെ തന്നെ ഉച്ച ചീത്ത വിളിയാ വിളിക്കുന്നവര്, അതൊക്കെ ഒന്ന് ഒഴിവാക്കി തരുന്നത് നല്ലത്.
0: അവർക്കൊക്കെ നമ്മൾക്ക് അവരെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ചിലപ്പോ അവർക്ക് ഒരു അഭയ കേന്ദ്രം ഇല്ലായിരിക്കാം, ആശ്രയിക്കാൻ ആൾക്കാരില്ലായിരിക്കാം.
1: അവരെ മാറ്റാൻ പറ്റത്തില്ല.
0: അങ്ങനെ എവിടെങ്കിലും ഒരു ഷെൽട്ടർ ഹോമോ എന്തെങ്കിലും കണ്ടെത്തി അവരെ അങ്ങോട്ട് മാറ്റുക അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പ്രയാസം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ബസ് സ്റ്റോപ്പിൽ വന്ന് കിടക്കുന്നത്.
1: അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ അവത്തുങ്ങൾ കോളേജ്
0: പറഞ്ഞത്,
1: അവത്തുങ്ങള് സന്ധ്യക്ക് വന്ന് കിടന്നുകൊണ്ട് രാവിലെ 6 മണിയാകുമ്പോ എണീച്ച് മാറണമെന്ന്. രാവിലെ ഈ പെരുമഴയാണെങ്കിൽ എന്ത് ചെയ്യും? അവത്തുങ്ങൾ ഇവിടെ പോയിരിക്കും.
0: അല്ല, അവിടെയൊക്കെ വൃത്തികേടാക്കുന്നു. അതാണ് പറയാൻ
1: കാരണം. ഞാൻ എന്നും അവിടെ തന്നെ ബസ് കയറി പോകുന്നത്. അപ്പൊ അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ അവത്തുങ്ങൾക്ക് മഴ ആയി കഴിഞ്ഞാലും രാത്രി ആയി കഴിഞ്ഞാലും
0: അതുമെല്ലാം ഭയങ്കര അബോധാവസ്ഥയിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അബോധാവസ്ഥയിൽ വെള്ളം അടിച്ചു അവിടെ ഇങ്ങനെ ഈ വസ്ത്രമൊക്കെ മാറി കിടക്കുമ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് പറഞ്ഞത്.
1: അതല്ല, അതില് പാവം ആൾക്കാരും
0: അത് പറയുന്നുണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് നല്ല ആൾക്കാരുണ്ട്, പക്ഷെ ഇങ്ങനെ വെള്ളം അടിച്ച് വല്ലാതെ
1: പുറത്തുനിന്ന് കുടിയന്മാരാണോ അത് പോയി കാണിക്കുന്നത്. പക്ഷെ ആ കിടക്കുന്ന വല്യപ്പന്മാരായിരിക്കുമ്പോ നമുക്ക് തോന്നുന്നില്ല.
0: അവിടെ സ്ഥിരാണ്ട ഒന്ന് ഒരാളാണ്ടാണ് അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നത്. വളരെ മോശമായിട്ട്
1: നമ്മളെ കോളേജിന് രണ്ടു മൂന്ന് പേരുണ്ട്.
0: ഒന്ന് രണ്ടു പേര് കുഴപ്പമില്ല, അങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്.
1: ഇപ്പൊ കോളേജിന് ഒരു മഹർഷിയെ പോലെ ഒരു വല്യപ്പനും കൂടെ ഉണ്ട്. ആ വല്യപ്പനാണെന്ന് തോന്നുന്നു, ഒരു ഇതുമില്ല അങ്ങനത്തെ
0: നടത്തുന്നത്. പുള്ളിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്.
1: അപ്പൊ വന്നു കഴിഞ്ഞ ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്, വൃത്തിയാക്കിയിടുന്നത്.
0: അപ്പൊ അത്ര ഇതില്ലെന്ന് തോന്നുന്നു. ശരി ശരി.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
3: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈനന്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
3: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
6: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
5: എന്തിനാ? പത്രത്തിലിടാനാണോ?
6: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
5: റേഡിയോയിലോ?
6: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
5: അതെയോ?
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
5: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
7: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
8: ഹലോ, നമസ്കാരം ബോണി സാറേ.
7: നമസ്കാരം, ഇതാരാണ്?
8: ഞാൻ അഞ്ചാലുമൂട് വെട്ടുവളയിൽ നിന്ന് സുജി.
7: ആ സുജി, ഓക്കെ, പറയൂ, എന്തുണ്ട് വിശേഷം?
8: വിശേഷം, ഞാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാണ്. അവിടെ എന്റെ മേഡത്തിന്റെ മോള് നാളെ PhD സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകും, പ്രസന്റേഷൻ ചെയ്ത്. അപ്പൊ അയാൾക്ക്, അയാളെ ഒരു ആശംസിക്കാൻ വേണ്ടി
7: ഒരു ആശംസകൾ അറിയിക്കണം അല്ലേ? സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ആശംസകൾ അറിയിക്കണം. ഓക്കെ, പേരെന്താണ്?
8: പേര് ഹർഷാശരൻ.
7: ഹർഷാശരൻ, ആശംസകൾ അറിയിക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഹർഷാശരൻ.
8: താങ്ക് യു സാർ. ഇനി ഇന്നത്തെ കാര്യം കൂടി പറയട്ടെ, ഇന്ന് ബസ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഈ പ്രിയദർശിനി
7: ബസ് കാത്തുനിന്ന് ആകെ ഒരു പരുവായി അല്ലേ?
8: അതെ അതെ.
7: അപ്പൊ കൂടുതൽ പ്രിയദർശിനി ബസ്സുകൾ വേണമെന്ന് തോന്നുന്നുണ്ട് അല്ലേ?
8: ഒരിക്കലും ഇല്ല.
7: കാരണം
8: എന്ന് വെച്ചാല്, നമ്മളെ പോലുള്ള സാധാരണക്കാര് സ്വകാര്യ ബസ്സിനകത്തൊക്കെ ഓടുന്ന ഡ്രൈവർമാര്, ഞാനും ഒരു ഡ്രൈവറുടെ വൈഫാണ്, ഇപ്പൊ അവർക്ക് ദിവസ കൂലി ഇല്ലാതാവുകയാണ് ഇത് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. പിന്നെ അതുമല്ല, സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനവും ഇല്ല, എല്ലാ ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് കയറുന്നത്. ഇന്ന് തന്നെ ഞങ്ങള് ആറ്റിങ്ങൽ ബസ്സിനകത്താണ് കയറിയത്. ആറ്റിങ്ങൽ ബസ്സിനകത്ത് മൊത്തം സർക്കാർ ജീവനക്കാരായിരിക്കണം. അപ്പൊ നമ്മക്കല്ലല്ലോ പ്രയോജനം, അവർക്കല്ലേ?
7: അപ്പൊ അവര് അവരാണ് ഇത്, അവർക്ക് നല്ല ശമ്പളം ഉണ്ട്, അവരിതിന്റെ ആനുകൂല്യം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ?
8: ഇവിടെ നാറ്റിങ്ങൽ വരെ പോണെങ്കിൽ എത്ര രൂപ വണ്ടി കൂലി കൊടുക്കണോ? അതെല്ലാം അവർക്കില്ല. അതുകൊണ്ട് ഇത് ഈ ഒരു നിയമം നിർത്തലാക്കണോന്നല്ല, എന്നാൽ ഇതിനൊരു പരിധി വെക്കണം, ഇളവ് വെച്ചുകൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ.
7: അതായത് ഇങ്ങനെ ഒരു നിർദ്ദേശം പോകണം, സർക്കാർ ഉദ്യോഗസ്ഥര്, സർക്കാർ ശമ്പളം മേടിക്കുന്നവര്, അല്ലെങ്കിൽ ഇന്ന ഇത്ര ശമ്പളത്തിന് മേൽ ഉള്ളവര് ദയവി ഇത് ഇങ്ങനെ സൗജന്യം ആവശ്യപ്പെടരുത് അല്ലെ? സൗജന്യ ടിക്കറ്റിന് അർഹരല്ല, അങ്ങനെ വല്ല നിയമം വേണമെന്നാണ് പറയുന്നത് അല്ലെ?
8: അല്ലെങ്കിൽ VPL കാർഡ് ഉള്ളവർക്കോ, അല്ലെങ്കിൽ സുഖമില്ലാത്ത 65 വയസ്സ് 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് അങ്ങനെ ഒരു ഇളവ് വെച്ചു നിർത്തലാക്കണമെന്ന് പറയുന്നു.
7: പക്ഷെ എന്നാലും ഒരു ഇത്ര ഒരു ശമ്പള സ്കെയിൽ വെക്കാം, ഇത്ര ശമ്പളത്തിന് താഴെ ഉള്ളവർക്ക് ഇത് ആനുകൂല്യമില്ല. അപ്പൊ നമുക്ക്
8: ജൂബിലറിനകത്തും കാറിനകത്തും എല്ലാം പോകുന്നവരിപ്പൊ പ്രിയദർശിനി കാത്തു നിൽക്കുക.
7: അല്ല, നോക്കുമ്പോ ലാഭമാണ്, അല്ല അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവർക്കൊരു 3000 രൂപ അല്ലെങ്കിൽ 5000 രൂപയൊക്കെ, എണ്ണ അടിക്കുന്നവരാണെങ്കിൽ ഒരു 5000 രൂപയൊക്കെ ചിലപ്പോൾ ലാഭിക്കുന്നവരാണ്. അത് നോക്കുമ്പോ ഇത് സൗജന്യമായിട്ട് പോവാം. പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും പൈസ കളയുന്നത്? അതുകൊണ്ട്
8: മാറ്റി കൊടുക്കുന്ന.
7: അപ്പൊ സാധാരണക്കാർക്ക്, യഥാർത്ഥത്തിൽ അർഹരായവർക്ക് ഈ പറഞ്ഞ കണക്ക് ബസ്സിന് സ്ഥലം കിട്ടുന്നില്ല, ബസ്സിന് സ്ഥലം കിട്ടുന്നില്ല, ഇനി പോവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലെ? എല്ലാത്തിനും അല്ലെ, ഒരു നാണയത്തിന് പല വർഷം, 2 വർഷം ഉണ്ടെന്ന് പറയുന്ന കണക്ക് അല്ലെ ഒരു കാര്യത്തിന്? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ഓക്കെ.

0: ഓക്കെ, നമ്മള് അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണ്?
1: ഞാൻ മരത്തടിയിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് രമ
0: ഓക്കെ ഓക്കെ ഓക്കെ
1: തെക്കുളങ്ങര തയ്യക്കട ഉണ്ട്, അവിടെ നിന്നാ വിളിക്കുന്നത്.
0: ആ ഓ, എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
1: ആ, സംസാരിച്ചിട്ടുണ്ട്.
0: അതെ അതെ, മരത്തടി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. എന്തുണ്ട് പിന്നെ അവിടെയൊക്കെ വിശേഷം? മഴയൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? റോഡൊക്കെ ആകെ നാശമായി കിടക്കുകയാണ്, അതറിയാം.
1: മരത്തടി മരത്തടി ഭയങ്കര പ്രശ്നം. മരത്തടി റോഡ് മൊത്തം
0: ബൈക്കിൽ വന്നപ്പോ പ്രയാസപ്പെട്ടു പോയി.
1: ഞാൻ സ്കൂട്ടിയിലാക്കിയോട്ട് കടയിലോട്ട് വരുന്ന ഭയങ്കര പാടാ.
0: എന്താണ് ഇങ്ങനെ വൈകുന്നത്? കൊറേ നാളായാലും ആ റോഡ് ഇങ്ങനെ കിടക്കുന്നത്.
1: അവര് ഇലക്ഷൻ സമയമായപ്പം വലിയോഴിച്ചിട്ട് ഉള്ള നല്ല കുറച്ച് വരാൻ പറ്റിയ റോഡായിരുന്നു, അതിപ്പം ഈ പരിവാക്കിയിട്ട് ആർക്കും
0: അനക്കൊന്നുമില്ല. അപ്പൊ അവിടുത്തെ എം എൽ എയോടൊക്കെ ചോദിക്കണം, എന്താണ് ഇങ്ങനെ നമ്മുടെ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്, വലിയ ബുദ്ധിമുട്ട് യാത്ര ചെയ്യാൻ. ഞാനത് ബൈക്ക് വന്നപ്പോഴാണ്, അയ്യോ എത്ര സമയം എടുത്തെന്ന് അറിയാം നമ്മൾ ഓട്ടിച്ച് പതുക്കെ എത്താൻ അപ്പുറത്ത്. പിന്നെ മഴയും കൂടെ ആയപ്പോ ഭയങ്കര തുളിയായി അല്ലേ? ഏതാണ്? ആ, സുഖമായിട്ടിരിക്കുന്നു. ആ, സുഖമായിട്ടിരിക്കുന്നു. ആ, പിന്നെന്താണ് പറയാനുള്ളത്?
1: പ്രത്യേകിച്ചൊന്നും
0: ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ശരി ശരി. ഓക്കെ ശരി.

ഓക്കെ, ആ അപ്പൊ ഇനി വൈൻഡപ്പിനുള്ള സമയമായി. എല്ലാത്തിനും ഒരു അവസാനമുണ്ടല്ലോ. അപ്പം കഥോട് കഥോരത്തിനും ഒരു അവസാനമുണ്ട്. അപ്പൊ ഈ അവസാനം എത്തിയിരിക്കുകയാണ്. അപ്പൊ നല്ല പാട്ടുകളായിരുന്നു, എല്ലാവരും നല്ല പാട്ടുകൾ ആവശ്യപ്പെട്ടു. അതുമല്ല, വിഷയത്തോടനുബന്ധിച്ച് ഒട്ടേറെ പേർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇത്ര അഭിപ്രായങ്ങളായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായാലും എല്ലാം രേഖപ്പെടുത്തി, കൊള്ളാം, അവരുടെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് വിജയിപ്പിച്ചതിന് നന്ദി, നമസ്കാരം, താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് ബോണി.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: നമസ്കാരം. വിവരാവകാശ നിയമങ്ങളുടെ ചർച്ച തുടരുന്നു. നമ്മുടെ ശ്രോതാക്കൾക്ക് ഉണ്ടാകാനിടയുള്ള വലിയൊരു ആശങ്കയാണിത്. നമ്മൾ കൃത്യമായി അപേക്ഷ നൽകിയിട്ടും ആ 30 ദിവസത്തിനകം ഓഫീസിൽ നിന്ന് ഒരു മറുപടിയും തന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ തന്ന മറുപടി തന്നെ തെറ്റായോ അപൂർണമായ വിവരങ്ങളാണെങ്കിലോ നമ്മൾ എന്തു ചെയ്യണം? ആ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ തോറ്റു പിന്മാറണോ? അതോ നമുക്കിതിൽ അടുത്ത പടിയുണ്ടോ?
4: ഈ ചോദ്യം നമ്മുടെ ഒട്ടുമിക്ക ശ്രോതാക്കളുടെയും മനസ്സിലുള്ള ഒന്നാണല്ലേ. പലരും വിചാരിക്കുന്നത് മറുപടി തന്നില്ലെങ്കിൽ അതോടെ വഴി അടഞ്ഞു എന്നാണ്. വിവരാവകാശ നിയമം ഒരു പല്ലില്ലാത്ത സിംഹമൊന്നുമല്ല. ഒരു PIO മറുപടി തരാതിരിക്കുകയോ മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അവരെ നിലയ്ക്ക് നിർത്താൻ ഈ നിയമത്തിൽ വളരെ ശക്തമായ 2 അപ്പീൽ സംവിധാനങ്ങളുണ്ട്.
3: അങ്ങനെയാണെങ്കിൽ മറുപടി കിട്ടാത്ത പക്ഷം നമ്മൾ ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്താണ്? 1st appeal എന്ന് പറയുന്നത് ആർക്കാണ് നൽകേണ്ടത്?
4: നമ്മൾ അപേക്ഷ നൽകി 30 ദിവസം കഴിഞ്ഞിട്ടും മറുപടി ലഭിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ ലഭിച്ച മറുപടിയിൽ തൃപ്തിയില്ലെങ്കിലോ നമ്മൾ സമർപ്പിക്കേണ്ടതാണ് 1st appeal. ഇതിനായി നമ്മൾ വേറെ എങ്ങും പോകേണ്ടതില്ല. നമ്മൾ അപേക്ഷ നൽകിയ അതേ സർക്കാർ ഓഫീസിലെ തന്നെ PIO മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും അവിടുത്തെ 1st appellate authority, 1st appeal അധികാരി. സാധാരണയായി അത് ആ ഓഫീസിന്റെ മേധാവി, ഹെഡ് ഓഫ് ദി ഓഫീസ് ആയിരിക്കും ആ ചുമതല വഹിക്കുന്നത്. അപേക്ഷ നൽകി 30 ദിവസം കഴിഞ്ഞോ, അല്ലെങ്കിൽ തെറ്റായ മറുപടി ലഭിച്ച് കൃത്യം 30 ദിവസത്തിനുള്ളിൽ നമ്മൾ 1st appeal നൽകിയിരിക്കണം. 1st appeal നൽകാൻ നമ്മൾ യാതൊരുവിധ കോർട്ട് ഫീസ് സ്റ്റാമ്പോ ഫീസോ നൽകേണ്ട ആവശ്യമില്ല. ഇത് തികച്ചും സൗജന്യമാണ്. 30 ദിവസത്തിനകം, പരമാവധി 45 ദിവസം, വിവരം ലഭ്യമാക്കാൻ ഈ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഉത്തരവിടേണ്ട ആവശ്യകതയുണ്ട്.
3: ഇവിടെ അടുത്ത പ്രശ്നം വരുന്നത്, ഇനി ആ ഓഫീസിലെ വലിയ സാറിന് അപ്പീൽ നൽകിയിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥർ പരസ്പരം ഒത്തുകളിച്ച് നമുക്ക് വിവരം തന്നില്ല എന്ന് വിചാരിക്കുക, ആ ഓഫീസിന് പുറത്തുള്ള മറ്റേതെങ്കിലും ഉയർന്ന അതോറിറ്റിയെ നമുക്ക് സമീപിക്കാൻ പറ്റുമോ?
4: തീർച്ചയായും. അവിടെയാണ് ഈ നിയമത്തിന്റെ പരമാധികാരിയായ വിവര കമ്മീഷൻ നമ്മുടെ രക്ഷയ്ക്ക് വരുന്നത്, ഇൻഫർമേഷൻ കമ്മീഷൻ. 1st appealലും പരിഹാരമായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2st appeal സമർപ്പിക്കാം. നമ്മുടെ കേരളത്തിൽ ഇതിനായി തിരുവനന്തപുരത്ത് സംസ്ഥാന വിവര കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ന്യൂഡൽഹിയിലുള്ള കേന്ദ്ര വിവര കമ്മീഷനെയാണ് സമീപിക്കേണ്ടത്. 1st appealന്റെ മറുപടി ലഭിക്കേണ്ട സമയപരിധി കഴിഞ്ഞ്, അല്ലെങ്കിൽ മറുപടി കിട്ടി കൃത്യം 90 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന വിവര കമ്മീഷന് 2st appeal അയച്ചിരിക്കണം. ഈ അപ്പീൽ നമ്മൾ തപാൽ വഴിയോ, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നേരിട്ട് കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്.
3: നമ്മൾ അപ്പീൽ നൽകിയതിനെ കുറിച്ചും തിരുവനന്തപുരത്തെ കമ്മീഷനെ കുറിച്ചും ചെറുതായി സംസാരിച്ചല്ലോ. ഈ വിവര കമ്മീഷനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരാമോ? കേന്ദ്ര വിവര കമ്മീഷനും സംസ്ഥാന വിവര കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവർ എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്?
4: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന 2 പരമാധികാര സ്ഥാപനങ്ങളാണ് ഈ കമ്മീഷനുകൾ. സംസ്ഥാന വിവര കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, നമ്മുടെ കേരള സർക്കാർ ഓഫീസുകൾ, ഉദാഹരണത്തിന് വില്ലേജ് ഓഫീസ്, കളക്ട്രേറ്റ്, പഞ്ചായത്ത്, KCB, സർവകലാശാലകൾ, ഇവയൊക്കെയുമായി ബന്ധപ്പെട്ട പരാതികളും അപ്പീലുകളും കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരത്തുള്ള സംസ്ഥാന വിവര കമ്മീഷനാണ്. ഇതിന്റെ തലവനെ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്നാണ് വിളിക്കുന്നത്. അടുത്തതായി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, കേന്ദ്ര വിവര കമ്മീഷൻ. ഇനി നമ്മൾ ചോദിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, BSNL, പാസ്പോർട്ട് ഓഫീസ്, ദേശീയ ബാങ്ക്സ് എന്നിവയെ കുറിച്ചൊക്കെയാണെങ്കിൽ അതിന്റെ അപ്പീൽ പോകുന്നത് ന്യൂഡൽഹിയിലുള്ള കേന്ദ്ര വിവര കമ്മീഷനിലേക്കാണ്.
3: ഈ കമ്മീഷനുകൾക്ക് നിയമപരമായി എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത്? വെറുതെ ഒരു പരാതി കേൾക്കുക എന്നതിനപ്പുറം ഇവർക്ക് ശക്തമായി നടപടിയെടുക്കാൻ കഴിയുമോ?
4: തീർച്ചയായും. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 18-19 പ്രകാരം കമ്മീഷനുകൾക്ക് ഒരു സിവിൽ കോടതിയുടെ അത്രയും വലിയ അധികാരങ്ങളാണ് ഉള്ളത്. പ്രധാനമായും 3 ചുമതലകളാണ് ഇവർക്കുള്ളത്. ആദ്യമായി രേഖകൾ വിളിച്ചു വരുത്തുക. ഒരു സർക്കാർ ഓഫീസ് അപേക്ഷകന് വിവരം നൽകാൻ വിസമ്മതിച്ചാൽ ആ രഹസ്യ ഫയൽ കമ്മീഷന്റെ മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവിടാൻ കമ്മീഷന് അധികാരമുണ്ട്. ആ ഫയൽ പരിശോധിച്ച് അത് ജനങ്ങൾക്ക് നൽകേണ്ടതാണോ അല്ലയോ എന്ന് കമ്മീഷൻ തീരുമാനിക്കും. തപാൽ ചെലവ് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് അപേക്ഷ സ്വീകരിച്ചില്ല, PIO ഓഫീസിൽ ഇല്ലായിരുന്നു തുടങ്ങിയ പൗരന്റെ അപേക്ഷ നിഷേധിക്കപ്പെടുന്ന ഏത് സാഹചര്യത്തിലും കമ്മീഷന് സ്വമേധയായി അന്വേഷണം നടത്താം. ഹാജരാകാൻ സമ്മൻസ് അയക്കുക. ഏത് വലിയ ഉദ്യോഗസ്ഥനെയും കമ്മീഷന്റെ മുന്നിൽ നേരിട്ട് വിളിപ്പിക്കാനും സത്യപ്രസ്താവന വാങ്ങാനും ഇവർക്ക് അധികാരമുണ്ട്.
3: നമ്മൾ ചോദിച്ച വിവരങ്ങൾ തരാതെ ഫയലുകൾ പൂഴ്ത്തി വെക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വട്ടത്തിൽ കറക്കുന്ന ചില മടിയന്മാരെ ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇങ്ങനെയുള്ളവർക്ക് വിവരാവകാശ നിയമം വെച്ചിരിക്കുന്ന ഒന്നാം തരം ശിക്ഷകൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു തരാമോ?
4: വിവരാവകാശ നിയമത്തിന് യഥാർത്ഥ പവർ എന്ന് പറയാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. നിയമം അനുസരിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 20 പ്രകാരം കമ്മീഷൻ നൽകുന്ന ഒന്നാം തരം പണികൾ ഇതൊക്കെയാണ്. ദിവസേന 250 രൂപ പിഴ. ഒരു PIO കൃത്യമായ കാരണങ്ങളില്ലാതെ അപേക്ഷ വൈകിപ്പിച്ചാൽ നിശ്ചിത സമയ പരിധി കഴിഞ്ഞ് വൈകുന്ന ഓരോ ദിവസത്തിനും 250 രൂപ വീതം കമ്മീഷൻ പിഴ ചുമത്തും. ഇത് പരമാവധി 25,000 രൂപ വരെ ആകാം. ഈ തുക സർക്കാർ ഫണ്ടിൽ നിന്നല്ല, കുറ്റം ചെയ്ത ആ ഉദ്യോഗസ്ഥന്റെ സ്വന്തം ശമ്പളത്തിൽ നിന്ന് നേരിട്ട് പിടിച്ചെടുക്കും. സർവീസ് ബുക്കിൽ ഇതൊരു വലിയ കറുത്ത പുള്ളിയായി കിടക്കുകയും ചെയ്യും. സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ പോകാൻ ഒറ്റ ജീവനക്കാരനും തയ്യാറാകില്ലല്ലോ.
3: സ്വന്തം ശമ്പളത്തിൽ നിന്ന് കാശ് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സങ്കടം തന്നെയാണ്. പക്ഷേ ചില സൂത്രക്കാരെ ഉദ്യോഗസ്ഥർ വിചാരിക്കുകയാണ്, എന്നാൽ പിന്നെ ഈ ഫയൽ അങ്ങ് നശിപ്പിച്ചേക്കാം എന്ന്. അങ്ങനെ ബോധപൂർവം രേഖകൾ ഒളിപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ എന്താണ് നിയമം പറയുന്ന ശിക്ഷ?
4: അങ്ങനെയുള്ള ബുദ്ധിമാന്മാർക്ക് അതിലും വലിയ പണിയാണ് നിയമം വെച്ചിരിക്കുന്നത്. ചോദിച്ച വിവരങ്ങൾ ബോധപൂർവം നശിപ്പിച്ചുവെന്നോ, കള്ള മറുപടി നൽകി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയെന്നോ, അല്ലെങ്കിൽ രേഖകളിൽ തിരുത്തൽ വരുത്തി എന്നോ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ കമ്മീഷൻ വെറുതെ വിടില്ല. ആ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത വകുപ്പ് തല അച്ചടക്ക നടപടിക്ക്, അതായത് ഡിസിപ്ലിനറി ആക്ഷന്, കമ്മീഷൻ അവരുടെ മേലധികാരിക്ക് നേരിട്ട് ശുപാർശ ചെയ്യും. ഇത് അവരുടെ പ്രമോഷൻ തടയാം, ഭാവിയിൽ കിട്ടേണ്ട ശമ്പള വർധനവ് കട്ട് ചെയ്യാം, ചിലപ്പോൾ സസ്പെൻഷനിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരാം. അതുകൊണ്ട് ഫയൽ മുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
3: ചില സ്ഥാപനങ്ങളെയോ ഉദ്യോഗസ്ഥരെയോ ഭീഷണിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുവാനോ ഒക്കെ ചിലർ ഈ വിവരാവകാശം ഒരു ആയുധമാക്കുന്നു എന്ന് കേൾക്കാറുണ്ട്. ശരിയാണോ? ഇതിലൂടെ എങ്ങനെയാണ് ഹരാസ്മെന്റ് നടക്കുന്നത്?
4: അതെ, അത് വളരെ നിർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ചില സ്വാർത്ഥ താല്പര്യക്കാർ വിവരാവകാശത്തെ ഒരു പണം പിടുങ്ങിയ ആയുധമാക്കാറുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഒരു കെട്ടിട നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഉള്ള ചെറിയ പോരായ്മകൾ വിവരാവകാശം വഴി ചോദിച്ച് മനസ്സിലാക്കി അത് പുറത്തുവിടാതിരിക്കാൻ കരാറുകാരെയോ ഉദ്യോഗസ്ഥരെയോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓഫീസിലെ ജീവനക്കാരനോട് വ്യക്തിപരമായ ശത്രുതയുണ്ടെങ്കിൽ അയാൾക്കെതിരെ നിരന്തരമായി 100 അപേക്ഷകൾ അയച്ച് അയാളെ മാനസികമായി പീഡിപ്പിക്കാനും ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കാനും ചിലർ ശ്രമിക്കാറുണ്ട്. ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ച് മനഃപൂർവ്വം നടത്തുന്ന ഇത്തരം ഹരാസ്മെന്റുകൾ കാരണം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന നല്ലവരായ ഉദ്യോഗസ്ഥർ പോലും വലിയ മാനസിക വിഷമത്തിലാകാറുണ്ട് എന്നതാണ് സത്യം.
3: വിവരാവകാശ അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ശ്രോതാക്കളുടെയും പിന്നോട്ട് വലിക്കുന്ന ഒരു വലിയ പേടിയുണ്ട്. നമ്മൾ ഒരു അപേക്ഷയുമായി ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ കസേരയിലിരുന്ന് താൻ എന്തിന് ഈ വിവരം ചോദിക്കുന്നത്, തനിക്ക് ഇതിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അപേക്ഷയിൽ നമ്മൾ കാരണം എഴുതേണ്ടതുണ്ടോ?
4: ഇനി ഒരു ഓഫീസിലും വിവരാവകാശ അപേക്ഷ കൊടുക്കുമ്പോൾ ആരുടെയും മുന്നിൽ കൈകെട്ടി നിന്ന് കാരണം ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വിവരാവകാശ നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വകുപ്പാണ് സെക്ഷൻ 6(2). ഈ വകുപ്പ് വളരെ വ്യക്തമായി കട്ടായമായി പറയുന്നുണ്ട്, ഒരു വിവരത്തിന് അപേക്ഷിക്കുന്ന പൗരൻ താൻ എന്തിനാണ് ആ വിവരം ചോദിക്കുന്നത് എന്നതിന്റെ കാരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ വശങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ ബാധ്യസ്ഥനല്ല. അതായത് നമ്മൾ അപേക്ഷ എഴുതുമ്പോൾ എനിക്ക് ഇത് കോടതി ആവശ്യത്തിനാണ് എന്നോ അല്ലെങ്കിൽ ഇത് എനിക്ക് വ്യക്തിപരമായ ഒരു ആവശ്യത്തിനാണ് എന്ന് പോലും എഴുതേണ്ട ആവശ്യമില്ല. ജനാധിപത്യ രാജ്യത്തിലെ പൗരൻ എന്ന നിലയിൽ വിവരങ്ങൾ അറിയുക എന്നത് നമ്മുടെ അവകാശമാണ്. അത് ചോദിക്കാൻ നമുക്ക് എന്ത് കാര്യമുണ്ട് എന്ന് അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും നിയമപരമായി യാതൊരു അവകാശവുമല്ല. മാത്രമല്ല നിയമം അവിടെയും തീരുന്നില്ല. ആ സെക്ഷൻ 6(2) അടുത്ത ഒരു സുപ്രധാന സംരക്ഷണം കൂടിയുണ്ട്. അപേക്ഷകനെ തിരികെ ബന്ധപ്പെടാൻ ആവശ്യമായ അവിലാസവും പോസ്റ്റൽ അഡ്രസ്, ഫോൺ നമ്പറും അല്ലാതെ നമ്മുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ജോലിയോ അല്ലെങ്കിൽ മറ്റൊരു യാതൊരുവിധ വ്യക്തിഗത വിവരങ്ങളും ചോദിക്കാൻ ആ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അധികാരമില്ല.
3: ഒരു വെള്ളക്കടലാസും 10 രൂപയുടെ സ്റ്റാമ്പും ഉണ്ടെങ്കിൽ എന്തും ചോദിക്കാമെന്ന് കരുതി ചിലർ ഒരു അപേക്ഷയിൽ തന്നെ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളും പഞ്ചായത്തിലെ കാര്യങ്ങളും കെ എസ് എ ബിയിലെ കാര്യങ്ങളും എല്ലാം കൂടി ക്ലബ് ചെയ്ത് 50 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ 9-ഓ 10-ഓ പേജിൽ വലിയൊരു കഥ പോലെ പരാതികൾ എഴുതി വെച്ച് വിവരങ്ങൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ ആ അപേക്ഷ സ്വീകരിക്കുവാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണോ? നിയമപരമായി ഇതിന് വല്ല പരിധിയുമുണ്ടോ?
4: വിവരാവകാശ നിയമം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായോഗിക വശമാണിത്. വെള്ളക്കടലാസ് കിട്ടിയെന്ന് കരുതി വലിയൊരു പുസ്തകം പോലെ കഥകൾ എഴുതി അപേക്ഷ നൽകിയാൽ കാര്യം നടക്കില്ല എന്ന് മാത്രമല്ല, ആ അപേക്ഷ നിരസിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യമായി വേർഡ് ലിമിറ്റ്, വാക്കുകളുടെ പരിധി. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക്, ഉദാഹരണത്തിന് റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, നമ്മൾ അപേക്ഷ അയക്കുമ്പോൾ കേന്ദ്ര വിവരാവകാശ ചട്ടങ്ങൾ പ്രകാരം അപേക്ഷ പരമാവധി 500 വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം എന്ന് കൃത്യമായ നിയമമുണ്ട്. നമ്മുടെ കേരള സർക്കാർ ഓഫീസുകളിൽ നിലവിൽ ഇത്രയും കർശനമായ വാക്ക് പരിമിതി നിയമം വന്നിട്ടില്ല എന്നിൽ കൂടി ചോദ്യങ്ങൾ എപ്പോഴും ലളിതവും വ്യക്തവുമായിരിക്കണം എന്ന് വിവര കമ്മീഷൻ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തായി ഒരൊറ്റ വിഷയം മാത്രം, സിംഗിൾ സബ്ജക്ട് സ്കോപ്പ്. നമ്മൾ ഒരു അപേക്ഷ നൽകുമ്പോൾ അതിൽ ഒരൊറ്റ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ഒരു പ്രത്യേക റോഡ് പണിയെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ആ റോഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. അതിനിടയിലേക്ക് റേഷൻ കടയുടെ കാര്യവും അയൽക്കാരന്റെ കെട്ടിട നിർമ്മാണം അതെല്ലാം കൂടി കൂട്ടിക്കൊഴിക്കരുത്.
3: അങ്ങനെ പല വിഷയങ്ങൾ ഒന്നിച്ച് ക്ലബ് ചെയ്ത് വലിയൊരു ചോദ്യശേഖരമായി ചെന്നാൽ ഉദ്യോഗസ്ഥർക്ക് അത് തള്ളിക്കളയാൻ പറ്റുമോ?
4: തീർച്ചയായും. വിവരാവകാശ നിയമപ്രകാരം പല വിഷയങ്ങൾ അടങ്ങിയ ഭീമമായ അപേക്ഷകൾ വരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഇത് ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് അപേക്ഷ നിരസിക്കാൻ നിയമപരമായ ചില വകുപ്പുകളുണ്ട്. അതുകൊണ്ട് വിവരങ്ങൾ കൃത്യമായി കിട്ടാൻ എപ്പോഴും ഈ 3 കാര്യങ്ങൾ ഓർക്കുക. ചോദ്യങ്ങൾ എപ്പോഴും ലളിതമായിരിക്കണം. 1, 2, 3 എന്നിങ്ങനെ നമ്പർ ഇട്ട് കൃത്യമായി ചോദിക്കുക. ഒരപേക്ഷയിൽ പരമാവധി 4 അല്ലെങ്കിൽ 5 ചോദ്യങ്ങളിൽ ഒതുക്കാൻ ശ്രമിക്കുക. വ്യത്യസ്തമായ വിഷയങ്ങളാണെങ്കിൽ 10 രൂപയുടെ വെവ്വേറെ സ്റ്റാമ്പുകൾ ഒട്ടിച്ച് വെവ്വേറെ അപേക്ഷകളായി നൽകാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥർക്ക് മറുപടി നൽകാതിരിക്കാൻ ഒരു കാരണം കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് ആവശ്യപ്പെട്ട വിവരം വേഗത്തിൽ കയ്യിൽ കിട്ടുകയും ചെയ്യും.
3: നമ്മുടെ നാട്ടിൽ കായൽ കയ്യേറ്റങ്ങളോ ക്വാറി മാഫികളോ അല്ലെങ്കിൽ കോടിയുടെ വലിയ അഴിമതികളോ ഒക്കെ പുറത്തു കൊണ്ടുവരാൻ വിവരാവകാശ നിയമം ഉപയോഗിക്കുന്ന ധീരരായ ഒട്ടനവധി ആളുകളുണ്ട്. എന്നാൽ പലപ്പോഴും ഇത്തരം വലിയ മാഫികൾക്കെതിരെ അപേക്ഷ നൽകുമ്പോൾ അപേക്ഷകന്റെ ജീവൻ തന്നെ ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഒരു സാധാരണക്കാരന് തന്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ജീവൻ അപകടത്തിലാകാതെ ഇത്തരം വലിയ അഴിമതിക്കെതിരെ വിവരാവകാശ അപേക്ഷ നൽകാൻ നിയമത്തിന് എന്തെങ്കിലും പ്രത്യേക വഴിയുണ്ടോ?
4: വിവരാവകാശ നിയമം ഉപയോഗിക്കുന്ന പലരും ചോദിക്കാൻ ഭയപ്പെടുന്ന എന്നാൽ നിർണായകമായ ഒരു ചോദ്യമാണിത്. വലിയ മാഫിയകൾക്കെതിരെയും അഴിമതിക്കാർക്കെതിരെയും വിരൽ ചൂണ്ടുമ്പോൾ സ്വന്തം സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാം എന്ന നിയമവും കോടതികളും വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സുരക്ഷാ വഴികൾ പറയാം. ആദ്യമായി വിലാസം വെളിപ്പെടുത്താതെ അപേക്ഷിക്കാം. അനോണിമസ് ആപ്ലിക്കേഷൻ ഫയർ പോസ്റ്റ് ബോക്സ്. പലരും വിചാരിക്കുന്നത് വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ സ്വന്തം വീട്ടുപേരും അമ്മയുടെ പേരും വീട്ടു നമ്പറും ഒക്കെ കൃത്യമായി എഴുതണമെന്നാണ്. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും വിവര കമ്മീഷന്റെയും സുപ്രധാനമായ വിധിന്യായങ്ങൾ പ്രകാരം അപേക്ഷകന് തന്റെ വ്യക്തിപരമായ വിലാസമോ വീട്ടുപേരോ നൽകാതെ തന്നെ അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി ശ്രോതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, തപാൽ ഓഫീസിൽ പോയി ഒരു പോസ്റ്റ് ബോക്സ് നമ്പർ എടുക്കുക. അപേക്ഷയിൽ സ്വന്തം പേരും ഈ പോസ്റ്റ് ബോക്സ് നമ്പറും മാത്രം നൽകിയാൽ മതിയാകും. മറുപടി കത്തുകൾ ഈ പോസ്റ്റ് ബോക്സിലേക്ക് വരും. ഇത് കൂടാതെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിന്റെയോ അല്ലെങ്കിൽ ഏതൊരു സംഘടനയുടെയോ വിലാസത്തിൽ നിങ്ങൾക്ക് പേര് വെച്ച് അപേക്ഷ നൽകാനും നിയമം അനുവദിക്കുന്നുണ്ട്. അപേക്ഷകന്റെ ജീവന് ഭീഷണി ഉണ്ടാകാതിരിക്കാൻ വ്യക്തിപരമായ വിലാസം മറച്ചുവെക്കാനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്കുണ്ടെന്ന് ഓർക്കുക. പോലീസ് സംരക്ഷണവും വിസിൽ ബ്ലോവർ സുരക്ഷയും. ഇനി നമ്മൾ ഒരു അപേക്ഷ നൽകിക്കഴിഞ്ഞു, ഇതിന്റെ പേരിൽ ആരെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ നമ്മുടെ ജീവനെ അപായം വരുത്താൻ നോക്കുകയോ ചെയ്താൽ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. വിവരാവകാശ നിയമം അനുസരിച്ച് അതീവ ഗൗരവത്തോടെയാണ് ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യുന്നത്. അപേക്ഷന് ഭീഷണി ഉണ്ടായാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ജില്ലാ പോലീസ് മേധാവിക്കോ പരാതി നൽകാം. അത്തരം വ്യക്തികൾക്ക് അടിയന്തരമായി പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ നിയമപരമായ ബാധ്യത പോലീസിനുണ്ട്. ഇതുകൂടാതെ ഒരു വിവരാവകാശ അപേക്ഷകൻ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന അതീവ ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായാൽ ആ വ്യക്തി ആവശ്യപ്പെട്ട വിവരങ്ങൾ കമ്മീഷൻ സ്വമേധയായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതികളുടെ ഉത്തരവുണ്ട്. അതായത് അപേക്ഷകനെ ഇല്ലാതാക്കിയാൽ കൂടി ആ അഴിമതി വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും.
3: കൂടുതൽ വിവരാവകാശ നിയമങ്ങളുമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം.
2: നിയമം ലളിതമായി സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന.

ഫ്രീക്വൻസികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്.

0: കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
2: റേഡിയോ ബൻസിഗർ. റേഡിയോ ബൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബൻസിഗർ 107.8.

0: നമസ്കാരം. മ്യൂസിക്കൽ ചെയറിലേക്ക് എല്ലാ വനീ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രീഷ്മ. ശ്രോതാക്കൾക്ക് പാടാനുള്ള അവസരങ്ങളാണ് ഇനി 4:30 വരെ. അപ്പം വേഗം തന്നെ വിളിക്കുക. വിളിക്കണ നമ്പർ 0474-2939-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ മോളെ, ഞാൻ ചന്ദ്രിക അമ്മയാണ്.
0: ഓക്കെ, ചന്ദ്രിക അമ്മ എന്ന ഫസ്റ്റ് കോൾ ചന്ദ്രിക അമ്മ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടുന്നേ?
1: ഞാൻ ഒരു മാലവരി പാടാൻ പറയുന്നു. അങ്ങ് വൈകിയ സത്യത്തിൽ അങ്ങനെ.
0: ഓക്കെ ഓക്കെ,
1: പഴയൊരു പാട്ടാണ്.
0: ആ

0: കണ്ടോ ഈ മുഖം അന്നദാനാദ്യമായി കണ്ടു.
1: ഓക്കെ ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയൂ. ഓക്കെ സുൽബത്ത് ചേച്ചി, അക്ഷരം കായാണ്. കണ്ടു
2: കായ കൺമണി പെൺമണി കാർ

0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം മോളെ.
0: നമസ്കാരം ഭാസ്കരൻ ചേട്ടു.
1: എന്തോ
0: അക്ഷരം ആയാണ്, ആ വെച്ച് പാടണം. ആയ
1: ആകാശ ഗംഗയുടെ കരയിൽ

0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ.
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരെ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം രേഷ്മ.
0: ഓക്കെ, ഇമ്മനെയമ്മ അക്ഷരം
2: പായ അല്ലേ,
0: പൗർണമിയിൽ
2: പൗർണമി നീ അങ്ങനല്ലേ സഞ്ചപ്പൊ ഞാൻ വെച്ച ഞായാണ്.
0: ഓക്കെ, പാ പാ വെച്ച് പാടി.
2: പായാണല്ലേ, പാട്ട് പാടി നോക്കട്ടെ പുതിയതായിട്ട്.

0: പുതുമഴവീണ പോലൊരാൾ അരികിലിരുന്ന രാത്രി ഹൃദയമൊരേ നില നദി.
1: ഓക്കെ, മാം വിളിച്ചതിൽ സന്തോഷം, കൊള്ളാരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ഓക്കെ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
1: ഹലോ, പേര് പറയൂ.
2: ലക്ഷ്മി.
1: ഓക്കെ ചേച്ചി, അക്ഷരം നായാണ്, നിള നദിയുടെ നാ. ട്രൈ ചെയ്ത് നോക്ക്, ആലോചിച്ച് നോക്കിട്ട് പാടിയാ മതി. ഇത് കേട്ടില്ല. ഹലോ,
2: ഹലോ,
1: പാടിക്കോ. അറിയോ ഈ പാട്ട്?
2: ഞാൻ ചേർത്തത് പാട്ട് നോക്കുവാണേ.
1: കിട്ടിയില്ല. ഗ്രാമഫോണിനകത്ത് പാട്ടുണ്ട്, ദീപസ്തംഭ മഹാശ്ചര്യം സിനിമയിലെ പാട്ടുണ്ട്, ഇൻഡിപെൻഡൻസിനകത്ത് പാട്ടുണ്ട്,
2: ഒന്നും കൂടെ ട്രൈ ചെയ്യാം. ഓക്കെ,
1: പാടിക്കൂ. ഹലോ,
2: നാടോടി കൂട്ടിങ്ങൾ മുടിയിൽ ചൂടി,
1: നവരാത്രി
2: പുള്ളോർക്കുടമുള്ളിൽ തൂകി,
1: കണിക്കുന്ന പൂ മണിക്കമലണിഞ്ഞും, പുളിയിലക്കര കസവുമുണ്ടുടുത്തും.

0: ഓക്കേ ഓക്കെ ചേച്ചി, അങ്ങനെ ചേച്ചി അവസാന ഒരെണ്ണത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ടൈം ഈ അക്ഷരങ്ങളെല്ലാം വെച്ച് ഓർത്ത് വെക്കണം കേട്ടോ.
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ, എനിക്ക് ഞാൻ ഒരു പാട്ട് പാടട്ടെ.
0: ആ പാട്ടൊക്കെ പാടാ, ഇത് ആദ്യം ആരാന്ന് പറഞ്ഞില്ലല്ലോ.
2: ഞാൻ ദക്ഷിക്ക.
0: ദക്ഷിക്കാണോ? ആ ദക്ഷിക്കുട്ടൻ എന്ന സ്കൂളിൽ പോയില്ല? പോയിട്ട് വന്നതാണോ? ഏത് പാട്ടാ പാടുന്നേ?
2: ഒന്നാനും കൊച്ചു തുമ്പി.
0: ആ പാടിക്കോ.
2: ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ ഒരു മോനി നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തെരുവേക്ക് കളിപ്പാനോ കളം തരുവേൻ കുളിപ്പാനോ കുളം തരുവേ ഇട്ടിരിക്കാൻ കൊണ്ടടുക്ക് ഇട്ടുണ്ണാൻ പൊന്തളിക ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ പൊരുമോനി.
0: ആഹാ, അടിപൊളിയല്ല. കൊള്ളാലി, ആരാ പഠിപ്പിച്ചേ?
2: ഇത് ഞങ്ങളെ സ്കൂളിലെ മലയാളം മാം.
0: മലയാളം മാം പഠിപ്പിച്ചാണോ? ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
2: നവദ്വീപില്.
0: നവദ്വീപില്, ഓക്കെ. അപ്പൊ അടുത്താഴ്ച വേറൊരു പാട്ട് പഠിച്ചു പാടൂ. ഓക്കേ, മഴവില്ലിന്റെ. ഓക്കെ ഓക്കെ, അപ്പൊ മഴവില്ലിന്റെ പാട്ട് പഠിച്ചിട്ട് അടുത്ത ബുധനാഴ്ച പാടണം കേട്ടോ. ടാറ്റാ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, നൂർജഹാൻ ചേച്ചി, അക്ഷരം മായാണ്. അല്ല, ഞാൻ വെച്ച് പാടി.
3: മായാത്ത സ്വപ്നങ്ങളിൽ മണിയിണ ചാത്തി അത് മറന്നു പോലെ പാടണോ?
0: പാടണമെങ്കിൽ പാടിക്കോ, കുഴപ്പമില്ല. ഇത് അറിയാമെങ്കിൽ ഇത് തന്നെ പാടിക്കോ, അല്ലെങ്കിൽ കുഴപ്പമില്ല.
3: മനസ്സനിലയിൽ കുഞ്ഞാളങ്ങളിൽ മണിയിണ.
0: ഓക്കെ ഓക്കെ ചേച്ചി, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആന നോക്കാം. ഹലോ ഹലോ
4: ഹലോ
0: ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
0: പേര് പറയോ?
4: സജീന.
0: സജീന, ഓക്കെ. സജീന ചേച്ചി, അക്ഷരം മാ തന്നെയാണ്, മാ വെച്ച് പാടണേ.
3: ടയ്ക്കുമ്പോ കനവുകളിൽ നീ മാത്രം നീങ്ങാൻ തുറന്നാലും നിലവുകൾ മാത്രം നിലവുകൾ തന്നെ കടൽ തിരകളിൽ നിന്നുഖം മാത്രം കടലലയിൽ വെളുത്തവാങ്ങി പോന്തിങ്കൽ പോലെ.
4: ഹലോ, ബാക്കി വേണോ?
0: അറിയെങ്കിൽ പാടിക്കോ, കുഴപ്പമില്ല.
3: കൽപ്പന തന്നാരാമത്തിൽ പ്രേമവാഹിനി ഒഴുകുമ്പോൾ കൽപ്പടവിൽ പൊൻകുടമായി വന്നു നിന്നോളെ. നിന്റെ മലർമീന്ന കവിതകളാൻ വായിച്ചപ്പോ കവിതകളിൽ കണ്ടതല്ല രേഷ്മയുടെ മുഖം.
0: താങ്ക് യു, അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓക്കെ ചേച്ചി, കൊള്ളായിരുന്നു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
5: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846970840.
6: വിശേഷങ്ങൾ പറയൂ.
7: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ഓക്കെ, തിരികെത്താം മ്യൂസിക്കൽ ചെയറിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
8: ഹലോ
0: ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോ അമ്മ. ഓക്കെ, ലത അമ്മ. അക്ഷരം മായാണ്, മാ വെച്ച് പാടണം.
8: മനസ്സിൽ തീനാളമെരിയുമ്പോഴും മടിയിൽ മണിഞ്ഞ പാട്, നിനക്കായി മടിയിൽ മണിഞ്ഞ പാടും.
0: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ
0: ഹലോ, നമസ്കാരം.
9: ഹലോ
0: ഹലോ, നമസ്കാരം.
9: നമസ്കാരം.
0: പേര് പറയോ.
9: എന്റെ പേര് കൃഷ്ണേന്ദു, കൊല്ലത്തുനിന്ന്.
0: ഓക്കെ കൃഷ്ണേന്ദു, അക്ഷരം പായാണ്, പാടും.
9: പായോ?
0: ഹലോ.
9: ഹലോ, പാതിര പാട്ടടവേ അമ്പിൽ നക്ഷത്രം കാറ്റിന്റെ മർമ്മര നിലകി വാസണ്ടുമാറങ്ങളിലേ രാഗാമൃതം പാതിര പാൽക്കടവേ
0: കൊള്ളായിരുന്നോ. ഓക്കെ കൃഷ്ണേന്ദു, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
10: ഹലോ
0: ഹലോ
10: ഹലോ
0: ഹലോ
10: ഹലോ,
0: കേൾക്കാൻ പറ്റുന്നുണ്ടോ ചേച്ചി? പേര് പറഞ്ഞോ.
10: പേര് ബീന.
0: ബീന. അക്ഷരം സായാണ്, സാ വെച്ച് പാടണം. തായല്ല, സാ സാ സാ സാ സാ. സ്നേഹാദ്രം സായ സാ. വേഗം പാടണം.
10: പന്തേ തന്നെ ചെങ്കോ

0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ ഹലോ, പേര് പറയോ. ജിജേഷ്.
1: സുരേഷ്.
0: ഓക്കെ ചേട്ടാ, അക്ഷരം വായാണ്, വാവിച്ച് പാടണം.
1: വാ
0: എന്ന അക്ഷരം വെച്ച് പാടണം. കലാഭവൻ മണിയുടെ കേറ്റ് സോങ് ഉണ്ട്. കലാഭവൻ മണിയുടെ സോങ് ഉണ്ട്. കരിമാടി കുട്ടനത്ത് നമ്മുടെ റേഡിയോയിലൊക്കെ മിക്കപ്പോഴും പോണ സോങ്ങാ. പിന്നെ
1: വാ വാ താമര പെണ്ണേ നീ എൻ പൂങ്കരലല്ലി. മതിയാ മാഡം?
0: ആ മതി മതി.
1: ഓക്കെ
0: ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ.
2: നൗഷാദ്.
0: ഓക്കെ, അക്ഷരം കായാണ്. ചേട്ടാ പായല്ല,
2: കൈതോല പായ വിരിച്ച് പായയിലൊരു വിഴിഞ്ഞ് വിരിച്ച് നിന്നെത്താണെത്തവരും എൻ്റെ അമ്മായി മാറ് പൊന്നേ. നിന്നെത്താണെത്തവരും എൻ്റെ അമ്മായി മാറ് പൊന്നേ.

0: കാതുകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാരും പൊന്നേന്നല്ലേ. അതാ ഞാൻ അലച്ചിഞ്ഞ, എനിക്ക് തെറ്റിയതാണോ ലൈൻ? കാതുകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ. ഓക്കെ, ഞാൻ വെച്ച് എനിക്ക് മാറിപ്പോയതാണോ എന്നൊരു സംശയം അതാ ഞാൻ ചോദിച്ചത്.
1: മോള കഴിഞ്ഞ പ്രാവശ്യം പാടിയ ഫാത്തിമ നസ്രീൻ. കാറിനകത്ത് ഇങ്ങനെ പോകുമ്പോ ഫുള്ള് കേക്കാറുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇന്ന് മോളുണ്ടോ അടുത്ത്?
1: മോളെ വിളിക്കാൻ സ്കൂളില് കാത്തിരിക്കുക.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: ഓക്കെ, പേര് പറയൂ.
2: അജിത ചേച്ചി.
0: ഓക്കെ അജിത ചേച്ചി, അക്ഷരം ആ.
2: അമ്പാടി പയ്യുവമീം കാണാം തീരത്ത് അനുരാഗം മോളം തത്തമേ, കുഴലുകളും മേഘങ്ങളിൽ ചായം നേരത്ത് കുളിരും ഒരു കാര്യം ചെല്ലാമോ. അത്ര അറിയത്തുള്ളൂ,
0: അത്ര അറിയത്തുള്ളൂ. ഓക്കെ സാറല്ല കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111 എന്ന നമ്പറിലേക്കാണ്. സമയം ദേ 3:55 ആയിരിക്കുകയാണ്, 4:30 വരെയാണ് നമ്മുടെ ടൈം. അപ്പം വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയൂ.
3: ഷംല.
0: ഷംലമ്മ. അക്ഷരം ച.
2: ചെമ്പരത്തി പൂവേ ചൊല്ലി ദേവനെ കണ്ടോ അമ്പലത്തിൽ.

0: അടിപൊളിയായിരുന്നു കേട്ടോ.
1: ഇടയ്ക്ക് വെച്ചാൽ ഇതായി പോയി.
0: ഇല്ല ഇല്ല, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, വാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്നത് 0474293111. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം. റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ, റേഡിയോയുടെ വോളിയം. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്, വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആവുന്നതായിരിക്കും. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
3: ഹലോ
0: ഹലോ, ഇത് ആരാ? ദക്ഷിജ്?
3: അക്ഷജ്.
0: അക്ഷജ്, ഓക്കെ. അക്ഷജ് എവിടുന്നാ വിളിക്കുന്നത്?
3: കൊല്ലത്തുനിന്ന്.
0: ഏത് ക്ലാസ്സിലാ? ഫിഫ്ത്തില്. മോൻ കുറച്ചുകൂടെ റേഞ്ച് ഉള്ളടുത്തേക്ക് നിക്കാൻ പറ്റുമോ? ഏത് പാട്ടാ പാടുന്നേ?
3: എല്ലാരും ചൊല്ലണ തന്നെ ചെനച്ച് കൊള്ളൊരു വാക്ക് ണേലഞ്ചി കൊഞ്ചണ കണ്ണൻ ചെഞ്ചൊടു ചെഞ്ചൊടി മാറൻ കുണ്ടൈമൊരു ചെടിയുണ്ട് കാതിൽ കറങ്ങണ വേറുണ്ട് കതി തുറക്കണ കിഴിയുണ്ട് കതില ഏവത്തിന്റെ വേറുണ്ട്. ഹലോ.
0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്താഴ്ച വേറൊരു പാട്ട് പഠിച്ചു പാടുവോ? അടുത്താഴ്ച വേറെ പാട്ട് പഠിച്ചിട്ട് പാടുവോ? ഓക്കെ, അപ്പൊ ടാറ്റാ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ,
0: നമസ്കാരം, പേര് പറയൂ. ഇപ്പൊ കണ്ണൂരാണോ താമസം? അതോ
4: കണ്ണൂരിന്നാണ്
0: വിളിക്കുന്നത്. അപ്പം ഫോൺ ആപ്പ് വഴിയായിരിക്കും?
4: ആപ്പ് വഴിയല്ല, റേഡിയോ ഗാർഡൻ.
0: റേഡിയോ ഗാർഡൻ ആ
4: കേട്ടില്ല.
0: ഓക്കെ, അപ്പൊ അക്ഷരം ചായാണ്, ചാ വെച്ച് പാടണം.
4: എനിക്ക് പാടാനൊന്നും അറിയില്ല, ഒരു പാട്ട് വെച്ചാൽ
0: പാട്ട് നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അത് 12 മണിക്ക് വിളിച്ചാൽ മതി ചേട്ടാ. എല്ലാ ദിവസവും 12 മണി തൊട്ട് 3 മണിക്ക് നമ്മുടെ കാതോട് കാതോരം പ്രോഗ്രാം ഉണ്ട്, അതിൽ വിളിച്ച് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെലഡി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, അതിനകത്തേക്ക് മെസ്സേജ് ചെയ്താലും മതി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, നമസ്കാരം.
5: നമസ്കാരം,
0: ആരാ സംസാരിക്കുന്നേ?
5: അനാമിക.
0: അനാമിക, ഏത് ക്ലാസ്സിലാ?
5: ഞാൻ ബിടെക് ഫൈനൽ ഇയർ.
0: ബിടെക് ഫൈനൽ, പക്ഷെ സൗണ്ട് കേട്ടാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ അനാമിക, അക്ഷരം ചായ ആണ്, ചാ വെച്ച് പാടണം.
5: ചമക്ക് ചമ ചം നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം.
0: പാടിക്കോ പാടിക്കോ ഹലോ
5: ഹലോ
0: പാടിക്കോ, ബാക്കി പാടിക്കോ. കൊഴപ്പില്ല, മതി. ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെത്താം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
6: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം: എത്തനോൾ ഇന്ധനം വിവാദം ആകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട്. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
0: ഓക്കെ, തിരികെ എത്താം മ്യൂസിക്കൽ ചെയറിലേക്ക്. അപ്പൊ ഇതിൽ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
7: ഹലോ, ഞാൻ ഉമ്മരാധാകൃഷ്ണൻ.
0: ഓക്കെ ഉമ്മ ചേച്ചി, അക്ഷരം ഓ ആണ്, ഓ വെച്ച് പാടിക്കോ കേട്ടോ.
7: ഓമനത്തിങ്കളിലോണം നിറക്കും താമരക്കുണ്ടിളിൽ തനി നീ, ഓണം പിറന്നാലും നീ പിറന്നാൽ ഓരോ കുമ്പിന് തന്നീര്.
0: ഓക്കെ ഓക്കെ ചേച്ചി, സാരല്ല, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ് സരള. നമുക്ക് ദി നെക്സ്റ്റ് കോള് കണക്ട് ആവുന്നുണ്ട്, ആരാ നോക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ
8: ഹലോ,
0: പേര് പറയോ. പ്രസിഡന്റോ? ആ മനസ്സിലായി മനസ്സിലായി. അനീഷ്. ഓക്കെ, അപ്പൊ അക്ഷരം കായാണ്. ആദ്യം പ്രസിഡന്റ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് പല പഞ്ചായത്തിന്റെയോ അങ്ങനെ വല്ല പ്രസിഡന്റ് ആണോ എന്ന്. ഓക്കെ, അക്ഷരം കായാണ്.
7: ൂവിന്റെ കവിളിൽ പലോടി പഴം പാത്തിമാരുമാർക്കാൻ കാത്തു നിൽക്കാതെ പൂത്തു
0: ട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ, നമസ്കാരം മോളെ.
0: നമസ്കാരം അബിത ഉമ്മ. അക്ഷരം താ. ഹലോ, ഓർക്കായിരിക്കും കെ പി എസ് സിയുടെ പാട്ടുകൾ ഏതുണ്ട് താ വെച്ചിട്ടത്.
9: അല്ല, അതൊന്നും ഓർമ്മയില്ല മോളെ.
0: താ വെച്ച്.
9: ഓ,
0: താ വെച്ചിട്ട് പാട്ട്.
9: ക്കൽ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ലൻ വിരുന്നുകാരൻ എന്റെ വിരുന്നു.
8: താരൻ ഒന്നും ഓർമ്മ വന്നില്ല മോളെ.
0: ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
10: ഹലോ
0: ഹലോ, നമസ്കാരം. പേര് പറയൂ.
10: പേര് റസീന, കൊല്ലത്തുനിന്ന്.
0: ഓക്കെ, അക്ഷരം വായാണ്, വാ വെച്ച് പാടണം. വാ അക്ഷരം വിരുന്നുകാരൻ.
10: വസന്തരാവിൻ കിളിവാതിൽ തുറന്ന താരാണ്, വിളക്ക് വയ്ക്കും താരകളോ വിരിഞ്ഞ പൂവുകളോ.
0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. നേരത്തെ പ്രിപ്പയർ ആയി നിക്കായിരുന്നു, വാ വന്ന ഇന്നത് പാടണ.
10: അങ്ങനെയൊന്നല്ല, എനിക്ക് പെട്ടെന്ന് കിട്ടും പാട്ട് പാടാം. അതുകൊണ്ട് ഉമ്മ എന്നെ നിർബന്ധിച്ചു വിളിപ്പിച്ചതാ.
0: ആണോ?
10: ട്രൈ ചെയ്യുക.
0: അടുത്ത രക്ഷണം പറയട്ടെ.
10: ആരിഫ അമ്മ. ആരിഫ എന്ന അമ്മയുടെ പേര്.
0: ആരിഫ, ഇന്നലെ കാതോട് കാതോരത്തി വിളിച്ച ഉമ്മയാണോ?
10: ആ, ഉമ്മ മിക്കാറും വിളിക്കാറുണ്ട്. ഇന്നാണ് ഞാൻ ഉമ്മ വിളിച്ചപ്പോ പാട്ട് പാടിയായിരുന്നു, അപ്പൊ എന്നോട് ഇതില് പാടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഓക്കേ, കൊള്ളായിരുന്നു കേട്ടോ.
10: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
11: ഹലോ
0: ഹലോ
11: ഹലോ.
0: ഈ സൗണ്ട് കേട്ടിട്ട് കുറച്ചുനാളായല്ലോ.
11: അമ്മളെയൊന്നും ആരും തിരക്കത്തില്ല. ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്നില്ലെങ്കിൽ ഞങ്ങള് തിരക്കും.
0: ഞങ്ങള് എവിടെ തിരക്കാനാ ചേച്ചി? നമ്മള്
11: ചത്താ പോലും അറിയത്തില്ല മോളെ.
0: അതൊക്കെ അറിയാം, അതൊക്കെ അറിയാതൊന്നും പേടിക്കണ്ട.
11: അതല്ല, നമ്മളെ ശ്രോതാക്കളൊക്കെ ആരെങ്കിലും ഒന്ന് മരിച്ചാൽ അമ്മ ഒരു 10 മിനിറ്റ് എങ്കിലും ഒരു മൗനം പാടിക്കുന്നു അവിടെ.
0: എവിടാ?
11: ദുഃഖാചരണം.
0: ഇവിടെ റേഡിയോയിലോ?
11: ആ,
0: ഞാനത് ഓഫീസിൽ പറയാം.
11: വീണ ദുഃഖാചരണത്തിന്റെ വീണ ഇടയിലോ, വീണ പോലത്തെ. ആ, അത് ഇടണം മോള്. എന്നാലേ അമ്മക്കൊരു
0: സന്തോഷം.
11: നമ്മളെ ശ്രോതാക്കളല്ലേ എല്ലാരും.
0: നമ്മളിവിടെ ഓഫീസിൽ പറയാം കേട്ടോ.
11: അത് എല്ലായിടത്തും ഉണ്ട്, ടിവിയിലും ഒക്കെ അങ്ങനെ
0: ഉണ്ട്.
11: ശ്വാസം മുട്ടലാ മോളെ. വെയ്യ, ഇപ്പോഴും വെയ്യ. ഞാൻ അണ്ണം പാടല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. ഞാൻ അണ്ണം പോയ മൊബൈലെടുത്ത് പാടല്ലെന്ന് പറഞ്ഞു. എത്ര ദിവസം കൊണ്ട് വെയ്യ?
0: മരുന്ന് വാങ്ങിച്ചില്ല?
11: മരുന്ന് മേടിക്കും. തണുപ്പല്ലേ, ഇഞ്ചക്ഷൻ എടുക്കും, പിന്നെ മരുന്ന് തീരും, പിന്നെ പോയി ഇഞ്ചക്ഷൻ എടുക്കും. ഇഞ്ചക്ഷനകത്ത് അടിമയായി പോയി.
0: ഓക്കേ, അപ്പൊ അക്ഷരം ആയാണ്, പറ്റുന്ന രീതിക്ക് പാടിയാ മതി കേട്ടോ.
11: ആയോ? ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗ മധുരമാ മന്ദരേശം

0: മതിയോ?
1: ഓക്കെ, കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ നല്ല പണ്ട് പാടി തുടങ്ങിയതിനെ കാട്ടി അടിപൊളിയായിട്ടുണ്ട്.
0: ശരി, വയ്യാത്തോണ്ടാകണം അല്ലെ ഇച്ചിരി. ആദ്യം തൊട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഒന്നൂടെ എടുത്ത് പറയും. ഇത് വയ്യാത്തോണ്ട് സ്പീഡ് ഞങ്ങൾ പോയതാ.
1: സാറല്ലോ, പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ലപോലെ പാടി. ഓക്കെ ചേച്ചി, അപ്പൊ മരുന്നൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, റെസ്റ്റ് എടുക്കുക കേട്ടോ. പറയാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: പേര് പറയൂ.
2: അജേഷ് കുരിപ്പുഴ.
1: അജേഷ്.
2: അജേഷ്. സജേഷ് കുരിപ്പുഴ.
1: സജേഷ്. ഓക്കെ, അക്ഷരം ആയാണ്, അന്തരീക്ഷം ആ. ഹലോ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ആയാണ് അക്ഷരം. ആവച്ചിട്ട് ഒരുപാട് പാട്ടുണ്ട്. നീലത്താമരയിലെ പാട്ടുണ്ട്, പിന്നെ പ്രണയവർണ്ണങ്ങളിലെ പാട്ടുണ്ട്, സമ്മറിൻ ബത്ലഹേമിലുണ്ട്, നരസിംഹത്തിനകത്തുണ്ട്. നരസിംഹത്തിനകത്ത് ആരോടും ഒന്നും മിണ്ടാതെ പരിഭവമെന്റെ നിന്മിഴിയിൽ മണിച്ചില്ലയിൽ.
2: പിന്നെ
1: സ്ഥിരമായിട്ട് ഇവിടുത്തെ ആ എന്ന അക്ഷരം കേട്ടാ അപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട് മ്യൂസിക്കൽ ചെയറിൽ ആന്റിമാർ, അതറിയോ? ആ പാട്ട് ഏതാന്നറിയോ?
2: അല്ല, ഞാൻ വേറൊരു പാട്ട് പാടാം. ആയിരം കിനാക്കളും പോയി മറഞ്ഞു, രാത്രി മാഞ്ഞു പോയി.
1: അല്ല, ആ എന്ന് കേട്ട ആദ്യം പാടുന്നൊരു പാട്ടുണ്ട്, അത് ഏതെന്നറിയോ?
2: അപ്പോഴും
1: അമ്പലപ്പുഴി കണ്ണനോടു
2: നീ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ, എന്തു പരിഭവം മെല്ലെ ഓടി വന്നു ഇവിള ആദിനീ, എന്തു നൽകുവാനും ൃപ്തസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനൂടി വന്നതാണു ഞാൻ. മതിയോ?
1: ഓക്കെ, മതി. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ
3: ഹലോ,
1: ആ കേക്കുന്നുണ്ട്. പേര് പറഞ്ഞോ?
3: എനിക്ക് പാട്ട് കേൾക്കാൻ അറിയില്ല.
1: ഓക്കെ, അപ്പൊ സാരല്ലോ കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചത് രേഷ്മ.
3: അറിയാം, കണ്ടെത്തില്ലേ വിളിക്കും.
1: ഓക്കെ, കാണാൻ നമ്മുടെ റേഡിയോ ബെൻസിന്റെ തന്നെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ കേറി
3: എല്ലാവർക്കും. ടച്ച് ഫോണ് ഒരാഴ്ച കഴിയുമ്പോ വരും,
1: അന്നേരം ഇതൊക്കെ കേറി ഞങ്ങൾ എല്ലാരെയും കാണണം കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
4: ഹലോ
1: ഹലോ, പേര് പറയൂ.
4: എന്റെ പേര് മാളു എന്നാണ്.
1: ആ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ.
4: ഓക്കെ.
1: അക്ഷരം ഓ ആണ്, ഓ വെച്ച് പാടണം.
4: എന്റെ വെള്ളം കോരി പൊളിപ്പിച്ച് ചിന്തയ്യാ,
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ.
4: ഓക്കെ
1: മാളു, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോളത്തിലുണ്ട്. ഹലോ
5: ഹലോ
1: ഹലോ, പേര് പറയോ.
5: ഹലോ
6: ഹലോ,
1: പേര് പറയോ.
5: ഹലോ,
1: ഓക്കെ, എല്ലാരും ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും പഠിക്കുവാണോ? പ്ലസ് ടു. അപ്പൊ അക്ഷരം പായാണ്, പാ വെച്ചിട്ട് പാടിക്കോ. ഒരാളാണെങ്കിൽ ഒന്ന് സിംഗിൾ ആയിട്ട് വേണേ സിംഗിൾ ആയിട്ട് പാടാം, ഗ്രൂപ്പ് ആയിട്ട് വേണേ ഗ്രൂപ്പ് ആയിട്ട് പാടിക്കോ. അക്ഷരം പായാണ്, പാ വെച്ചിട്ടാണ് പാടാനുള്ള. ആ മതി, കുഴപ്പമില്ല, മതി മതി. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോളത്തിട്ടുണ്ട്. ഹലോ
7: ഹലോ
1: ഹലോ, പേര് പറയൂ. അശ്വതി. അശ്വതി, എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, അക്ഷരം മായാണ്, മാ വെച്ച് പാടണം. മാ മാ കുറച്ചും കൂടെ സൗണ്ടിൽ പാടണേ, കുറച്ചുകൂടെ സൗണ്ടിൽ പാടണേ.
8: ഏഴെല്ലാം കാവുക താണ്ടിയുള്ളിൽ കൂടണിൽ തീർന്നമയം ഞാനീഴകളും ഒരു അകരം ഞാൻ നൽകാം, ഒരു വാരം അറിയാതെ ഹൃദയം ഞാൻ നൽകാം. മയിലായി പറഞ്ഞു മുഖം
1: ട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
9: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
10: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ഓക്കെ, തിരികെ എത്താം മ്യൂസിക്കൽ ചെയറിലേക്ക്. അപ്പൊ ഈ സമയം 4:18 4:30 നമ്മുടെ ടൈം. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോളത്തിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. സരള, വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
11: ഹലോ ഹലോ
1: ഹലോ, പേര് പറയൂ. അമ്മ,
11: സാലി.
1: സാലി, സാലിയാണോ? ഹലോ ഹലോ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്തൊരു കോളിലേക്ക് കടക്കാം, ആരാന്ന് നോക്കാം. ഹലോ ഹലോ
11: ഹലോ മോളെ, എത്ര നേരമുണ്ട് ശ്രദ്ധിക്കുന്നത്. വിജയകുമാരി അമ്മ, രേഷ്മക്കുട്ടി, നമസ്കാരം.
1: നമസ്കാരം വിജയകുമാരി അമ്മ.
11: ഞാൻ നേരത്തെ ഒന്നും കിട്ടത്തില്ലെന്ന്.
1: ഏയ്, ഇനി കുറച്ച് ടൈമും കൂടെ ഉണ്ട് നമുക്ക്. അക്ഷരം ആ
11: ആവണി പൊന്നു വ്യാലാടിക്കാ നിന്നെ ഞാൻ, ആയെല്ലാം കാവിലേ വെണ്ണിലാവേ, ആയിരമുല്ലകൾ തലിപ്പോ ചാർത്തുമ്പോ കുതിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. അവണി പൊന്നു ഞാലടിക്കാം നിന്നെ ഞാൻ ആയില്ലും കാവിലെ വെണ്ണിലാവേ. പാതിരമുല്ലകൾ തലിപ്പോ ചാർത്തുമ്പോ കുതിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. ചകവാതിലും താനേ തുറന്നു പിച്ചതപ്പൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീയൻ പൂത്തുമ്പിയായ്. ആവണി പൊന്നു ഞാലടിക്കാമെന്നെ ഞാൻ ആയിലും കാവിലെ വെണ്ണിലാവേ. ചാർത്തുമ്പോ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നു പോലെ. ഹലോ.
1: ഓക്കേ, കൊള്ളായിരുന്നു കേട്ടോ.
11: ഓക്കെ,
1: വാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തത് കൊള്ളത്തിട്ടുണ്ട്. ഹലോ
6: ഹലോ
1: ഹലോ, നമസ്കാരം. പേര് പറയൂ. ഓക്കേ ചേട്ടാ, അക്ഷരം പായാണ്.
6: പൂർണമിടരും കടവിൽ പറന്നു വരൂ വരൂ

0: പൗർണമിടരും പടവി പറന്നു വരൂ
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഞാൻ ചെറുക്കരയാണ്.
1: ആ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. പേര് പറയോ.
2: രജിത. ലീല എന്ന് പറഞ്ഞ അമ്മയുടെ അമ്മയാ ഈ റേഡിയോ കേൾക്കുന്നത് കേട്ടാ. അമ്മയാ ഫുൾ ടൈം റേഡിയോയുടെ ആളാ.
1: ഓക്കെ, അപ്പൊ അക്ഷരം ഈ ആണ്, ഈ വെച്ച് പാടണം.
2: ഈ വെച്ച്
1: ഈ ഈ
2: ഓ വെച്ച്. അയ്യോ അറിയത്തില്ല,
1: അറിയത്തില്ല. ഈ വെച്ച് പാട്ടുണ്ട്. മോഹൻലാലിന്റെ പാട്ടുണ്ട്, വാലിയേട്ടന്റെ പാട്ടുണ്ട്.
2: ഓ, ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മഞ്ഞിളക്കൂരുവില്ലേ, കാറ്റിൽ മഞ്ഞിളക്കൂരുവില്ലേ. ഇപ്പൊ മനസ്സിലായി കേട്ടോ. ശരി ശരി, നീലമ്മ എന്ന് പറഞ്ഞ അമ്മ ഫുൾ ടൈം കാണുന്നുണ്ട് കേട്ടാ. ഇപ്പൊ അത് കേക്കു അമ്മ, ഞാൻ പറഞ്ഞിട്ടാ പറഞ്ഞ അമ്മ
1: അറിയിക്കണേ കേട്ടാ.
2: അമ്മ കേട്ടോണ്ടിരിക്കുക. ഞാൻ അമ്മയുടെ വീട്ടിന്റെ ഇപ്പുറത്തെ വീട്ടിലാ, ഞാൻ ഇപ്പുറത്തെ വീട്ടിൽ വന്ന് സംസാരിക്ക. ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് ഞാൻ ഫോൺ വിളിക്കുകയാണ്. അപ്പച്ചിയുടെ കാര്യം പറഞ്ഞ് അപ്പൊ പറഞ്ഞു. അപ്പച്ചി കേട്ടോണ്ടിരിക്കുക, അപ്പച്ചിയടുത്ത് പറഞ്ഞോളൂ.
1: വിളിക്കാറില്ല,
2: ഇല്ല വിളിക്കാം, പക്ഷെ അത് റേഡിയോ അടുത്തിരിക്കും. അപ്പച്ചി വയ്യാതെ അടക്കം, ഓരോ സർജറി ഒക്കെ കഴിഞ്ഞ്.
1: ശരി ശരി, അന്വേഷണം പറയാ എല്ലാരടുത്തും.
2: ഓക്കെ,
1: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ, നമസ്കാരം, ഞാൻ കൃഷ്ണൻ പുള്ളകൻ.
1: ഓക്കെ കൃഷ്ണൻ ചേട്ടാ, അക്ഷരം
3: ഉത്തര.

വെണ്ണിലാവേ നിന്നെ ഒന്നു ചുംബിച്ചോട്ടേ, പുത്തരായന കിളിപാടി പൊന്മാദിനിയേ പോലെ, പൊന്നും വളയിട്ട പെണ്ണിലാതെ നിന്നെ ഒന്നു ചുംബിച്ചോട്ടേ, പുത്തരായന കിളിപാടി കുറുനിരകൾ മാടിയൊതുക്കി കൊനു കൂന്തൽ നേറുകയിൽ കഴുകി അരയിൽ ജഗന്നാഥൻ പുടവ ചുറ്റി മുത്തോല കുട ചൂടി മൂവന്തി പുഴ നീന്തി മഞ്ഞിലപ്പം ഏന്തി വരും വെണ്ണിലാവേ നിന്റെ കാലം എന്നിൽ വന്ന് നിറയുകില്ലേ ഒരു നാൾ നിറയുകില്ലേ ഉത്തരാ.

0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറയൂ.
1: അംബിക.
0: ഓക്കെ അംബിക അമ്മ, അക്ഷരം കായാണ്, കാ വെച്ച് പാടണം. കാ കാ കിളി പാടി. കാ കാ കിളി കിളി പാടി.
1: മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണി തുമ്പിയും അവൾ പെറ്റ മകൾ.

0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. പേര് പറയോ. ഓക്കെ, സജി ചേട്ടാ. അക്ഷരം മാ മാ മാ മക്കളും
1: മധുരക്കുഴമ്പ് ഒന്ന് വന്നത്തേ ചെല്ലു നിന്നത്തേ നാണമെന്ത് ചെല്ലു ചെല്ലു മാവിറങ്ങിപ്പോയി മധുരക്കരമ്പ് മനത്തേനേ മധുരക്കുഴമ്പ്.
0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ,
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? അനുപമ.
2: ഞാൻ ഓടി വന്ന് വിളിച്ചതാ. ഞാനിപ്പോ കൊറേ നാളായി വിളിച്ചിട്ട്.
0: ആണോ?
2: കൂടിയെന്ന് വന്ന് ഓടി വന്ന് വിളിച്ചായിരുന്നു. കേട്ടോ, എന്നും വരാൻ നേരത്തെ.
0: സമയം എന്തേ, നമ്മുടെ സമയം തീരാറായി, ഇനി ഒരു മിനിറ്റ് കൂടെ ഉള്ളു. അല്ല, കിട്ടിയത് കാര്യമല്ലായിരുന്നെങ്കി ഇന്നും ഇനി സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അക്ഷരം
2: അക്ഷരം
0: ക
2: തങ്ങളോട് കണ്ടപ്പോ കണ്ടെത്തി ആയിരം താരകൾ പൂത്തുവന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചേരി പുത്തുലഞ്ഞു കാണാതെ വയ്യെന്ന് തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തത്തപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂപോലെ നീ വിരിഞ്ഞു ഉള്ളിലുളിച്ചതു മോഹമെല്ലാം കള്ളക്കരങ്ങളെ തുള്ളികളായി കണ്ട നിറം കൊണ്ടനായി ഉള്ളിയിൽ മിന്നലായി മിന്നൽ വള കയ്യിലെത്ത പിന്നടകേത്തോടെ മാറിയില്ലാണോ മിന്നൽ വള കയ്യിലെത്ത പിന്നടകി. ഹലോ,
0: ഹലോ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കേ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ. ഇന്ന് ടാറ്റാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വിളിക്കുമ്പോ സംസാരിക്കാം കേട്ടോ. ടാറ്റാ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ മ്യൂസിക്കൽ ചെയർ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു മ്യൂസിക്കൽ ചെയറിലൂടെ കേട്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ് രേഷ്മ.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഗാനകൗതുകം.

ഈ പാട്ട് ഒരിക്കലെങ്കിലും മൂളാത്ത അമ്മമാർ കേരളത്തിൽ ഉണ്ടാകും. സ്നേഹസീമ എന്ന ചിത്രത്തിനു വേണ്ടി അഭയദേവ് രചിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചത് യശശരീരരായ പി ലീലയും എ എം രാജയുമാണ്. മലയാളിക്ക് ഒരേ സമയം ഉണർത്തുപാട്ടും ഉറക്കുപാട്ടുമായിരുന്നു പി ലീല. പ്രഭാതങ്ങളെ ഭക്തിസാന്ദ്രമാക്കിയ ശബ്ദം രാത്രികളിൽ വാത്സല്യം വഴിയുന്ന താരാട്ടായി മാറുന്നു. മാതൃത്വത്തിൻ്റെ മഹനീയ ഭാവം ലീലയുടെ ശബ്ദത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു തലമുറ മിക്കവാറും അരങ്ങൊഴിഞ്ഞിരിക്കാം. എങ്കിലും പുതിയ അമ്മമാർക്കും ആ താരാട്ടുകൾ കാണാപാഠം. സ്നേഹസീമയിലെ ഗാനം കൂടാതെ നമ്മുടെ സിനിമയിൽ കേട്ട ഏറ്റവും ഹൃദയഹാരികളായ ഉണ്ണിക്കൈ വളര്, എന്തെല്ലാം കഥകളുണ്ട് അമ്മയ്ക്ക് പറയാൻ, ഊഞ്ഞാല്, പൊന്നൂഞ്ഞാല് തുടങ്ങിയ താരാട്ടുപാട്ടുകൾ സമ്മാനിച്ച ഗായികയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം മക്കളെ പാടിയുറക്കാൻ ഭാഗ്യമുണ്ടായില്ല എന്നത് വിരോധാഭാസമായി തോന്നാം. ഏഴ് രാത്രികൾ എന്ന ചിത്രത്തിൽ വയലർ എഴുതി സരൽ ചൗധരി ഇണമിട്ട ഈ താരാട്ടുപാട്ടും ലീലയുടെ ശബ്ദത്തിലാണ് നാം കേട്ടത്.

ലീല, കമുകർ പുരുഷോത്തമൻ, കെ ജെ ജേസുദാസ്, എ എം രാജ എന്നിവരെ അടുത്ത് ആലപിച്ചിട്ടുള്ള യുപ്പം ഗാനങ്ങളും വളരെ മികവാകേർന്നവയാണ്. ചന്ദ്രകയിൽ അലിയുന്നു ചന്ദ്രകാന്തരം, സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ എന്നിവ ഉദാഹരണങ്ങൾ. മണവാട്ടി എന്ന ചിത്രത്തിനു വേണ്ടി വയലാട് ദേവരാജൻ ടീം ഒരുക്കിയ ഈ ഗാനം ഷൂട്ട് ചെയ്തത് കൊല്ലം തേവള്ളി കൊട്ടാരത്തിന്റെ ഭാഗത്തുള്ള അഷ്ടമുടിക്കായലിലായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്.

ധാരാളം ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും പീലിയിൽ പാടിയിട്ടുണ്ട്. എന്നാൽ വളരെ കുറച്ച് പാട്ടുകളെ നാടകങ്ങൾക്കായി പാടിയിട്ടുള്ളൂ. എങ്കിലും അവയെയും ജനമനസ്സുകളിൽ ഇടം നേടാൻ തക്ക വിധം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആലപിക്കുവാൻ പീലിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിശറയ്ക്ക് കാറ്റ് വേണ്ട എന്ന നാടകത്തിന് വേണ്ടി വയലാർ രചിച്ച് എൽ പി ആർ വർമ്മ സംഗീതം നൽകിയ ഈ ഗാനം അതിന് മകുടോദാഹരണമാണ്.

വൈകി വന്ന അംഗീകാരങ്ങൾ പുത്തരിയല്ല ലീലയുടെ സംഗീത ജീവിതത്തിൽ. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡ് അവരെ തേടിയെത്തിയത് 1994. സിനിമയിൽ നിന്ന് മിക്കവാറും അപ്രത്യക്ഷമായി കഴിഞ്ഞ ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷം മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത പീലിയിലേക്ക് അവാർഡ് സമ്മാനിച്ചുകൊണ്ട് നടത്തിയ വികാരനിർഭരമായ പ്രസംഗത്തിൽ പറഞ്ഞത്, കോട്ട്, എത്രയോ കാലം മുമ്പ് ലീലാമ്മയെ തേടി എത്തേണ്ടിയിരുന്ന പട്ടമാണിത്. എൻ്റെ അമ്മ സന്ധ്യ അവരുടെ വലിയ ആരാധികയായിരുന്നു, പിന്നെ ഞാനും. ഈ തലമുറയിൽ എത്ര പേർക്ക് ലീല എന്ന ഗായികയെ കുറിച്ചറിയാം? തെന്നിന്ത്യയുടെ ഒരേ ഒരു വാനമ്പാടിയായിരുന്നു അവർ. ലീലയ്ക്ക് പകരം ലീല മാത്രം. എൻഡ് ഓഫ് കോട്ട്. 2005 ഒക്ടോബർ 31 പീലീലയുടെ വിയോഗം. അധികം വൈകാതെ ആ വർഷത്തെ പത്മ അവാർഡ് ജേതാക്കളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ പീലീലയുടെ പേരും ഉണ്ടായിരുന്നു. എന്നാൽ ലീലയ്ക്ക് പത്മഭൂഷൺ ശുപാർശ ചെയ്തത് ജന്മനാടായ കേരളമായിരുന്നില്ല, തമിഴ്നാടായിരുന്നു. കലാകാരികളെ അംഗീകരിക്കാനും ആദരിക്കാനും എന്ന് സന്മനസ് കാണിച്ചിട്ടുള്ള ചലച്ചിത്ര നടി കൂടിയായിരുന്നു ജയലളിതയ്ക്ക് നന്ദി. പക്ഷെ വൈകി എത്തിയ അംഗീകാരം കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? മലയാളം, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളിലായി 1000-ലേറെ ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പീലിയിലേക്ക് ലഭിച്ച ഏക സംസ്ഥാന അവാർഡ് കടൽപ്പാലം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകിയ ഈ ഗാനത്തിലൂടെയായിരുന്നു. ഗാനകൗതുകത്തിൻ്റെ ഈ എപ്പിസോഡ് ഈ ഗാനത്തോടെ പൂർണ്ണമാകുന്നു.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

ചുങ്കത്ത് സ്ട്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് സ്പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
8: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ.

0: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
1: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
1: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
1: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? July 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. 999
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കൊറ്റങ്കര പഞ്ചായത്ത് ഓഫീസിൽ ഒഴിവ് വന്നിട്ടുള്ള സ്വീപ്പർ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 16-ാം തീയതി വൈകിട്ട് 5 മണിക്ക്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലെ സ്പോട്ട് അറ്റ് മുഖത്തല പദ്ധതിയിലേക്ക് തെറാപ്പിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സ്പീച്ച് തെറാപ്പിസ്റ്റ്, ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നീ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. വിലാസം: ശിശുവികസന പദ്ധതി ഓഫീസർ, ശിശുവികസന പദ്ധതി ഓഫീസ്, ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട്, മുഖത്തല. അവസാന തീയതി ഈ മാസം 20. പെരുമൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടത്തുന്ന ബിടെക് വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാം. എസ് എൻ ട്രസ്റ്റ് HSSൽ പ്ലസ് വൺ കമ്മ്യൂണിറ്റി കോട്ടയിൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി എന്നിവയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 10. ഉമയനല്ലൂർ ഹനീഫ കുഞ്ഞ് മെമ്മോറിയൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ BEd 2026-28 മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൊമേഴ്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലേക്കാണ് ഒഴിവ്. താൽപര്യമുള്ളവർ 9947357121 എന്ന നമ്പറിലോ 0474253566 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡിൽ മൗണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തമിഴ് തസ്തികയുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധപ്പെടുത്തി. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് 10-ാം തീയതി രാവിലെ 10:30 അഭിമുഖം നടത്തും. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള 12-35 ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 3 ബയോഡേറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നടത്തുന്ന കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ പുതിയ ബ്രോയിലർ കോഴി ഫാമുകൾ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളായ വനിതകൾക്ക് അപേക്ഷിക്കാം. വ്യക്തിഗത സംരംഭമായോ 4 പേരടങ്ങുന്ന ഗ്രൂപ്പ് സംരംഭമായോ ഫാമുകൾ ആരംഭിക്കാം. ഫാം നടത്തിപ്പ് ഗുണഭോക്താക്കൾ നേരിട്ട് തന്നെ ചെയ്യണം. സ്വന്തമായി ഫാം ഇല്ലാത്തവർക്ക് വാടകയ്ക്കെടുത്തും പദ്ധതിയുടെ ഭാഗമാകാം. www.keralachicken.org.in ൽ നിന്നും അപേക്ഷ ഫോം ഡൌൺലോഡ് ചെയ്ത് അയൽക്കൂട്ടം ADS ശുപാർശകളോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഫാം ലൈസൻസ്, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ബാങ്ക് അക്കൌണ്ട് സഹിതം അതത് CDS ഓഫീസുകളിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് CDS ഓഫീസുമായോ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസുമായോ ബന്ധപ്പെടണം. 34 തസ്തികകളിൽ നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 12 തസ്തികയിലേക്കാണ് നേരിട്ടുള്ള നിയമനം. 7 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും 11 തസ്തികയിൽ NCA നിയമനവുമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 5 രാത്രി 12 മണി വരെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ വഴിയും പ്രൊബേഷണറി ഓഫീസർമാരാകാൻ 8000-ലേറെ അവസരങ്ങൾ. SBIയിൽ 1500, IBPS വഴി 6715 ഒഴിവുകളുണ്ട്. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികയിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. 27-ാം തീയതി വരെ joinindiannavy.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാൻ സൌകര്യമുണ്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ 116 ഒഴിവുണ്ട്. ജോലി പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരമുണ്ട്. ഓൺലൈൻ അപേക്ഷ July 20 വരെ. കോൾ ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ നാഗ്പൂർ ആസ്ഥാനമായ വെസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായി 444 ഒഴിവുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ കൽക്കരി ഖനികളിൽ റെഗുലർ നിയമനത്തിനാണ് അവസരം. ഓൺലൈനായി അപേക്ഷിക്കണം. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. Today's word is
2: radiate
1: is spelled as r a d I a t e.
2: This is a verb. It means one, to emit energy, especially light or heat, in the form of rays or waves. Two, diverge or spread from or as if from a central point. മലയാളത്തിൽ പ്രസരിപ്പിക്കുക, വികിരണം ചെയ്യുക, രശ്മി ചുറ്റും പ്രസരിക്കുക, പരക്കുക, കൈവഴികളായി പിരിയുക എന്നൊക്കെ അർത്ഥം.
1: Thank you all.
3: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിൽ

0: വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കല്ലാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചൽ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണം ഒരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണം 1.5 മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാവിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
0: പത്തനംതിട്ട കടമനിട്ട കല്ലേലി മുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1-ാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3-ാം സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം 17 മാസം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച മുഖ്യമന്ത്രി VD സതീശൻ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: ആകാശവാണി വാർത്താ വീക്ഷണം. പനികൾക്കെതിരെ ജാഗ്രത പുലർത്താം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയൽ. കാലവർഷത്തോടൊപ്പം സംസ്ഥാനത്ത് പലതരത്തിലുള്ള പകർച്ചപ്പനികളും വ്യാപകമാകുകയാണ്. പനി ബാധിച്ച് ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി, H1N1, ചിക്കുൻഗുനിയ, വൈറൽ പനി, മലേറിയ, ടൈഫോയിഡ്, വെസ്റ്റ്നൈൽ പനി തുടങ്ങി പല പനികളും പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സാധാരണയായി അണുബാധയുടെ ലക്ഷണമാണ് പനി. ശരീര താപനിലയിലെ വർധനയും ശരീരവേദനയും തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ, ചിലപ്പോൾ വിറയൽ എന്നിവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ശരിയായ വിശ്രമം കൂടാതെ ധാരാളം വെള്ളം കുടിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നതിലൂടെയും 3-4 ദിവസത്തിനുള്ളിൽ പനിക്ക് ശമനമുണ്ടാകും. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും മാരകമാകുന്നുമുണ്ട്. പല രോഗാണുബാധകളുടെയും സാധാരണമായ ലക്ഷണമാണ് പനി എന്നതിനാൽ ഡോക്ടറുടെ സേവനം തേടേണ്ടതുമാണ്. പെട്ടെന്ന് ശരീരതാപനില വർദ്ധിക്കുന്ന അക്യൂട്ട് പനി അണുബാധയുടെ ലക്ഷണമാകാവുന്നതാണ്. ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങി പല രോഗങ്ങളുടെയും ലക്ഷണം ശരീരതാപനില പെട്ടെന്ന് വർദ്ധിക്കുന്നതാണ്. കടുത്ത പനിയേക്കാൾ കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന ശരീരതാപനിലയിലെ വർധനയായ സബ് അക്യൂട്ട് പനി, ആവർത്തിച്ചുണ്ടാകുന്ന പനി, ഇടവിട്ടുള്ള പനി, വിട്ടുമാറാത്ത പനി തുടങ്ങി വിവിധ തരത്തിലാണ് പനി പ്രത്യക്ഷപ്പെടുക. കൃത്യമായ പരിശോധനയും വൈദ്യസഹായവും തേടുക എന്നതാണ് ഈ അവസ്ഥയിൽ പ്രധാനം. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയ്ക്കായി എത്തുന്ന വൈറൽ പനി വൈറസ് ബാധ മൂലമാണ് സാധാരണയായി ഉണ്ടാകുക. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന അഡനോ വൈറസുകൾ, ചിക്കൻ പോക്സ് ഉൾപ്പെടെയുണ്ടാക്കുന്ന ഹെർപ്പസ് വൈറസുകൾ, COVID-19, SARS തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന കൊറോണ വൈറസുകൾ തുടങ്ങി പല വൈറസുകളും അതിന്റെ വകഭേദങ്ങളുമെല്ലാം വൈറൽ പനിക്ക് കാരണമാകുന്നുണ്ട്. രോഗിയുമായുള്ള അടുത്തിടപഴകൽ, സ്പർശനം എന്നിവ മൂലമാണ് വൈറൽ പനി പ്രധാനമായും പടരുന്നത്. ചുമ, തുമ്മൽ, കൊതുകു പോലുള്ള പ്രാണികളുടെ കടിയേൽക്കുന്നത്, മലിനമായ ഭക്ഷണം, വെള്ളം ഇവയെല്ലാം കാരണമാകാറുണ്ട്. സംസ്ഥാനത്ത് വൈറൽ പനി പോലെ തന്നെ ഡെങ്കിപ്പനിയും ഭൂരിഭാഗം ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈഡിസ് കൊതുകുകൾ പരത്തുന്ന വൈറൽ രോഗമാണ് ഡെങ്കിപ്പനി. ഉയർന്ന പനിയും തൊലിപ്പുറത്ത് ചുവന്ന പാടുകളും കാണാവുന്നതാണ്. സന്ധിവേദനയും കടുത്ത തലവേദനയും അനുഭവപ്പെട്ടേക്കാം. രോഗം ഗുരുതരമായാൽ രക്തസമ്മർദ്ദം കുറയുക, രക്തസ്രാവം എന്നിവ ഉണ്ടായേക്കാം. പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നതിനും കാരണമാകാറുണ്ട്. ജീവന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഡെങ്കിപ്പനി എത്താവുന്നതുമാണ്. കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് ചിക്കുൻഗുനിയ. ഡെങ്കിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ ചിക്കൻഗുനിയയ്ക്കും കാണാൻ കഴിയുന്നത്. സന്ധികളിൽ നീർവീക്കവും പേശികൾക്ക് വേദനയും ഉണ്ടാകാം. കാൽമുട്ടുകൾ, കണങ്കാൽ, കൈമുട്ട് എന്നിവിടങ്ങളിൽ കഠിനമായ വേദനയും ഉണ്ടാവുന്നതാണ്. പനി മാറിയാലും സന്ധിവേദന ചിലരിൽ നീണ്ടുനിന്നേക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറുടെ സേവനം തേടേണ്ടത് അനിവാര്യമാണ്. രോഗചികിത്സ പോലെ തന്നെ പ്രധാനമാണ് രോഗപ്രതിരോധവും. കൊതുക് മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. പാത്രങ്ങൾ, കുപ്പികൾ, ടയറുകൾ, മുട്ടത്തോടുകൾ തുടങ്ങി വെള്ളം തങ്ങി നിൽക്കാൻ കാരണമായ വസ്തുക്കൾ യഥാവിധി നിർമാർജനം ചെയ്യുക. ആരോഗ്യവകുപ്പ് ഇതോടനുബന്ധിച്ച് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിസരങ്ങൾ എന്നിവ വൃത്തിയാക്കണം. ശനിയാഴ്ചകളിൽ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കൊതുക് കടി ഏൽക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. കൊതുകിന്റെ അമിതമായ ശല്യമുള്ള ഇടങ്ങളിൽ വാതിലുകളിലും ജനലുകളിലും മൊസ്കിറ്റോ സ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ്. മലേറിയയും മഞ്ഞപ്പനിയും ജപ്പാൻ ജ്വരവും കൊതുക് പരത്തുന്ന മറ്റ് പനിയോടനുബന്ധിച്ചുള്ള രോഗങ്ങളാണ്. മഞ്ഞപ്പനി കരളിനെയും ജപ്പാൻ ജ്വരം തലച്ചോറിനെയും ബാധിക്കും. ദേശാടന പക്ഷികളിലൂടെ കൊതുകുകളിലേക്ക് അവിടെ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി. ലക്ഷണങ്ങൾ പൊതുവെയുള്ളത് തന്നെയാണ്. ശ്വാസകോശത്തിലുണ്ടാകുന്ന അണുബാധ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതാണ്. പനി, ചുമ, ശ്വാസമുട്ടൽ, വിറയൽ ഒക്കെ പൊതുവെയുള്ള ലക്ഷണങ്ങളും. ഇൻഫ്ലുവൻസയും COVID-19 ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതാണ്. ന്യൂമോണിയ തടയാനുള്ള ചില വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. ഇത് രോഗം ഗുരുതരമാകുന്നതിനെ തടയുന്നതിന് സഹായകമാകുന്നു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എലിപ്പനിക്ക് ശക്തമായ പനിയും കഠിനമായ പേശിവേദനയും വിറയലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. കണ്ണിൽ ചുവപ്പ് നിറവും കണ്ടേക്കാം. എലിമൂത്രത്തിലൂടെയാണ് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ പുറത്തുവരുന്നത്. മഴയത്ത് എലിമൂത്രത്തിലൂടെ രോഗാണുക്കൾ ജലസ്രോതസ്സുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. കെട്ടിനിൽക്കുന്ന ജലത്തിലും നീരൊഴുക്ക് വളരെ കുറഞ്ഞ ഇടങ്ങളിലും പണിയെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കന്നുകാലികളെ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. എലിമൂത്രം കലർന്ന വെള്ളത്തിൽ ചവിട്ടുമ്പോൾ മുറിവുകൾ, വ്രണങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അതിൽ കൂടി ബാക്ടീരിയ പ്രവേശിക്കുന്നതാണ്. കൂടാതെ ധാരാളം സമയം വെള്ളത്തിൽ നിൽക്കുമ്പോൾ കാലിലെ ത്വക്ക് മൃദുവാകുകയും അതുവഴി ബാക്ടീരിയ പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. സാൽമോണെല്ല എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ് മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരാവുന്നതാണ്. ഓരോ ദിവസവും പനി ക്രമേണ വർദ്ധിച്ച് ഉയർന്ന പനിയാകുന്നത് ടൈഫോയിഡിന്റെ പ്രധാന ലക്ഷണമാണ്. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതും ഭക്ഷണം ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ വൃത്തിയാക്കേണ്ടതാണ്. വായുവിലൂടെ വളരെ വേഗത്തിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസ് രോഗമാണ് പന്നിപ്പനി അഥവാ H1N1. പെട്ടെന്നുണ്ടാകുന്ന ഉയർന്ന പനി, തൊണ്ടവേദന, ശരീരവേദന എന്നിവ പൊതുവെയുള്ള ലക്ഷണങ്ങളാണ്. പന്നികളെ ബാധിക്കുന്ന ഒരു ഫ്ലൂ വൈറസിനോട് സാമ്യമുള്ളതിനാലാണ് പന്നിപ്പനി എന്ന് വിളിക്കുന്നത്. മലിനമായ ചുറ്റുപാടിൽ നിന്നും പകരാനുള്ള സാധ്യത ധാരാളമാണ്. വർഷകാലം പനിക്കാലമാകുന്നത് ആദ്യമായിട്ടല്ല. എങ്കിലും ഓരോ വർഷവും കഴിയുമ്പോൾ പനിയുടെ തരവും വ്യാപനവും വർദ്ധിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മാനുഷിക പ്രവർത്തനങ്ങൾ തുടങ്ങി പല കാരണങ്ങളാലും സ്വാഭാവിക കാലാവസ്ഥാ ചക്രത്തിന് മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളും കുറഞ്ഞ സമയത്ത് ലഭ്യമാകുന്ന അമിതമായ മഴയും അന്തരീക്ഷ താപനിലയിൽ വളരെ ഏറ്റക്കുറച്ചിലിന് കാരണമാകാറുണ്ട്. ഇതെല്ലാം മനുഷ്യർ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ പ്രകടമായ വ്യത്യാസങ്ങളാണ് വരുത്തുന്നത്. പലതരത്തിലുള്ള രോഗാണുക്കളുടെ വർദ്ധനവിനും കാരണമാകുന്നു. പെട്ടെന്നുള്ള നഗരവൽക്കരണം, മാലിന്യങ്ങളുടെ വർദ്ധന, ജലസ്രോതസ്സുകൾ മലിനപ്പെടുക, ഇതെല്ലാം അന്തരീക്ഷത്തെയും ജലത്തെയും ഒക്കെ മലിനമാക്കുന്നു. രോഗാണുക്കളുടെ ജനിതക മാറ്റം ഉൾപ്പെടെയുള്ളതിനും ഇതെല്ലാം കാരണമാകുന്നുണ്ട്. അതോടൊപ്പം ജീവിത ശൈലിയിലും ഭക്ഷണശീലത്തിലുമുള്ള മാറ്റവും രോഗപ്രതിരോധ ശക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ടുമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം കൊണ്ടുമാത്രം മഴക്കാല രോഗങ്ങളെ പൂർണമായും തടയാനാകില്ല എന്നതും ഒരു വസ്തുതയാണ്. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കൊതുക് നിവാരണം, വ്യക്തിശുചിത്വം, ശരിയായ ഭക്ഷണക്രമം, ആരോഗ്യകരമായ ഭക്ഷണശീലം, തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം, ശരിയായ വിശ്രമം തുടങ്ങി മികച്ച ജീവിതശൈലി പ്രാവർത്തികമാകുക വഴി പനിയും അനുബന്ധ രോഗങ്ങളെയും ഒഴിവാക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. പനികൾ
7: സ്പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് സ്പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
8: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
9: എന്തോ പ്ലാനിംഗിലാണല്ലോ.
8: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
9: ഡബിൾ ഹാപ്പി.
8: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
7: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 112 ഭാഗം. ഇന്ന് സഹാറ മരുഭൂമിയുടെ വടക്കൻ അതിർത്തിക്കടുത്തുള്ള ഏറ്റവും വലിയ മണൽക്കുനകളിലൊന്നായ 78,000 ചതുരശ്ര കിലോമീറ്ററായി പരന്നുകിടക്കുന്ന ഗ്രാൻഡ് ഏഗ് ഓക്സിഡന്റൽ എന്ന മണൽക്കുനയുടെ വിശേഷങ്ങൾ കേൾക്കാം. പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്ത സഹാറ മരുഭൂമി വളരെ ദൃഢമാണെങ്കിലും അതിനു മുകളിലുള്ള മണൽ സ്ഥിരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കറങ്ങുന്ന മണൽത്തിട്ടകൾ ചക്രവാളങ്ങൾ വരെ നീടുന്നു. ചില മണൽത്തിട്ടകൾക്ക് 100 മീറ്റർ വരെ ഉയരമുണ്ട്. സഹാറയുടെ വടക്കൻ അതിർത്തിക്കടുത്ത് കടൽ പോലെ കിടക്കുന്ന കറുത്ത മണലിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് സഹാറ മരുഭൂമി. അവിടുത്തെ ഊഷ്മാവ് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഒരു വർഷത്തിൽ ഏതാനും മണിക്കൂർ മാത്രമേ മഴ ലഭിക്കൂ. ചില വർഷങ്ങളിൽ ഒട്ടും തന്നെ മഴ കിട്ടുകയില്ല. എങ്കിലും ഈ അസുഖകരമായ കാലാവസ്ഥയിലും ഗ്രേറ്റ് വെസ്റ്റേൺ ഏഗിന്റെ സൗന്ദര്യം ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. ഏഗ് എന്ന അറബിക് വാക്കിന്റെ അർത്ഥം ഗ്രേറ്റ് സാൻഡ് ഡ്യൂൺസ് ഏരിയ, അതായത് വലിയ മണൽക്കുനകൾ ഉള്ള സ്ഥലം എന്നാണ്. സാധാരണ മരുഭൂമികളെല്ലാം തന്നെ മണലാരുണ്യങ്ങൾ ആണെങ്കിലും സഹാര മരുഭൂമിയിൽ മൺകൂനകൾ കാണുന്നത് ഏകദേശം 1/5 ഭാഗത്ത് മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വിശാലമായ പാറകളും ചരൽ സമതലങ്ങളുമാണ്. സഹാറയുടെ ഏറ്റവും വലിയ മണൽക്കുനകളിൽ ഒന്നാണ് ഗ്രാൻഡ് ഏഗ് ഓക്സിഡന്റൽ. ഇത് അൾജീരിയയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഇത് 78,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വടക്ക് ആറ്റ്ലസ് പർവ്വതനിരയും തെക്ക് ടോളമേ പീഠഭൂമിയും അതിർത്തിയായി പങ്കിടുന്നു. കാറ്റിന്റെ ശക്തിയിൽ മണ്ണ് വിവിധ തരത്തിൽ നിരത്തപ്പെടുന്നു. അതിന്റെ രൂപം ചെറുകൂനകൾ മുതൽ 120 മീറ്റർ ഉയരം വരെയും എത്താൻ കഴിയും. ചില സ്ഥലങ്ങളിൽ മൺകുനകൾ നീണ്ടു വളഞ്ഞ തിട്ടകളായും മറ്റ് ചിലപ്പോൾ സമാന്തരമായ നീണ്ട കൂനകളായി ഇടയിൽ ഓവുചാലുകൾ പോലെ സ്ഥലം വിട്ടുകൊണ്ട്. ചില മൺകുനകൾ ചന്ദ്രക്കലയുടെ രൂപത്തിലും മറ്റു ചിലവ് മൺകുനകൾ ചേർത്ത് പിരമിഡ് രൂപത്തിലും ഒക്കെ കാണാം. മൺകുനകളുടെ രൂപം നിശ്ചയിക്കുന്നത് കാറ്റാണ്. ഈ കാറ്റ് സഹാറയ്ക്ക് കുറുകെ വളരെ ശക്തിയായി ആഞ്ഞടിക്കുന്നു. കൊടുങ്കാറ്റുകൾ മണ്ണും പൊടിയും ചേർന്ന് കാർമേഘ പടലം പോലെ ഉയരുകയും സൂര്യപ്രകാശത്തെ മറയ്ക്കുകയും ചെയ്യാം. സഹാറയിൽ നിന്നും ഉള്ള പൊടി മെഡിറ്ററേനിയൻ കഴിഞ്ഞ് യൂറോപ്പ് വരെ എത്താം. 1947 ശക്തിയേറിയ ഒരു മണൽ കൊടുങ്കാറ്റിൽ അൾജീരിയയിലെ മരുഭൂമിയുടെ ചുവന്ന പൊടിയും മണ്ണും മഞ്ഞുമായി കലർന്ന് സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതങ്ങളെ പിങ്ക് നിറത്തിലാക്കി. എന്നാൽ സ്ഥിരമായി വീശുന്ന അധികം ശക്തിയില്ലാത്ത സഹാറ മരുഭൂമിക്ക് മീതെ വീശുന്ന കാറ്റാണ് സാധാരണയായി മൺകുന്നകളുടെ നിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മുട്ടുകാൽ വരെ താഴെയുള്ള ഇളക്കി മറിഞ്ഞ സ്വർണ്ണ നിറത്തിലുള്ള മണ്ണിന്റെ മൂടൽ മഞ്ഞുണ്ടാകുന്നു. മണൽത്തരിയുടെ വലുപ്പം കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ മണൽത്തരികൾ ദൂരേക്ക് തെന്നി തെറിച്ചെത്തും. അങ്ങനെ മണൽക്കുനകളുടെ രൂപവും ഭാവവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഹാറ മരുഭൂമിയിൽ കാണുന്ന മണ്ണ് ആറ്റ്ലസ് പർവ്വതങ്ങളിൽ നിന്നും വെള്ളത്തിന്റെ ഒഴുക്കിൽ താഴേക്ക് കൊണ്ടുവന്ന മണ്ണാണ്. നനവ് കൂടിയ കാലത്ത് ആറ്റ്ലസ് പർവ്വതനിരകളിൽ നിന്നുള്ള അരുവികളും നദികളും അവയുടെ ഒഴുക്കനുസരിച്ച് സഹാറ മരുഭൂമിയിലേക്ക് എത്തുകയും അവിടെ മണ്ണൊലിപ്പിലൂടെ താഴേക്ക് കൊണ്ടുവന്ന് മൺതരികളും മറ്റു അവശിഷ്ടങ്ങളും മരുഭൂമിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. വരണ്ട കാലാവസ്ഥയിൽ കാറ്റ് ഈ മണൽത്തരികളെ പരത്തി മണലാരുണ്യമാക്കി മാറ്റുന്നു. കഴിഞ്ഞ 4000 വർഷങ്ങളായി സഹാറയിലെ കാലാവസ്ഥ വരണ്ട ഉണങ്ങിയതാണ്. ഇവിടെ ജലസ്രോതസ്സുകൾ കുറവാണ്. തടാകങ്ങൾ വെള്ളം വറ്റി ഉണങ്ങി വരണ്ടു കിടക്കുന്നു. അങ്ങിങ്ങായി മാത്രം കുറ്റിച്ചെടികൾ കാണാം. പുല്ല് വളരെ അസാധാരണമായി മാത്രം. അത്ര വരണ്ട കാലാവസ്ഥയാണ് സഹാറയുടേത്. അടുത്ത ദിവസം നമുക്ക് നശിച്ച വരണ്ട കുടിസ്ഥലം എന്നറിയപ്പെടുന്ന അൾജീരിയയിലുള്ള ഹമാം മെസ്കറ്റിൻ എന്നറിയപ്പെടുന്ന സ്ഥലം സന്ദർശിച്ച് ഇതിന്റെ പിന്നിലുള്ള ഇതിഹാസവും അവിടുത്തെ വ്യത്യസ്തമായ ചൂടരുവികളെയും പറ്റി ഉള്ള വിശേഷങ്ങൾ കേൾക്കാം.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് ഖോർധ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം

0: വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് ഒരുമിച്ച് മുന്നേറണമെന്ന് ശ്രീമതി അന്നപൂർണ ദേവി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ ദുരന്തബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സുരക്ഷ, എമിഗ്രേഷൻ സംവിധാനം, യാത്രക്കാർക്കുള്ള സൌകര്യം തുടങ്ങിയവ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, റാംമോഹൻ നായിഡു എന്നിവർ വിലയിരുത്തി. ഓട്ടോമേറ്റഡ് എക്സ്റേ ട്രേ റിട്ടേൺ സിസ്റ്റം വിമാനത്താവളങ്ങളിൽ സജ്ജമാക്കാൻ ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ വികസനം നടപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈറ്റ് കിരീടാവകാശി കാണിക്കുന്ന പ്രതിബദ്ധതയെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ സംഭവവികാസങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ചു. ഫ്രാൻസ്, മൊറോക്കോ, നോർവേ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാന്റ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച സ്പെയിൻ ബെൽജിയം പോരാട്ടവും ഞായറാഴ്ച നോർവേ, ഇംഗ്ലണ്ട്, അർജന്റീന, സ്വിറ്റ്സർലാന്റ് മത്സരങ്ങളും നടക്കും. ഇതാദ്യമായാണ് നോർവേ ലോകകപ്പ് ക്വാർട്ടറിൽ എത്തുന്നത്. 8th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് തെലങ്കാന വേദിയാകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ കായിക പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ ഗെയിംസ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: केंद्र सरकार ने चुनौती का सामना करने की तैयारी अप्रैल में ही शुरू कर दी थी. मैं लगातार कृषि मंत्री, वरिष्ठ अधिकारियों के संपर्क में हूं और जो हमारी टीम है वो भी लगातार मॉनिटरिंग कर रही है. सचिव भी लगातार मॉनिटरिंग कर रहे हैं. अलनीनो मॉनिटरिंग सेल और ट्राप बेदर बाज ग्रुप लगातार मानसून, बुआई की स्थिति, फसलों की स्थिति और बाजार की स्थिति पर नजर रखे हुए हैं.
1: കേന്ദ്ര സർക്കാരിന്റെ ലഹരി മുക്ത ഭാരത യജ്ഞം ഇതുവരെ 23 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിയതായി സാമൂഹിക നീതി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 7.81 കോടിയിലധികം യുവാക്കളും 5.24 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. രാജ്യം ലഹരിമുക്തമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആശുപത്രികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കും.

തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇപിഎഫ് പലിശ ജൂലൈ 15-നകം അക്കൌണ്ടുകളിൽ എത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2025-26 സാമ്പത്തിക വർഷത്തെ 8.25% പലിശ 34 കോടിയോളം വരുന്ന ഇപിഎഫ് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1.44 ലക്ഷം കോടി രൂപയാണ് വരിക്കാർക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലഘുയാത്രാ വിമാനമായ 19-സീറ്റർ സാരസ് MK2 രൂപകൽപ്പന വിജയകരമായി പൂർത്തിയാക്കിയ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിനെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു അഭിനന്ദിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തെ വിദൂരത്തും ഉയർന്ന പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഉഡാൻ പദ്ധതിക്ക് ഊർജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയെ തലസ്ഥാനമായ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാര കരാർ പുതുക്കുന്നതിനുള്ള 13-ാമത് സംയുക്ത സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഈ മാസം 10 വരെ ഓൺലൈനായും നേരിട്ടുമുള്ള ഹൈബ്രിഡ് രീതിയിലാണ് യോഗം നടക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ ജോയിന്റ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി.ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ചിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കുന്ന നമ്പർ 0474-293-1111 0474-293-1111 0474-293-1111 പകലന്തിയോളം അല്ലെങ്കിൽ ഒരു പകൽ സമയം മുഴുവൻ വേണ്ടതിനും വേണ്ടാത്തതിനും ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാമായിട്ട് നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ അനുഭവിച്ച് നമ്മൾ ഒത്തിരി ഓട്ടങ്ങളും ചാട്ടങ്ങളും ഒക്കെ നടത്തി നമ്മൾ വിശ്രമിക്കുന്ന ഒരു വേളയിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നു. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 വരെ ലിസണേഴ്സ് ലോഞ്ചുമായിട്ട് ഇവിടെ തമാശകളും കാര്യങ്ങളും എന്നാൽ ഗൗരവവും എല്ലാമായിട്ട് ഒരുമിച്ചൊരു മിക്സായിട്ട് ഒരു അവിയൽ പരുവത്തിൽ അങ്ങ് പോവാണ് കേട്ടോ. കാരണം എന്താ അറിയുമോ, ഈ അവസരം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷിക്കാനുള്ളതാണ്. അല്പം സ്നേഹത്തോടെ വലുതത്തോടെ അല്ലെങ്കിൽ ചില കാര്യങ്ങളോടെ ചില സങ്കടങ്ങളോടെയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും. അതാണ് നമ്മുടെ ലിസണേഴ്സ് ലോഞ്ച്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇന്നെന്താണെന്ന് അറിയുമോ ഞാൻ പറയാൻ പോകുന്നേ?
1: ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു, ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു.
0: അതെ, നമ്മള് പെട്ടുപോയ ചില കാര്യങ്ങൾ. ഏതായാലും പറ്റിയത് പറ്റി, ഇനി ആർക്കും പറ്റരുത്, നമുക്കോ പറ്റി, ഇനി മറ്റാർക്കും പറ്റരുത് എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതല്ലാതെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, എനിക്കും പറ്റി അവർക്കും പറ്റട്ടെ, അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. അങ്ങനെ പറ്റിയതോ പറ്റി ഇനി ആർക്കും പറ്റരുത് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ആദ്യത്തെ കോളിലേക്ക് നമ്മൾ കടക്കുന്നു.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം,
2: പേര് പറഞ്ഞോളൂ.
3: കോമളം.
2: കോമളമ്മ, ഇത്ര നാളായി കോമളമ്മ, ഒരുപാട് നാളായല്ലോ സംസാരം കേട്ടിട്ട് ശബ്ദം കേട്ടിട്ട് വിളിച്ചിട്ട്. ആ, ഞാൻ പെട്ട് ചോദിച്ചാ ഞാൻ ആരായി?
3: ഞാൻ പെട്ടില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. ഞാനും പെട്ടില്ല, പ്രവീണും പെട്ടില്ല.
2: ആണോ? ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി ആ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പെട്ടുപോയെന്ന് ഞാൻ വിചാരിച്ചു.
3: ഇല്ല.
2: ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ കോമളമ്മ, ഞാൻ ചോദിച്ചല്ലോ, നമ്മൾ ചില അവസരങ്ങളിൽ നമ്മൾ പെട്ടുപോകും അല്ലേ? ഇപ്പൊ കോമൺ ആയിട്ട് നമ്മളൊരു മലയാളി പെട്ടുപോയത് എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയണെന്നുണ്ടെങ്കിൽ ചില കല്യാണം, പഠനം, ചില കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ചില അബദ്ധങ്ങള്, അല്ലെങ്കിൽ ചില വാക്കുകള്, അല്ലെങ്കിൽ ഈ ചില അസ്ഥാനത്തുള്ള ചില കോമഡികളും ചില വാക്കുകളും, പിന്നെ നമ്മുടെ നാക്കും വാക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ചിലപ്പോ നമ്മൾ പെട്ടുപോകും അല്ലേ? പെട്ടുപോയി, ജാങ്കോ പെട്ടു എന്ന് പറയും. പക്ഷെ ഇനി അത് ആർക്കും, വേറെ ആർക്കും ഇനി അങ്ങനെ ഒരു അക്കടി പറ്റരുത് എന്ന് അങ്ങനെയുള്ള മനസ്സിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പെട്ടുപോയത് ഇനി ആർക്കും അത് പറ്റരുത് എന്ന് ഉള്ളൊരു കാര്യമുണ്ടോ? എന്തെങ്കിലും വാങ്ങിയതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടതിലോ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ?
3: അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ ആരായാലും പെട്ടുപോകും, എത്ര ബുദ്ധിമാനല്ല എത്ര ചുണയുള്ളവനാണെങ്കിലും ചില സമയത്ത് അങ്ങ് പെട്ടുപോകും.
2: നമ്മളൊരു തമാശക്കൊക്കെ പറയത്തില്ലേ, ഏത് പോലീസുകാരനും
3: ഒരബദ്ധം പറ്റും. എനിക്ക് പറ്റിയിട്ടുണ്ടല്ലോ, ഞാൻ എത്ര ശ്രദ്ധിച്ച് പ്രവീണിനോട് സംസാരിച്ചാലും ഇടയ്ക്ക് ഇംഗ്ലീഷ് കയറി വരും.
2: മലയാളത്തിലല്ലേ?
3: ആ,
2: മലയാളത്തിൽ.
3: നമ്മളിപ്പോ ബസ് യാത്ര ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അങ്ങനെ പെട്ടുപോകാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ലെന്നാണ് എന്റെ ധാരണ.
2: അങ്ങനെ നമ്മൾ ഇനി പെട്ടുപോകണെങ്കിൽ നമ്മൾ പറയേണ്ട ഡയലോഗ് എന്താണ്?
3: ഒരവസ്ഥ പറ്റിപ്പോയി
2: അല്ല, ഈ ഒരു ഡയലോഗ് നമ്മൾ പറയണം.
1: ജാങ്കോ
3: പറ്റിപ്പോയി,
1: നീ അറിഞ്ഞ ഞാൻ പെട്ടു, ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു.
2: ഇത് ദിലീപ് പറയുന്നതാ. അപ്പൊ നമ്മൾ ഇങ്ങനെ പെട്ടുപോണ ചില അവസരങ്ങളുണ്ട്. ഞാൻ പെട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്റെ പഠന സമയങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടുപോയത്. മാത്രമല്ല ചില സാധനങ്ങൾ വാങ്ങും, ചിലരുടെ വാക്ക് കേട്ടിട്ട് ചില സാധനങ്ങൾ വാങ്ങാൻ പോകും കേട്ടോ. എന്നിട്ട് ഇത് വാങ്ങിയിട്ട് ഞാൻ പെട്ടുപോവുകയും ചെയ്യും. പിന്നെ ഈ പെട്ടുപോയ കാര്യങ്ങൾ നമുക്ക് പറയാനും പറ്റത്തില്ല, കാര്യം നാണക്കേടല്ലേ, ചമ്മലല്ലേ. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പെട്ടുപോയിട്ട് എനിക്കറിയാം, ഇപ്പൊ കോമളം എന്തായാലും പെട്ടുപോയ ചില കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി.
3: അങ്ങനെ എന്തായാലും ഇപ്പഴും ദിലീപ് പറഞ്ഞ ഡയലോഗിന് ഞാൻ ഇന്നസെന്റ്
2: ഇതെല്ലാം ഇങ്ങനെയാണ് കോമളം. നമ്മൾ ഒരു അതാ 24 മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു 20 മണിക്കൂർ നമ്മൾ പെട്ടുപോകും.
3: പെട്ടുപോകും.
2: ഇല്ലേ, അതാണ് വാക്കുകൾ കൊണ്ട് നമ്മൾ പെട്ടുപോണത്. അല്ല, ഇന്നാലും പെട്ടുപോകും, കാരണം കറണ്ട് പോയി. പെട്ടാ ചൂട് സമയത്ത്,
3: അത്രയും സമയം കറണ്ട് പോകുന്ന പരമണിക്കൂറോ അങ്ങനെയൊക്കെ അല്ലേ.
2: ചൂടെടുത്ത് ഊപ്പാട് വരത്തില്ല. ഇനി ഡോർ തുറന്നിട്ട് പുറത്തു പോയി ഇരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 12-1 മണിക്ക് ആരെങ്കിലും അങ്ങനെ ഇരിക്കോ? പെട്ടാ
3: ഇല്ല.
2: പെട്ടുപോകാൻ വേണ്ടി മാത്രം നമ്മുടെ ജീവിതം ബാക്കി.
3: എന്താ പറയുന്നത്?
2: സുഖമായിട്ടിരിക്കുന്നു. അതെ, ഒരുപാട് ഒരുപാട്
3: ഞാനിത് കാതോട് കാതോരൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ ജോലി സ്ഥലത്ത് വിളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട്
2: വിളിക്കത്തില്ല. നമ്മുടെ ചാറ്റ് വിത്ത് പ്രവീണിലെ മറ്റേ നമ്മുടെ ഭാസ്കരേട്ടന്റെ കോൾ ആദ്യത്തെ കോൾ എന്ന് വിചാരിക്കുന്ന പോലെയാണ് ഞാൻ ഈ പിന്നെ നമ്മുടെ ലിസണേഴ്സ് ലോഞ്ചിൽ കോമളമ്മയുടെ കോൾ ആദ്യത്തെ കോളായിട്ട് ഞാൻ പരിഗണിക്കാറുണ്ട് എപ്പോഴും.
3: ആദ്യത്തെ കോൾ അല്ലയോ?
2: അല്ല, ആണ്. അല്ല, കുറച്ച് നാളായിട്ടില്ലല്ലോ.
3: കുറച്ചാളായിട്ടില്ല.
2: ഞാൻ വീണ്ടും പെട്ടാ.
3: വിളിച്ചിട്ട് കിട്ടാത്ത മാത്രമല്ല പ്രവീണെ, കേട്ടാ കേക്കുന്നു വിചാരിക്കും. എന്തോന്ന്, എപ്പോഴും ആദ്യത്തെ കോള് തന്നെ.
2: ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതിവിടെ ആരാണോ ആദ്യം വിളിക്കുന്നത് അതുപോലെ തന്നെ കാതോട് തരത്തില്ല. ആരാണോ കോള് വരുന്നത് ടൈമിംഗിൽ അതങ്ങ് എടുക്കാണ്.
3: ശ്രോതാക്കൾക്ക് ഇനി തോന്നുണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ വിളിക്കാത്തത്. പിന്നെ ജോലി ഇല്ലാത്തപ്പോ കാതോട് കാതോരത്തി വിളിക്കും. പിന്നെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. ഞങ്ങള് ജോലി സ്ഥലത്തിരുന്ന് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലര് കാതോട് കാതോര അവതരിപ്പിക്കുമ്പോഴ് ചിലത് ഞങ്ങൾ പറയുന്നു, ഇന്നൊന്നും കഴിച്ചില്ലയോ, ഉറക്കം തൂങ്ങിയാണോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പ്രവീണൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉണർവല്ലേ. പ്രവീണെന്നല്ല, വേറെ 1-2 പേരൊക്കെ ഉണ്ട്.
2: പ്രവീണെ
3: എന്റെ മലയാളം എവിടെ പോയി?
2: തീയതി ആയതല്ലേ ഉള്ളു. അടുത്ത ബുധനാഴ്ച,
3: രണ്ടാമത്തെ ആഴ്ചയില്ല,
2: അടുത്ത ബുധനാഴ്ച കോമളേമ എല്ലാം സെറ്റായി. കോമളേമ മാത്രമല്ല, നമ്മുടെ ശ്രോതാക്കൾ മൊത്തം സെറ്റായിട്ടിരുന്നോ. മലയാളം മാത്രം, ഇനി നോ കോംപ്രമൈസ്, നോ സെന്റിമെന്റ്സ്. കാരണം പറഞ്ഞാൽ ടൈം ഒന്നും തരത്തില്ല, അടിപൊളിയായിരിക്കും. ഓക്കെ,
3: കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വിളിക്കണോ വിചാരിച്ചു കേട്ടാ, പക്ഷെ ഗുരുവായൂരായിരുന്നു. അവിടെ വെച്ച് ഫോണ് എടുത്തെങ്കിലും പക്ഷെ അന്നേരം മറന്നുപോയി.
2: ശരി, ഓക്കെ. സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ പെട്ടുപോയ കഥകളുമായിട്ടൊക്കെ ഇത് മൊത്തം കേട്ടോണ്ടിരുന്നോളൂ. കോമളമ്മ പെട്ടില്ല എങ്കിൽ ഇതായി പെട്ടുപോയ ഒരുപാട് കഥകൾ ഇനി വരുന്നുണ്ട് കേട്ടോ.
3: ഓക്കെ,
2: ശരി, ഓക്കെ. ഓക്കെ, കേട്ടോണ്ടിരിക്കുന്ന 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. 0474-293-1111. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 മണി വരെയാണ് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളുടെ മുറികളിലേക്ക്, അതായത് നിങ്ങളുടെ വിശ്രമവേളകളിലേക്ക് ഞങ്ങളെത്തുന്നു കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഗാനത്തിലേക്ക് പോകുന്നതിന് മുന്നേ കുഞ്ഞു ബ്രേക്ക്. ബ്രേക്ക് കഴിഞ്ഞ് ഗാനം.
4: ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: ചുങ്കത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
6: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
7: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
6: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: അപ്പൊ എന്തായാലും ഒരു കോളും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം, കാരണം സമയമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
9: ഹലോ
2: ചേട്ടാ, റേഡിയോയുടെ അടുത്ത് നിന്ന് അല്പം ഒന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമെങ്കിൽ ചേട്ടന്റെ മനോഹരമായ ശബ്ദം നമുക്ക് എല്ലാവർക്കും മനോഹരമായിട്ട് കേൾക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ
9: പെട്ടുപോകും.
2: അപ്പൊ ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, എന്താണ് നമ്മൾ പെട്ടതാ പെട്ട്, അല്ലെങ്കിൽ പറ്റിയതാ പറ്റി, ഇനി ആർക്കും പറ്റരുത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
9: പെടുന്നത് അങ്ങനെയാണല്ലോ നമ്മളില്. ഈ പൊതുജനം കഴുത എന്ന് പറഞ്ഞപോലെ മൊത്തത്തിൽ പെടുകല്ലേ, വോട്ട് കൊടുക്കുമ്പോ അങ്ങനെ പെട്ടുപോകുന്നുണ്ട്.
2: ഓരോ ദിവസം അങ്ങ് പെട്ടുപോകണല്ലേ.
9: അപ്പൊ ഇങ്ങനെ വന്ന് ഇപ്പൊ 2 ദിവസത്തിന് മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ പോയി. അപ്പൊ ആദ്യ ഒരു ഡെന്റിസ്റ്റ് നമ്മള് ഇവിടെ ആത്രമുഖി കാണാൻ പോയപ്പോ അവിടെ നിറയാണ്. അങ്ങനെ പിന്നെ താമരക്കുളത്ത് ഒരു താമരക്കുളവും ആണ്ടാമുഖത്തിനിടയ്ക്ക് ഞാൻ പേരൊന്നും
2: പേര് പറയില്ല, പേര് പറയില്ല, ദൈവത്തെ ഓർത്ത് പേരൊന്നും പറയരുത്, സ്ഥാപനത്തിന്റെ പേരോ വ്യക്തികളുടെ പേരോ ഒന്നും പറയില്ല.
9: അവര് കേട്ട് കഴിഞ്ഞാ അവർക്ക് മനസ്സിലാവും.
2: അല്ല അത് അങ്ങനെ മനസ്സിലായിക്കോട്ടെ, മനസ്സിലായിക്കോട്ടെ.
9: അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കയറി പല്ല് കാണിച്ച് അങ്ങനെ എന്റെ കയ്യിൽ 10,500 രൂപ അപേക്ഷിച്ചു. ഞാൻ ആദ്യം ചോദിച്ച് ഇത് എത്ര രൂപ വന്നു അത് പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത് പറയാൻ പറ്റത്തില്ല.
2: എനിക്ക് പെട്ടെന്ന് ഞാൻ പെട്ടെന്നൊരു തമാശ ഞാൻ ഓർത്തു. അതായത് നമ്മള് പറയാറുണ്ട് കണ്ണ് കാണിച്ചു എന്നൊക്കെ പറയാണ്ട്, അവൻ എന്നെ കണ്ണ് കാണിച്ചു, അവൾ എന്നെ കണ്ണ് കാണിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇത് പല്ല് കാണിച്ചാൽ 500 രൂപ അങ്ങ് പോയി കിട്ടിയല്ലേ?
9: പല്ലെടുക്കുന്ന ഡോക്ടറിനെ
2: എന്നിട്ട് എന്താ പറഞ്ഞു
9: അങ്ങനെ ആദ്യം ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവര് പറഞ്ഞു 350 രൂപ പറഞ്ഞു. കൺസൾട്ടിംഗ് ഫീ ഇവര് പറയത്തില്ല, ഇവര് കൺസൾട്ടിംഗ് ഫീ പറയത്തില്ല, അത് എല്ലാം കൂടെ കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് നിറയെ ആളും നമുക്ക് ടൈം കൂട്ടില്ല, ഒരു 10, 20, 25 ആൾക്കാരുണ്ട്.
2: ഇല്ല അവിടെ നമ്മൾ പെട്ടു പറയും ചേട്ടാ, കാര്യം തരുമോ, ഈ ഒരുപാട് ആളിരിക്കുമ്പോ എന്തറിയോ നമുക്ക് സംസാരിക്കാൻ ഒരു ചമ്മലുണ്ട്, കാര്യം തരുമോ എന്നാണ് കേട്ടത്.
9: അല്ല ഇത് ഞാൻ പറഞ്ഞു പറയട്ടെ. അങ്ങനെ ഞാൻ പിന്നെ അവിടെ തള്ളു, കാരണം ഞാൻ ഈ പറഞ്ഞ കണക്ക് ആണ്ടാം മുഖത്തോട്ട് പോകുന്ന ഒരു വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ ചെന്ന് റേറ്റ് വെച്ചപ്പം 250 എന്ന് പറഞ്ഞ് കൊടുത്തു. 250 ഓക്കെ. പിന്നെ അല്ലാതെ വീണ്ടും നല്ലൊക്കെ ചെക്ക് ചെയ്ത് അവസാനം ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ചെയ്ത് എക്സ്റേ എടുത്തിട്ട് പറഞ്ഞ് പോടണ്ടെന്ന് പറഞ്ഞ് ഓക്കെ. അപ്പൊ വീണ്ടും ഒരു 250 വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച റീസണബിൾ, അവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാതെ എക്സ്റേ, ഫുൾ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പോയി എടുത്തിട്ട് വന്നിരിക്കും അവിടെ 10,500 രൂപ കൊടുത്തു.
2: അപ്പൊ ടോട്ടൽ എത്ര രൂപ പോയി മൊത്തം?
9: പിന്നെ മരുന്ന് അപ്പൊ എല്ലാം കൂടെ 450 പ്ലസ് മരുന്ന് എല്ലാം കൂടി 1,300 രൂപ.
2: ഒരു പല്ല് കാരണം പെട്ട കഥയാണ് നമ്മളിപ്പോ കേട്ടതല്ലേ. അപ്പോഴാണ് റയാൻ ചേട്ടാ, അവിടെയാണ് നമുക്ക് വീണ്ടും ദിലീപിന്റെ ഈ ഡയലോഗിനോട് നമ്മൾ കൂടുതൽ നീതി പുലർത്തേണ്ടത്.
9: അതല്ല രസം, അവിടെ വന്ന ആരാണ്ടാ പല്ലെടുത്തിട്ട് അതിന്റെ എക്സ്റേ കണ്ട് എടുക്കാനില്ല, ഏതൊരു പേഷ്യന്റ് അവിടെ വന്ന ഒരു ലേഡിയാ, സംഘത്തെ കണ്ടാ തോന്നുന്നു, തന്തയോടും കൂടെ ആണെന്ന് തോന്നുന്നു. എനിക്ക് പോണം, എനിക്ക് സമയമില്ല, പുള്ളിക്കാര് നിങ്ങളെന്തെങ്കിലും കണ്ട്
2: പോവാതിരിക്കുക.
9: ഞാൻ ചെയ്യാ എന്ത് പ്രശ്നം, അല്ല പല്ലെടുത്തിട്ട് അതിന്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ്, പറയാ പോണോന്ന്. ഫാമിലൊന്നും വേണ്ടിയില്ല, പ്രത്യേകിച്ച് നേഴ്സുമാരൊക്കെ അങ്ങോട്ട് കണ്ടു.
2: അപ്പൊ ഇതാണ് നമ്മള് പെട്ടത് പെട്ടു അല്ലേ. ഇനി ഈ കേട്ടിരിക്കുന്നവർ ഇങ്ങനെ ഇത് നോക്കിക്കോളൂ, നമ്മൾ ഏതെങ്കിലും ഒരുപാട് പരിചയമുള്ളവരുടെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ആൾക്കാരുമായിട്ട് നമ്മളെപ്പോഴും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്കൊരു വിശ്വാസം, അവരേറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അത് എന്ത് തന്നെ ആയിക്കോട്ടെ അവിടെ നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എടുത്തു ചാടുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് രണ്ട് പേരെടുത്ത് അത് ചോദിച്ച് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അതൊരു നല്ല പ്രവണതയാണ്, അല്ലെങ്കിൽ പിന്നെ എന്തായെന്നറിയോ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ് പെട്ടുപോകും. നമ്മളെ കാര്യം പെടുത്താൻ വേണ്ടി ഇരിക്കുന്ന ഒരു ലോകമാണ് ഇപ്പോൾ നമുക്കുള്ളത്, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാലോ.
1: ജാങ്കോ നീ അറിഞ്ഞാ ഞാൻ പെട്ടു, ജാങ്കോ നീ അറിഞ്ഞാ ഞാൻ പിന്നെ പെട്ടു.

0: കേട്ടോണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ എല്ലാ ശുഭബുധനും വേണം ദിവസങ്ങളും രാത്രി 7:35 മുതൽ 9 മണി വരെയാണ് നമ്മുടെ ലിസണേഴ്സ് ലോഞ്ച്. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. ഓക്കെ, അപ്പോൾ നമുക്ക് പറ്റിയതോ പറ്റി, ഇനി ആർക്കും അത് പറ്റാതിരിക്കട്ടെ. അതല്ല എങ്കിൽ എനിക്കും പറ്റി അവർക്കും പറ്റട്ടെ, അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നമ്മളിതാ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം, ഞാൻ രഘു, തിരുമുല്ലവരം.
1: രഘുട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ.
2: ഓക്കെ.
1: അങ്ങനെ ഇതുപോലെ ചില പറ്റുകളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ പറ്റി ആർക്കും, അതാണ് അപ്പൊ ആ പറ്റുകൾ, ചില പറ്റുകൾ ആർക്കും പറ്റാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: തീർച്ചയായിട്ടും. നമ്മള് ഏത് കാര്യത്തിലും, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിൽ എവിടെ പോയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പലരും ശ്രദ്ധിക്കാറില്ല. ഞാൻ ഒരു സമയത്ത് ഒരു മലക്കറിക്കടയിൽ പോയി സാധനം മേടിച്ച്, ഒരു ഏഴ് ഐറ്റമാണ് മലക്കറി എഴുതിയത് തുണ്ടില്, പക്ഷെ 8 എണ്ണത്തിന്റെ വിലയിട്ട്. അത് ഞാൻ എവിടെ പോയാലും ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യും. ബില്ല് ആരും ഇതൊന്നും എല്ലാവരും ചുവട്ടി ഞാൻ കളയത്തേ ഉള്ളൂ, പക്ഷെ ഞാൻ എല്ലാം ചെക്ക് ചെയ്യും. ചിലപ്പം അവസാനത്തെ ഇതിൽ ഡിജിറ്റ് ചിലപ്പോൾ ഒന്നായിരിക്കും രണ്ടായിരിക്കും, അത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ബാക്കി കണക്ക് കൂട്ടത്തില്ല. പക്ഷെ ഞാൻ നോക്കിയത് വെച്ചുകൊണ്ട് അപ്പൊ ഞാനിത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇത് കൊണ്ടു കൊടുത്തു കടയിൽ. ഞാൻ ചോദിച്ച് ഇതിന്റെ എമൗണ്ട് എഴുതിയിരിക്കുന്ന കറക്റ്റാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എല്ലാം എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞു. ടോട്ടൽ കറക്റ്റ് ആണ്. ഇപ്പൊ 7 ഐറ്റമാണ് മലക്കറി എഴുതിയേക്കുന്നത്, 8 ഐറ്റത്തിന്റെ വില അവരിട്ടേക്കുന്നത്. 8 ഐറ്റം എന്ന് വെച്ചാൽ ഈ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിട്ട് ഇടയ്ക്ക് ഒരു വില 25 രൂപ ആദ്യം കയറ്റി എഴുതി.
1: രഘുട്ടാ, ഇതൊരു ഭയങ്കര ഒരു ഇതിലൊരു വലിയൊരു കണ്ടന്റ്, വലിയൊരു ഒരു ഒരു സംഭവമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ രഘുട്ടം പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു പച്ചക്കറി കടയിൽ, ഇപ്പം ഈ പച്ചക്കറി കടയുടെ കാര്യം പറഞ്ഞാൽ അത് തന്നെ നമുക്ക് പറയാം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ വലിയൊരു പ്രൈസ് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഡെയിലി എഴുതുന്നതാണോ മാച്ച് എഴുതുന്നതാണോ ഒന്നും അറിയത്തില്ല. ചോക്കിട്ടായിരിക്കും ചിലപ്പോൾ, ഇല്ല ശരി. രണ്ടാമത് ഇനി ഞാൻ കൂടെ പറയണ്ട, അതുകൂടെ പെട്ടെന്ന് ഞാൻ കൂടെ അങ്ങ് പറയണം. അതായത് ഇനി രണ്ടാമത്, ഇപ്പം നമ്മൾ തന്നെ തക്കാളിക്ക് എന്താ വില? അത് ഇന്ന വില. അയ്യോ, വില കൂടിയോ? ഇനി അടുത്തത് ഉരുളക്കിഴങ്ങിന് എന്താ വില? അയ്യോ, ഇത്രയും വിലയായോ? ഇതെല്ലാം നമ്മളിങ്ങനെ അയ്യോ അയ്യോ അയ്യോ അയ്യോ പറയുകയും ചെയ്യും. ഇത് ചിലപ്പോൾ ഒരു ഇപ്പോൾ ഒരു 650 ഗ്രാം ആയിരിക്കാം, ചിലപ്പോൾ ഒരു 310 ആയിരിക്കാം, ചിലപ്പോൾ ഒരു 350 ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്കിൽ. ഇത് ലാസ്റ്റിൽ അവരെല്ലാം കൂടെ കൂട്ടി ഒരു എമൗണ്ട് പറയും, ആ ഒരു 360 രൂപയായി. ഇത് നമ്മൾ 1 by 1 ചെക്ക് ചെയ്യാൻ പോകാറില്ല, ഇല്ലേ?
2: അല്ല,
1: അവരെന്ത് പറയുന്നു അത് തന്നെയാണ്.
2: അതല്ല, അതിന് അവിടെ വേറൊരു പോംവഴിയുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഒരു 6-7 ഐറ്റം എടുക്കുന്നു, ഇതിന്റെ അകത്ത് എല്ലാം നമ്മൾ 1/2 കിലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1/2 കിലോ അല്ല, ചിലപ്പം 450 കാണത്തുള്ളൂ, അല്ലെങ്കിൽ 650 കാണും. പല ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ അകത്ത് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളാ ശ്രദ്ധിക്കേണ്ട, അവരല്ല. ഞാൻ ഈ കടയിൽ പോകുമ്പം ഇപ്പൊ പലരും എന്നെ ആക്ഷേപിക്കും, എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഞാനൊരു പേനയും ഒരു ഇതായിട്ട് പോകും. പോയിട്ട് അതിന്റെ അകത്ത് ഈ ഇപ്പം 1/2 കിലോ എന്ന് പറയുമ്പോൾ 650 ഉണ്ടെങ്കിൽ 650 എന്നെ കറക്റ്റ് ആയിട്ട് എഴുതും. ഒരു 350 ഉള്ളെങ്കിൽ ഞാൻ അത് കുഴപ്പമില്ല, ഇത് എടുത്തോന്ന് പറഞ്ഞിട്ട് അത് എഴുതും. അപ്പൊ അവർക്ക് അതനുസരിച്ച് ബില്ല് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ വേറെ പലരും രണ്ടു ഐറ്റം മേടിക്കാൻ വരുന്നുണ്ട്, അവർ ഇത് എടുത്തു കൊടുക്കും. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഏതൊക്കെ ഐറ്റം എടുത്ത് ഓരോന്നിന്റെയും വെയിറ്റ് അവർ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പൊ അവര് ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്നങ്ങ് പറയും, ഓരോ ഒരു അഡ്ജസ്റ്റ്മെന്റ് വെയിറ്റ് പറയും. അവിടെയാണ് പെട്ടുപോകുന്നത്. പക്ഷെ നമ്മൾ പെട്ടുപോകത്തില്ല, അത് ശ്രദ്ധിക്കുന്ന ആരെ ശ്രദ്ധിക്കില്ല.
1: അവിടെ ചേട്ടൻ മെടുക്കാനാണ് കാര്യം, എല്ലാവരും ഇതുപോലെ ചെയ്യണം എന്ന് തന്നെയാണ്. അതിനോട് ഞാൻ കൂട്ടി നിൽക്കുന്ന ആളാ കേട്ടോ. അത്യാവശ്യം അത്ര അല്ലെങ്കിൽ പോലും നമ്മൾ ഏകദേശം ഒരു ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം, അല്ലേ?
2: തീർച്ചയായിട്ടും നമുക്കൊരു ധാരണ ഉണ്ടാവണം.
1: അതെ അതെ,
2: അല്ലാതെ പോയി കഴിഞ്ഞാൽ അത് എന്തൊരു ബഡ്ജറ്റ്.
1: പക്ഷേ അവിടെ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ എങ്ങനെ അത് എഴുതി എല്ലാം കൊണ്ടുപോയി, ഞാൻ അത് അതിനെ പിന്നെ ക്രോസ് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഞാൻ ടാലി ആക്കി എല്ലാം ഞാൻ അത് കറക്റ്റ് ആക്കി ഞാൻ പൈസ കൊടുക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ എന്റെ അടുത്ത് പറയും, ചിലപ്പോ ഞാൻ എന്താണ് എന്തോ ചേട്ടൻ പറഞ്ഞല്ലോ, ഞാൻ എന്താണ് ഒരു ഇതാണെന്നോ എനിക്കെന്തോ
2: ചില വേറെ രീതിയില് മോശമായിട്ട് ഇങ്ങനെ
1: ഇയാൾക്ക് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ ഇയാളൊരു ഭയങ്കര എന്താണ്,
2: നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, വേറൊരാളുടെ മുമ്പ് വെച്ചല്ലേ പറയുന്നത്.
1: ശരി ശരി, അത് വലിയൊരു പോയിന്റ് ആണ് കേട്ടോ.
2: ഇന്ന് രാവിലെ നടന്ന ഒരു സംഭവം അതും കൂടെ പറയട്ടെ.
1: സമയം ഉണ്ട് പറഞ്ഞു.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്.
0: അല്ല, രഘുട്ടൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആട്ടോ. ഈ സാധനം എല്ലാം നമുക്ക് ഏകദേശം ഒരു രൂപരേഖ ഉണ്ട് എങ്കിൽ നല്ലതാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും പൈസ ആയോ എന്ന് വീട്ടിൽ ചിലപ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കും. ഒന്ന് ചിലപ്പോൾ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, അതല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം, മക്കളായിരിക്കാം, ഇവരെല്ലാം ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ദേ ഇതുപോലെ നിന്ന് പറയേണ്ടി വരും.
3: ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
5: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 മണിവരെ നിങ്ങളുടെ വിശ്രമമുറികളിലേക്ക് ഞങ്ങൾ എത്തുന്നു. കുഞ്ഞുകുഞ്ഞു വർത്തമാനങ്ങളും രസകരമായ ചില ചർച്ചകളും ചില ചിന്തകളുമായിട്ട് വിളിക്കേണ്ട നമ്പർ 0474293111 04 7429 3111. ഓക്കെ, അപ്പോൾ പറ്റിയത് പറ്റി, ഇനി ആർക്കും പറ്റരുത്. അതല്ല എങ്കിൽ എനിക്കും പറ്റി, അവനും പറ്റട്ടെ. ഓക്കെ, നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ,
1: ഹലോ, കേൾക്കാമോ?
0: കേൾക്കാം, കേൾക്കാം. ഹലോ, കേൾക്കാമോ? ഓവർ ഓവർ.
1: ആണോ,
0: പെട്ടെന്ന് വിചാരിച്ചോ? പെട്ടുപോയി എന്ന് വിചാരിച്ചു.
1: എന്തായാലും പെട്ടു മനുഷ്യരുടെ കാര്യമല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെങ്കിൽ പിന്നെ അവനും പെടുന്നോലെ എന്ന് പറഞ്ഞതുപോലെ
0: അല്ലേ?
1: അതാണ് കൊറോണ സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് കൊറോണ പിടിച്ചല്ലേ, അവനും
0: പിടിക്കട്ടുള്ള
1: ആൾക്കാരും ഉണ്ടായിരുന്നു.
0: അല്ല ദേവസേട്ടാ, അതൊരു കാര്യം കറക്റ്റ് ആണ്. അറിയുമോ, നമ്മൾ അന്ന് എല്ലാരും പറയുന്നത് മാസ്ക് ഇട്ട് പോണം, മാസ്ക് ഇട്ട് പോണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാസ്ക് നേരെ താടിയിലൂടെ കൊണ്ടുപോയിക്കും. കാര്യം അറിയോ,
1: താടിയിലൂടെ കൊണ്ടുപോയിക്കും. വളരെ ശ്രദ്ധിച്ചു പോയവർക്കാണ് ആദ്യം പിടിക്കുന്നത്. അത് വേറെ സത്യം, അത് വേറെ സത്യം. ശരിക്കും പറഞ്ഞാ പിന്നെ ഈ പെടൽ ഇത്തിരി ഉണ്ട് കേട്ടോ.
0: എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചേട്ടൻ അവിടെ ഒരു ബിസിനസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെടുന്നത്
1: ചേട്ടനായിരിക്കും. അത് ഒത്തിരി നാളോടെ
0: പെടുവാട്ടെ.
1: അത് അതല്ല വിഷയം. ഞാന് കഴിഞ്ഞ ഞായറാഴ്ച ഒരു കല്യാണത്തിന് പോയായിരുന്നു കേട്ടാ. അപ്പൊ വളരെ ദൂരെ, 5 മണിക്കൂർ 1 കിലോമീറ്റർ എണ്ണോളം അപ്പുറത്താ പറവൂർ. അപ്പം അപ്രതീക്ഷമായിട്ട് എനിക്ക് ബാക്ക് സീറ്റില് ഏറ്റവും ബാക്കിലാണ് സീറ്റ് കിട്ടിയത്. അപ്പൊ ഞാൻ സാധാരണ രക്ഷപ്പെട്ടു പോകാനുള്ള ഒരാള് അതിലുണ്ടായിരുന്നു. സംസാരിക്കാതെ പൊഴിഞ്ഞു മാറി പോകുന്ന ഒരു വ്യക്തിയാ. അദ്ദേഹം എന്നോട് സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കേസ് കേട്ടാ. അപ്പൊ ഞാൻ എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാ മതി. എന്റെ പിന്നെ പ്രവീണ എന്റെ തൊട്ടടുത്ത് ഇഡ്ഡലി വന്ന അവസാനം ഞാനങ്ങ് വിട്ടു. മണിക്കൂറുകളോളം പെട്ടെന്ന, 1 മണിക്കൂറല്ല, മണിക്കൂറുകളോളം. അവിടം വരെ രാവിലെ പോയിരിക്കുന്ന വ്യക്തിയാ.
0: ശരിക്കും സത്യം പറഞ്ഞ അത് പെട്ടെന്ന് പറഞ്ഞ ചേട്ടനെയാണ് കറക്റ്റ് ഇതാണ്ടേ. ഇത് കറക്റ്റ് ആണെന്നത് ഏതറിയാമോ?
2: നീ അറിഞ്ഞ ഞാൻ
1: അങ്ങനെ ഞാനെന്തോ പറയാനാന്ന് പറയണേ. എന്നാ ഇതിനിടയ്ക്ക് TV ഒന്ന് ഓണാക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ TV നോക്ക്. ഞാൻ മാക്സിമം ഉറങ്ങാൻ ശ്രമിച്ചു. ഉറങ്ങാൻ ശ്രമിക്കുമ്പോ പുള്ളി കാര്യം പറഞ്ഞിട്ട് എന്റെ തോടയിലൊക്കെ നടക്കണം. ഞാൻ അവസാനം പറഞ്ഞു ചെയ്തു. അപ്പൊ ഇത് ഇത് കണ്ടോണ്ടിരിക്കുന്ന വ്യക്തിയുണ്ട്, അയാൾക്ക് ഇയാളെ സ്വഭാവം അറിയുന്ന വ്യക്തിയാ. ആ പുള്ളി ഇയാളെ കണ്ടുടനെ എന്നെ എസ്കേപ്പ് ചെയ്ത് അങ്ങ് അറ്റത്തോട്ടം കൊടുക്കും. കല്യാണ മണ്ഡപത്തിലേ അവിടെ ചെന്നിട്ട് ഞാൻ അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചത് നിങ്ങളെ നല്ല പാർട്ടിയാ, ഇയാളങ്ങ് ഇറങ്ങി അങ്ങോട്ട് പോയി. എനിക്കറിയാവല്ലോ, നീ ആകുമ്പോ കുഴപ്പമില്ല, അങ്ങ് ഇരുന്നോളും, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്ന വരെ എന്റെ ദൈവമേ ഒന്നും പറയണ്ട. ഞാൻ കഴിഞ്ഞ എന്തോ പെട്ടെന്ന് പറയുന്നത്, ഉറങ്ങാനും പറ്റത്തില്ലോ, TV കാണാനും പറ്റിയിട്ടില്ല.
0: പക്ഷെ ഈ പെടല്, ഈ ചേട്ടന് പറ്റിയ ഈ ഒരു പെടല് ഇനി ആർക്കെങ്കിലും അത് പറ്റണോ പെടണോ, അതോ ഇനി ഇത് ആർക്കും ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്നാണോ?
1: എന്നിട്ട് ഞാൻ പിറ്റേന്ന് ദിവസം പുള്ളിയോട് ചോദിച്ചു, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല യാത്രയായിരുന്നു പുള്ളികൾ.
0: അവസരങ്ങളില് ചില ഫോൺ കോൾസ് ഇങ്ങനെയാണ്, ചില നമ്മൾ ഇത്ര അർജന്റ് ആയിട്ട് നിന്നാലും ചില ഫോൺ കോൾസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് വേറെ വലിയ പിണക്കമായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർത്തമാനമായി.
1: ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട്, കാരണം പ്രവീൺ വളരെ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഒരു കോള് അപ്പൊ ഈ കോള് വരുമ്പോഴത്തേക്ക് പ്രവീൺ ചേട്ടാ, ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറക്കി ചേട്ടാ, ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറക്കി ചേട്ടാ എന്ന് പറയും. എവിടെ അവസാനം ഈ ഫോണങ്ങ് കട്ട് ചെയ്യും. അപ്പൊ നിന്റെ ദേഷ്യം നമുക്ക് ആ ശബ്ദത്തിലൂടെ തിരിച്ചറിയാൻ കഴിയും. പക്ഷെ നമുക്കത് പറയാൻ പറ്റുമോ? പറയാൻ
0: ഒക്കത്തില്ല.
1: നല്ലോണം പെടും. കാരണം ഈ ആരുടെ ഒരു കാര്യം പറഞ്ഞാൽ അത് 1000 ആള് പിടിച്ചെടുക്കും. ജനങ്ങൾക്ക് എന്തും പറയാം, അവര് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ ആരുടെ പറഞ്ഞാൽ അത് ഭയങ്കര
0: സംഭവമാണ്. എന്തായാലും എന്റെ ദേവദാസ് ചേട്ടനെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ ചേട്ടാ. താങ്ക് യു ചേട്ടാ, താങ്ക്
1: യു. ഞാൻ
0: മനസ്സിലാക്കിയതാ,
1: ഇവിടെ മനസ്സിലാക്കിയല്ല, അവിടെ മനസ്സിലാക്കി.
0: ഓക്കെ, സന്തോഷം ചേട്ടാ, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം ദേവദാസ്. ചേട്ടാ, ഒത്തിരി സന്തോഷം. അങ്ങനെ ചേട്ടൻ പെട്ട ഒരു പെടല് അങ്ങനെ നമ്മൾ എല്ലാവരും പെട്ടിട്ടുണ്ട് കേട്ടോ. അത് ബസ് സ്റ്റാൻഡിലായിരിക്കാം, ബസ്സിലായിരിക്കാം, കല്യാണ വീടുകളിലായിരിക്കാം, സ്വന്തം വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഫോണിലായിരിക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടുപോണ ചില സംഭവങ്ങളുണ്ട്. അപ്പൊ ആ ഒരു പെടലൊന്നും നമുക്ക് ഇനി ആർക്കും വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ പെട്ട് കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്കും അങ്ങനെ വരട്ടെ എന്ന് ചിന്തിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ സർവ്വ സാധാരണമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനോഹരമായ ഒരു ഗാനത്തിൽ പോകാം. ഗാനം കേട്ട് നമുക്ക് പെട്ടെന്ന് തിരികെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
6: എത്തനോൾ ഇന്ധനം വിവാദം ആകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട്.
5: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111 0474 7124 1 1 1. അപ്പോൾ പറ്റിയതോ പറ്റി, ഇനി ആർക്കും പറ്റരുത്, അല്ലെങ്കിൽ എനിക്കും പറ്റി അവർക്കും പറ്റട്ടെ. ഓക്കെ, അടുത്ത കോൾ. ഹലോ,
7: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, നമസ്കാരം. പേര് പറഞ്ഞോളൂ.
7: ഞാൻ ബീച്ചിനടുത്ത് വന്ന് രാജു.
1: രാജു കേട്ടോ,
7: ആള് കുറെ ആയി കാര്യം പറയണമെന്ന്
1: വിചാരിച്ചിട്ട്. അത് പെട്ടല്ലോ, ഞാൻ പെട്ടല്ലോ. ജാങ്കോ
7: എല്ലാരെയും പിടിച്ച് പഠിപ്പിക്കുന്ന ആളല്ലേ, പിടിച്ച് പഠിപ്പിച്ച് റെഡിയാക്കി. എന്റെ മലയാളം പൊന്നു മലയാളത്തിൽ ഞാൻ ഇതുവരെയും വിളിച്ചത്.
1: ആണോ, അടുത്ത ആഴ്ച വിളിച്ചോളൂ. അടുത്ത ആഴ്ച എന്റെ മലയാളം പൊന്നു മലയാളം
7: വിളിക്കത്തില്ല. കാര്യം എന്താ പറയാ, എല്ലാരെയും ഇടിച്ച് പഠിപ്പിക്കുന്നത് ഞാൻ കടയിൽ നിൽക്കുമ്പോഴേ, സ്ഥാപനത്തിൽ നിൽക്കുന്ന സമയത്ത് സഹായിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വരും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെങ്കിലും കുറെ ഒക്കെ ഇല്ല,
1: ഈയിടയ്ക്ക് ഞാനൊരു കോമഡി ഷോയില് അത് കണ്ടപ്പോഴത്തേക്കാണ് അതിൽ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ആകെ രണ്ട് ഇംഗ്ലീഷ് അറിയാവുള്ളൂ, ഒന്ന് ഐ ലവ് യു, രണ്ടാമത്തത് നോ.
7: അപ്പോഴും നമ്മള് ഇങ്ങനെ ഈ പുള്ളി വന്ന ഈ ടൈപ്പ് വന്നപ്പോഴും ഭയങ്കര സ്മെല്ല്. അപ്പോഴും ചന്ദനത്തിന് വാങ്ങിക്കാനാ പുള്ളി ചന്ദനത്തിനെയും ടോയ്ലറ്റ് ടിഷ്യൂ വാങ്ങിക്കാനൊക്കെ വന്നതാ. ഇങ്ങനെ കുറെ ഐറ്റം ഒക്കെ വാങ്ങിക്കും. അതിന്റെ ഇതപ്പം ഞാൻ വല്ലാത്ത സ്മെല്ലെന്ന് പറഞ്ഞു, സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്
1: അതെ.
7: ഞങ്ങടെ മൊറാളി പറഞ്ഞു മിണ്ടല്ലേ.
1: അത് പെട്ട്
7: ഇവര് ഇതേണൊക്കെ ഒരു പ്രശ്നത്തിന് ബീച്ചിന്റെ അടുത്ത്, നമ്മുടെ കുഞ്ഞിന്റെ അടുത്ത് വെച്ച് ബീച്ചിന്റെ കുറച്ചിപ്പുറത്ത് വെച്ച് തായ്പ്പന്മാരടിക്കുന്ന വെച്ചാൽ ഈ നടു വരല് ഇങ്ങനെ മടക്കി തള്ളവരല് വെച്ച് മടക്കി പിടിച്ചിട്ട് ഇതങ്ങ് വിറ്റ് കളയും. നമ്മുടെ ഈ നെറ്റിയുടെ സൈഡില് അങ്ങനെ അടിയടിക്കും. ഇത് നമുക്കറിയാം, കാരണം ഇതേ കണക്ക് ഈ സംഭവം ഇവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഫസ്റ്റ് അടിക്കുന്ന ഇങ്ങനെ ഒരു അടിയാണ് അടിക്കുന്നത്.
1: രാജുവേട്ടത് പറഞ്ഞപ്പോ ഞാൻ ഓർക്കുന്നൊരു കാര്യമായിട്ട്, ഞാൻ ഒരു ഇടയ്ക്ക് ഗൾഫിലായിരുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് ഈ അറബൊക്കെ പഠിച്ചു വരുന്ന സമയം കേട്ടോ. അപ്പൊ ഈ അത്യാവശ്യം നമ്മളിൽ അറിയാലോ, ഈ കുറച്ച് നമ്മുടെ മലയാളീസ് എന്താണ്, ഈ ചെറിയ കുറച്ചൊക്കെ അറിയാമെങ്കിൽ പിന്നെ നമ്മൾ വലിയ രാജാവാ, പിന്നെ അറബ്സിനേക്കാൾ വലിയ അറബികളാ നമ്മള്. അങ്ങനെ എനിക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റി, ഇങ്ങനെ ഞാൻ പറഞ്ഞൊരു വാക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ അത് വളരെയധികം കാര്യമായിട്ട് ഇങ്ങനെ ഈ ഗ്രൂപ്പായിട്ട് നിന്ന് സംസാരിക്കുമായിരുന്നു. പക്ഷേ തൊട്ടടുത്ത് നിന്ന അറബ്സിന് അത് മനസ്സിലാവത്തക്ക രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞ വാക്ക് എന്തോ ഒരു തെറ്റായൊരു വാക്കായിരുന്നു, ഒരു വലിയൊരു അത്യാവശ്യ ഒരു തെറിയായ ഒരു വാക്കായിരുന്നു. പക്ഷെ ഞാനത് എനിക്കറിയില്ല, എനിക്ക് എന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ അർത്ഥം അറിയില്ല. കോമൺ ആയിട്ട് റൂമിലൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്ന റൂമായി ഒരു അറബ് വൈഡായതുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞതാ. അങ്ങനെ പെട്ടെന്ന് എന്റെ കോളറിന് കയറി ഒരു വലി എന്റെ ഷട്ടിൽ കയറി ഒരു വലി വലിച്ചിട്ട് എന്നെ ഇപ്പുറത്തോട്ട് ആക്കിട്ട് പറഞ്ഞു, ഇനി മേല നീ റോഡിൽ ഇറങ്ങിയാൽ അറബി പറയരുതെന്ന് പറഞ്ഞു. അറബ് വാക്കുകൾ മിണ്ടരു എന്നിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടുപോയി എന്ന്. പിന്നീട് എന്നെ റൂമിൽ വന്നപ്പോഴാണ് പറഞ്ഞു, തുളു
7: ഭാഷ. എനിക്ക് ഇതൊന്നും പഠിക്കണമെന്ന് വലിയ താല്പര്യമില്ലായിരുന്നു അവിടെ. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നതൊക്കെ ആവശ്യമായിരുന്നു. അപ്പോള് അവിടെ നിൽക്കുന്ന സമയത്ത് ഓരോന്നും പറയുമ്പോഴും നമ്മൾ ഇത് വലിയ ഇത് കൊടുക്കട്ടെ. ഒരുവിധമൊക്കെ അറിയാം, അറിയുമ്പോ അങ്ങനെയൊക്കെ ഉറങ്ങും. പിന്നെ ഓരോ പേര് പറയുന്നത് ഇതൊക്കെ അറിയാം, അങ്ങനെ പുറത്തൊക്കെ അറിയാറുണ്ട്. പിന്നെ
1: ഹലോ
7: ഹലോ
1: ആ ശരി ഞാൻ ക്ലിയർ കിട്ടുന്നില്ല രാജുവേട്ടാ, കാര്യം വിട്ട് പോകുന്നു, അതിനൊരു നല്ലൊരു ഫ്ലോ കിട്ടുന്നില്ല. ശരി ശരി രാജുവേട്ടാ, ഓക്കെ. അല്ല രാജുവേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ ഈ ചില കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം കുഞ്ഞായിട്ട് അറിയാവുന്ന ചില വാക്കുകൾ, ചില പേരുകൾ, അല്ലെങ്കിൽ ചില സംഭവം, ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാതെ നമ്മൾ നിന്ന് സംസാരിക്കുന്ന ചില വേദികളുണ്ട്. അപ്പം നമുക്ക് അറിയാണ്ട് നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യം അറിയാവുന്ന ഭാവത്തിൽ നമ്മൾ ഒരുപാട് പ്രസംഗിക്കാനോ ഒരുപാട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് മൂളാൻ വരെ പോയാൽ ചില മൂളൽ പോലും ചില അബദ്ധങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. നമ്മൾ പെട്ടുപോകും. നമ്മൾ പറഞ്ഞ പോലെ ജാങ്കോ നമ്മൾ പെട്ടു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ പെട്ടുപോയ ചില കഥകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ലിസണേഴ്സ് ലോഞ്ച് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. മനോഹരമായ ഒരു ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് തിരികെത്താം.

0: മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ ലിസണേഴ്സ് ലോഞ്ചിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111-0474-293-1111. അപ്പോൾ നമുക്ക് പറ്റിയ ചില പറ്റുകളും ആ പറ്റുകൾ ഇനി ആർക്കും പറ്റരുത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെയും, അതല്ല എങ്കിൽ എനിക്കോ പറ്റി ഇനി അവർക്കും കൂടെ പറ്റട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയും നോക്കാം ചില പറ്റുകൾ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം പ്രവീണേ, ഞാൻ മുളങ്കാടത്തുനിന്ന് ഷീജ ചേച്ചി.
0: ഷീജ ചേച്ചി,
1: എന്തോ
0: ഈ ശബ്ദമൊക്കെ ഇങ്ങനെ ഓണേറി കൂടെ കേട്ടിട്ടൊക്കെ എത്ര നാളായി ചേച്ചി?
1: അതെ അതെ, ഒരുപാട് നാളായി പ്രവീണിനോട് സംസാരിച്ചിട്ട് കിട്ടാറേ ഇല്ല. അമ്മക്കൊന്നും കിട്ടത്തേ ഇല്ലല്ലോ.
0: ആണോ?
1: നമുക്ക് കണക്ട് ചെയ്ത് തരാത്തയാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ല.
0: ആണോ? എന്നാ അങ്ങനെയാണ് കേട്ടോ, ഇനി ആരോടും പറയണ്ട. സന്തോഷം ചേച്ചി, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. കാരണം നമുക്ക് ഞാൻ പെട്ട്, കാരണം അങ്ങനെ ഒരു ചോദ്യം പെട്ടെന്ന് വരുമ്പോ നമ്മൾ പെട്ടുപോകും. പക്ഷെ എന്തെങ്കിലും ചേച്ചി വിളിക്കുമ്പോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
1: എന്താണ്?
0: ഈ കളറുകളില്ലേ, കളറുകൾ.
1: അപ്പൊ
0: 7 വർണ്ണങ്ങളുണ്ട്, അപ്പൊ ഒരുപാട് കളർ. അപ്പൊ ഏതാണെങ്കിലും കളറാണ് നമുക്ക് ഇപ്പൊ കളറായിട്ട് തന്നെയാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബ്ലാക്ക്, ബ്ലാക്ക് എന്ന് പറയുന്നൊരു കളറല്ലേ? അല്ലേ, കറുപ്പ്.
1: ഇപ്പൊ
0: വൈറ്റ്, വൈറ്റ് എന്ന് പറയുന്നൊരു കളറല്ലേ? വെള്ള. ഇല്ലേ, രണ്ടും കളറാണേ. സംശയം ഉണ്ടേ? ഒരു സംശയം ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കളറല്ലാത്ത എന്ത്? പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഇല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്,
1: ശരിയാണ്.
0: അതിൽ കളർ വരാത്ത എന്ത്?
1: അതൊരു ശരിയാണ്.
0: പെട്ടാ പെട്ടാ പെട്ടാ
1: പെട്ട് പെട്ട്, അതൊരു കളറാണല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
0: അതാണ് ഞാൻ ചോദിക്കുന്നത്.
1: എന്നിട്ട് എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ്.
0: ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിൽ കളർ ഇല്ല. പാവം, പണ്ട് നമ്മളെ സിഡ്നിയും ഷീലാമേനൊക്കെ എന്തോരം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മള് കണ്ടതല്ലേ.
1: അതെ അതെ അതെ,
0: അത് ഇന്ന് ചെയ്യുന്ന അതേ മേക്കപ്പ് തന്നെ അന്ന് അവര് സിനിമയിലും അത് ചെയ്തിട്ടുണ്ടല്ലേ.
1: ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും.
0: ചേച്ചി എങ്ങനെ അറിയാം? ചേച്ചി കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്.
0: എങ്ങനെ? അവരുടെ ഷൂട്ടിംഗ് സെറ്റിൽ പോയി കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചെന്നിങ്ങനെ പെട്ടുപോയ ഈ അടുത്ത സമയങ്ങൾ ഇതുപോലെ അങ്ങ് പെട്ടുപോയി എന്ന് ഇനി വേറെ ആരടുത്തും പറയാനും വയ്യ, നാണക്കേടുമാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ട്? ആരും അറിയത്തില്ല. ചേച്ചി എന്നോട് പറഞ്ഞു അങ്ങനെ പെട്ടുപോയ ഏതെങ്കിലും അവസ്ഥ
1: ഉണ്ട്.
0: എന്ത് ചേച്ചി?
1: എനിക്കാണ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതെ, ഫോണിൽ വിളിക്കുന്നവരെല്ലാം ഞാൻ വിളിക്കാറുമുണ്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേറെ ഫ്രണ്ടിനോട് സംസാരിച്ച കാര്യമാണ് ഈ ഫ്രണ്ടിനോട് പറഞ്ഞത്.

0: അല്ല, ചില സമയത്ത് അങ്ങനെയൊക്കെ പറ്റും കേട്ടോ.
1: വീണ് ഉരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, ഉരുണ്ട അത് വിഷ്ണുലോ ആക്കാൻ പറ്റാത്ത ഒരാളായിരുന്നേ.
0: ഞാനത് ചേച്ചി പറയുമ്പോ ഞാനും അങ്ങനെ ഓർത്തൊരു കാര്യമുണ്ട്. കാര്യം ചില സമയത്ത് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഈ പെട്ടെന്ന് നമ്മളിങ്ങനെ ഈ ഇപ്പൊ നമ്മുടെ സുഹൃത്ത് നമ്മുടെ കോളേജ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്ന ഈ പെട്ടെന്ന് ഇവരൊരു കോൺഫറൻസ് കോൾ ഒക്കെ ചെയ്യും. ഇപ്പൊ നമ്മൾ അറിയത്തില്ല, നമ്മൾ ചില തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് പണ്ടെപ്പോഴൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മിനിസ് തമാശയാണ് കളിയാക്കലാണ്. അപ്പൊ അതിങ്ങനെ കണക്ട് ചെയ്തിട്ട് അതൊക്കെ ചോദിക്കുമ്പോ അപ്പൊ ഞാൻ അറിയുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു അർത്ഥം പറ്റും. ഞാൻ അറിയുന്നില്ല ഇതൊരു കോൺഫറൻസ് കോൾ ആണെന്ന്. അങ്ങനെ പെട്ടെന്ന് കോൾ വന്നു, അങ്ങനെ കണക്ട് ആയി, പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ആയി, അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കവേ അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ഇല്ല അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിരിച്ച് മറിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കണം അപ്പുറത്തുനിന്ന് വേറൊരു ശബ്ദം, എടാ ബ്ലഡി ഫൂൾ. അപ്പൊ ഞാൻ പെട്ട് സന്തോഷം ചേച്ചി, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. നല്ല എന്തായാലും നല്ലൊരു പ്രോഗ്രാമിന് നല്ലൊരു നല്ലൊരു കൊഴുപ്പ്, നല്ലൊരു അടിപൊളി, നല്ലൊരു സൂപ്പർ കേട്ടോ. അങ്ങനെ എന്തായാലും ചേച്ചിക്ക് പെട്ട അബദ്ധങ്ങൾ. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഡെയിലി ഇങ്ങനെ സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നു, റൊട്ടീൻ ആണെന്ന് തോന്നുന്നു അല്ലേ. ശരി, അത് തന്നെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ ചേച്ചി, ഓക്കെ ഓക്കെ, സന്തോഷം. ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. അങ്ങനെ ചില കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങൾ, ചെറിയ വലിയൊരു അബദ്ധങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്ന് പെടാറുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. പിന്നെ അവനെ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ പിന്നെ വിശ്വസിക്കണ്ടേ. ഞാൻ പറഞ്ഞു, നീ എടാ നിന്നോട് ഞാൻ പറഞ്ഞ കേസ് നീ അന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ എടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിറക്കുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെറിയ പറ്റലൊക്കെ നമുക്ക് പറ്റാറുണ്ട്. അപ്പോൾ നമ്മളൊരു ജാങ്കോ ആകാതിരിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസികർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ലിസണേഴ്സ് ലോഞ്ച് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. നമുക്ക് ഗാനത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞ് ബ്രേക്ക്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
6: എന്തോ പ്ലാനിംഗിലാണല്ലോ.
5: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
7: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
0: ഒരു കോളിലേക്ക് നമുക്ക് പോകാം, കാരണം നമുക്ക് സമയമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള വർത്തമാനമൊക്കെ കേട്ടിട്ട് എന്നാലും മനോഹരമായിട്ടുള്ള ഗാനങ്ങളെല്ലാം ദേ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ,
8: ഹലോ, നമസ്കാരം.
0: നമസ്കാരം,
8: ഞാൻ സുഭാഷ്.
0: സുഭാഷ് ഏട്ടാ, നേരത്തെ ഇതുപോലെ ഹലോ എന്ന് വെച്ചിട്ട് സുഭാഷ് ഏട്ടനെ ഞാൻ സുഭാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കൊണ്ട് ഒരനക്കോ ഇല്ല. സത്യം, ഞാൻ ഏതുകൊണ്ടില്ല ഒരു മലമുകളിൽ ഒറ്റയ്ക്ക് പെട്ടതുപോലെ. ഞാൻ ഇവിടെ ഹലോ ഹലോ എന്ന് വെക്കുന്നല്ല, തിരിച്ച് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു.
8: രണ്ടാമത്തെ ഗോളായിരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
8: പെടലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ
0: ആ
8: ഞാൻ, സാർ വടക്കേ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ?
0: വടക്കേ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ദൂരെ എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്.
8: ബാംഗ്ലൂർ, ഞാൻ മുംബൈ.
0: മുംബൈ എന്നൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളതേ ഉള്ളൂ.
8: അതെ, ഞാന് മുംബൈയില് 85 8 വർഷം മുംബൈയിലായിരുന്നു.
0: ഓ, 8 വർഷം.
8: ആ ഞാനിവിടെ
0: സുഭാഷ് ഏട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ രഹസ്യമായിട്ട് പതുക്കെ ചോദിക്കുകയാണ് ചേട്ടാ, ഈ ബോംബെയിലായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഈ ബോംബെയിലാണ് ഏറ്റവും വലിയ ഈ എന്താണ് ദാദാമാരൊക്കെ ഉള്ളത്, വലിയ കുണ്ടകളും
8: ദാദാമാരും.
0: അവർ അങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ആരെങ്കിലും? ചുമ്മാ കള്ളം പറയില്ലേ.
8: സത്യം
0: കണ്ടുകൊണ്ട് ഞാൻ പരിചയപ്പെട്ടുകൊണ്ട്
8: ബിജെപിയുടെ
0: അതൊക്കെ വിട്, ഇത് പറയാം ചേട്ടൻ, പറയാൻ വന്ന കാര്യം പറയാം. അങ്ങനെ
8: പറയാൻ വന്ന കാര്യം, ഒരു 10 തൊഴിലാളികളുമായിട്ട് ഞാൻ ഇവിടുന്ന് പോവുക. അന്നില്ല ജയകർഷൻ വധക്കേസ് നടന്നതിനെ അറിയാമോ? അധ്യാപനെ
0: കൊന്നതാണോ അതോ?
8: അല്ല അല്ല, വെട്ടിക്കൊന്ന ഒരു കേസ്
0: ഉണ്ടായിരുന്നു.
8: ഞങ്ങൾക്ക് കൊച്ചി നിന്നാണ് ടിക്കറ്റ്. അപ്പൊ 500 രൂപ മതി, അതായത്.

0: ഫുഡിന്
1: എത്ര രൂപ?
0: 100 രൂപ മതി ഫുഡിന്.
1: ഫുഡിന്
0: പതിനൊന്ന് പേർക്കുള്ള എന്റെ സെക്രട്ടറി, ഞാൻ സൂപ്പർവൈസർ ആയിരുന്നേ, എനിക്കൂടെ പൈസ തന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒരാള് ആദ്യം പൈസ മേടിച്ച ആള് പിന്നെയും പൈസ മേടിച്ചു. അപ്പൊ എന്റെ പൈസ ഇല്ല, ഞാന്
1: അപ്പൊ
0: അവിടെ എന്നെ നോക്കി ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, ഒരു കോഴിക്കോടുകാരൻ ഒരാള്. ഇതാണ് പറഞ്ഞ ട്രെയിനകത്ത് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരനെ അന്ന് ഗൾഫിൽ പോകാൻ വരിക. എന്നെ ഞാൻ ഒരു ഭക്ഷണം കഴിക്കുന്നത് ആകെ അന്ന് 60 രൂപ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്.
1: വേറെ എന്ത് നമ്മൾ സഹിക്കും? കാര്യം അറിയുമോ, ഈ വിശന്ന് ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കിട്ടാതിരുന്ന, അതും പൈസ കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കിട്ടാണ്ടിരുന്ന കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ വലിയൊരു ഭീകര ജീവിയായി മാറും.
0: അതല്ല സാറേ, പാലക്കാട് ചെന്നപ്പോ 50 രൂപ എടുത്ത് ഞാൻ ഒരു ചിപ്സ് മേടിച്ചു. ഏതാ അന്ന് 50 രൂപ ചിപ്സ്. അതും മേടിച്ചു 1 രൂപ വെള്ളവും. ഇയാൾ എന്നെ നോക്കിയിരിക്കുക, എന്നെടുത്ത് ഫുഡ് കഴിച്ചോ ഞാൻ പറഞ്ഞു കഴിച്ച്. അവർ ഒറ്റ ഒരൊറ്റ തിരക്കേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ചെലവായിരുന്നു അവിടെ മുംബൈ വരെ, ബോംബെ വരെ. എപ്പം മുംബൈ
1: ആയത്?
0: അതെ, അല്ല അദ്ദേഹം പെട്ടല്ല, കാരണം ട്രെയിനകത്ത് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞതാ. കാരണം എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. ആ പുള്ളിയെ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അതാണ് ഇപ്പൊ ഞാൻ ആദ്യം വിളിച്ചപ്പോ ഞാൻ പെട്ടുപോയി.
1: അല്ലല്ല, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. കാര്യം അറിയാം, ചില ചില യാത്രകള് നമ്മുടെ ചില ബന്ധങ്ങളുടെ തുടക്കമാണ്. ചില ഓർമ്മകള്, നമ്മളെ വിട്ടുപോകാത്ത ചില ഓർമ്മകളാണ് ചില യാത്രകൾ. യാത്രകൾ എപ്പോഴും വളരെ വൈവിധ്യമാർന്ന ചില ചിന്തകളാണ്.
0: അതല്ല സാറേ, ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞു, ട്രെയിനകത്ത് എന്നെ യാത്ര ചെയ്യണം, അത് ദീർഘദൂര യാത്ര ചെയ്യണം, കാരണം മനസ്സിലാവും.
1: പക്ഷെ ഈ ദീർഘദൂര യാത്ര ഞാൻ ഈ വടക്കോട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് പകര് ഫുള്ള് കിടന്ന് ഉറങ്ങിക്കൊണ്ടും. കാര്യം രണ്ട് വശത്തും ഈ മരുഭൂമി പോലെ എന്തൊക്കെയോ എന്ന് വെച്ചാൽ ഈ പ്രാന്തപ്രദേശങ്ങൾ മാത്രമാണ്. പ്രാന്തപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വേറെ ഒന്നും അവിടെ കാണാനൊന്നും ഇല്ല. ഇങ്ങനെ ഓടി ഓടി പോകുന്ന, വല്ലപ്പോഴോ ഓടി പോകുന്ന ഒരു മരം.
0: അതെ, ആദ്യത്തെ ദിവസം അവര് നമ്മളുടെ കമ്പനി ആവത്തില്ല. ആ രണ്ടാമത്തെ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പിരിയാൻ പറ്റാത്തൊരു ബന്ധമാണ്.
1: പിന്നെ അവിടെ അച്ചമ്പിയായി, അളിയനായി, വല്യച്ചനായി, കൊച്ചനായി, പിന്നെ എല്ലാരും അല്ലേ ആ ഒരു കൂപ്പയില്.
0: ആണ് സ്നേഹം എന്ന് പറയുന്നത്.
1: സന്തോഷം, സന്തോഷം സുഭാഷ് ഏട്ടാ. ഒത്തിരി ആ ഓർമ്മകള്, ഓർമ്മകള് വീണ്ടും ഒന്ന് ചകഞ്ഞെടുത്തതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം സുഭാഷ് ഏട്ടാ, സന്തോഷം കേട്ടോ. സ്നേഹത്തില് ഒരുപാട് ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും അതാണ്, ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടുപോകും, പക്ഷെ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടുപോകില്ല. കാരണം എന്താ അറിയുമോ, മാനസികമായിട്ട് ചില അടുപ്പമുള്ള ആൾക്കാരോട് നമുക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. അത് ഒരിക്കലും ഒരു പെട്ടുപോകലല്ല, അത് ഒരു ചേർത്ത് പോകലാണ്. എന്നുവെച്ചാൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത് പോലെ. അതാണ് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ ലിസണേഴ്സ് ലോഞ്ച്. ഓക്കെ, നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: മനോഹരമായൊരു ഗാനം കഴിഞ്ഞതാ. വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നു ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 മണി വരെ നിങ്ങളുടെ വിശ്രമ മുറികളിലേക്ക് ഞങ്ങൾ എത്തുന്നു ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കൊള്ളിക്ക് പോയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്? അനുപമ ആണോ? അനുകുട്ടി. ഓ, വലിയ അനുകുട്ടി വന്നേക്കുന്നു. പിന്നെ ഞങ്ങളൊക്കെ കുട്ടിയായിരുന്നു, ഞങ്ങളൊക്കെ ജനിച്ചപ്പോ കുട്ടിയായിരുന്നേ. ആണോ? അയ്യോ, താരണം കുട്ടിയാണോ അതോ ശങ്കരൻ കുട്ടിയാണോ? ഗോവിന്ദൻ കുട്ടിയോ? അതേത് കുട്ടി അനുമോളെ, എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാനിങ്ങനെ ആരൊക്കെയായിരുന്നു?
1: ആണോ?
0: ഓക്കെ, ഞാനും വിചാരിച്ചു ശോ അനുമോളെ വിളിക്കുന്നില്ലല്ലോ, പെട്ടുപോയെന്ന് വിചാരിച്ചു. ഇന്ന് അനുമോളെ എങ്ങനെ പെട്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും സ്കൂളിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒക്കെ പെട്ടുപോയിട്ടുണ്ടോ? ഇപ്പൊ ഈ ഹോംവർക്ക് ചെയ്യുന്നതിലോ?
1: എന്നിട്ട്
0: ഇവിടെ പോയി
1: എവിടെയും ക്ലാസ് കാണുന്നില്ല, അവിടെ കൈ അഴിയാവുന്ന മാത്രം കാണുന്നു. അന്നേരം അവിടെ ഇന്നലെ ആന്റി പറഞ്ഞ് താഴെയാണ്, അന്നേരം ഞാൻ കേറി പോയത് താഴെ എന്താ 3-ാമത്തെ ഫ്ലോറിൽ.
0: പണ്ട് അങ്കിളിന് സ്കൂളിൽ പോകുന്ന സമയത്ത് പറ്റെന്താന്ന് അറിയാമോ മോളെ? ഈ ഈ ടൈം ടേബിൾ ഇങ്ങനെ എഴുതി നമ്മുടെ ചുവരിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും അല്ലേ, അങ്ങനെ ചുവരിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഇതുപോലെയാണ്. അപ്പൊ ഈ പെട്ടെന്ന് ധൃതി വെച്ചിട്ട് ഇങ്ങനെ ഓടി ഈ ടൈം ടേബിളൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ, അപ്പൊ ഈ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ചില സബ്ജക്റ്റൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുമല്ലോ, ചിലത് മാത്രമേ വ്യത്യാസമൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഒരു ദിവസം, അതെ അതെ, അപ്പൊ ഒരു ദിവസം, അപ്പൊ അതിൽ എനിക്ക് 1-2 സാറിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഭയങ്കര പേടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താണ് നല്ല ടപ ടപ ടപാന്ന് പറഞ്ഞ അടിയൊക്കെ തരും കേട്ടോ. അപ്പൊ അന്ന് പേടിയൊക്കെ ഇരുന്നു. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്കോ മിണി പൊളിക്കും, ആദ്യത്തെ അടിയിൽ തന്നെ ബോധം കിട്ടും. പിന്നെ എങ്ങനെയാ നമ്മളെ എത്ര അടിയൊക്കെ കിട്ടി നമ്മൾ ഓർക്കുന്നേ? അങ്ങനെ ഇതില്ല, അടി അങ്ങനെ അധികം മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഈ അടി മേടിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ നമ്മള് ഈ ടൈം ടേബിള് മാറിപ്പോവും, അതായത് ദിവസം മാറിപ്പോവും. അയ്യോ, ദിവസം മാറിപ്പോകുമ്പോഴത്തേക്കാണ് ഈ ടൈം ടേബിളൊക്കെ മാറി ചെന്നിരിക്കുമ്പോഴത്തേക്കാണ് ഈ നോട്ട്ബുക്ക് കാണത്തില്ല. കാര്യം നമുക്ക് നോട്ട് എഴുതണമല്ലോ, ടെസ്റ്റ് കാണത്തില്ല. അപ്പൊ എല്ലാവരും ടെസ്റ്റ് നിവർത്തി വയ്ക്കൂ, ടെസ്റ്റ് നോക്കി വായിക്കൂ, ആ വായിക്കൂ, ഇന്നാൾ വായിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മൾ പെട്ടു. അയ്യോ, എന്ത് ചെയ്യണം അറിയാൻ വയ്യാതെ. അങ്ങനെ പിന്നെ അവിടെ കിടന്ന് നിലവിളിച്ചു, അയ്യോ അമ്മേ അയ്യോ. അങ്ങനെയൊക്കെ നമ്മള് പെട്ടു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മള് അപ്പോഴും തന്നെ നമ്മള് ബഹളമൊക്കെ ഉണ്ടാക്കണം
1: കേട്ടോ.
0: ഓക്കെ, മിടിക്കും മിടിക്കും മിടിക്കും, അങ്ങനെയൊക്കെ വേണം, അതൊക്കെ സ്മാർട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മോളെ ഹാപ്പി ആണല്ലോ. അങ്ങനെ നമ്മള് പെട്ടുപോയ
1: ആ
0: എന്താ മോളെ?
1: വേറെ
0: സുഖം മക്കളെ, എങ്ങനെ പോകുന്നു? സന്തോഷമായിട്ട് പോകുന്നു. മോളോട്ട് സംസാരിക്കുന്നല്ലേ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ? മോളുടെ ശരിക്കും മോളുടെ ഫേസ് എനിക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല മോളെ, കാരണം ഈ ചോദ്യമൊക്കെ ഞാൻ പെട്ടു കേട്ടോ. ഇങ്ങനെ ചോദിച്ചാ അതന്നെ. പക്ഷെ മോളുടെ ആ ഒരു ഫേസ് മോളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മോളെ എനിക്ക് അന്ന് എനിക്ക് തോന്നുന്ന ഒരു കുഞ്ഞ് ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് അല്ലേ, ആ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ ഫേസ് ഞാൻ പറഞ്ഞു വേണം. മോളെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഓർമ്മയുണ്ട്, മോളുടെ ചിരി എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഞാൻ പെട്ടേനെ. ഇപ്പൊ
1: പ്രവീണ് എന്തെല്ലാ ദിവസം പ്രവീണങ്ങൾ വരുമോ?
0: ഇല്ല, അങ്ങനെ എല്ലാ ദിവസവും ഒന്നും വരത്തില്ല. മോള് ഒരു ദിവസം റെഡിയിൽ വന്നോളൂ, വരുമ്പോഴത്തേക്ക് മോള് വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓഫീസിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ, അങ്ങനെ വിളിക്കാൻ പറഞ്ഞാൽ മതി, അവരെ വിളിച്ചോളൂ
1: കേട്ടോ.
0: രാവിലെ ചില ദിവസം രാവിലെ ഉണ്ടാവും, കാതോട് കാതൊരു ഉള്ളപ്പോൾ ഞാൻ രാവിലെ വരും. വെള്ളിയാഴ്ച ചാറ്റ് വിത്ത് പ്രവീൺ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അവിടെ ഉണ്ടാവും. അത് പക്ഷെ വൈകുന്നേരം അല്ലേ, ഇപ്പൊ വൈകുന്നേരം അല്ലേ
1: വരുള്ളൂ.
0: ഞാനിവിടെ ഒരു 6:30 ആകുമ്പോഴത്തേക്കും ഞാൻ എത്തും. സാറല്ലേ, മോളെപ്പോഴെങ്കിലും വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ ഓഫീസിൽ പറഞ്ഞാൽ മതി. ഓക്കെ മോളെ, അപ്പൊ ഇന്നലെ ഹാപ്പി ആയിട്ടിരുന്നോളൂ കേട്ടോ. ഓക്കെ ഓക്കെ ശരി.
2: ഞാൻ പറഞ്ഞില്ലേ, ചില വർത്തമാനങ്ങൾ നമ്മളെപ്പോഴും അങ്ങനെയാണ്. ചില കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം വളരെ വളരെ വളരെ വലുതാണ്. ഞാൻ എവിടെ ഒന്ന് പെട്ടുപോയാലും, അല്ലെങ്കിൽ ഈ പെട്ടുപോകുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സംസാരത്തിൽ നിന്നല്ല, ചില ജീവിതത്തിൽ, ചില നമ്മുടെ പെരുമാറ്റത്തിൽ, അല്ലെങ്കിൽ ചില ബന്ധങ്ങളിൽ, ചില സൗഹൃദങ്ങളിൽ, ചില ജീവിത സാഹചര്യങ്ങളിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്നും അറിയാതെ ഒന്നുമല്ലാതെ വളരെയധികം ശൂന്യമായിട്ട് നിൽക്കുന്ന ഒരു വേളയുണ്ടാവും. ആ വേളയിൽ ചില സംസാരങ്ങൾ, അല്ലെങ്കിൽ ചില സംസാരങ്ങളുടെ ഓർമ്മകൾ നമ്മളെ ഭയങ്കരമായിട്ട് വലിയൊരു ക്രൗഡിൽ നിൽക്കുന്ന പോലെ നമ്മളെ തോന്നിപ്പിക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതൊന്നും ചെറിയ പെടലുകളല്ല, കാരണം അതെല്ലാം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ചില ഓർമ്മകൾ, ചില മുഖങ്ങൾ, ചില വർത്തമാനങ്ങൾ, ചില ചേർത്ത് പിടിക്കൽ, ചില സഞ്ചാരങ്ങൾ, അങ്നെ ഒരുപാട് ഒരുപാട് ഒരുപാട്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ലിസണേഴ്സ് ലോഞ്ച്, നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. മനോഹരമായൊരു ഗാനത്തിലിപ്പം ഗാനം കേട്ട് തിരികെത്താം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.

0: മനോഹരമായ ഒരു ഗാനമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗാനമാണത്. രാമനിൻ മോഹനം ആ സൂപ്പർ പാട്ടാട്ടോ. ഓക്കെ, അപ്പൊ എനിവേ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 07.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണസ് ലോഞ്ച്. അപ്പൊ നമ്മൾ അടുത്ത കോളിലേക്ക് നമ്മൾ പോവുകയാണ്. ഹലോ
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: ഞാൻ ഗീത, ഡീസന്റ് ബുക്ക് എന്റെ സ്ഥലം.
0: ഡീസന്റ് ബുക്കിൽ നിന്നും വിളിക്കുന്ന ഗീത ചേച്ചി.
1: അറിയാം,
0: എനിക്ക് ഇന്നും കിട്ടാത്ത ഒരു ഉത്തരവാണ് ഈ എങ്ങനെയാണ് അവിടെ ഡീസന്റ് ബുക്ക് എന്നുള്ള പേര് വന്നത്.
1: ഡീസന്റ് മുഖം എന്ന പേര് എനിക്കറിയില്ല. ഞാൻ പ്രോപ്പർ കുന്ദ്രത്താഴമാണ്. ഇപ്പോ അവിടെ റെന്റിന് കുറച്ച് സമയത്തേക്കൊക്കെ വന്ന് മാറിയേ ഉള്ളൂ.
0: ശരി ശരി ശരി ശരി. ഡീസന്റ്
1: സ്ഥലമായിരിക്കും, അതായിരിക്കും.
0: അതെ, ഡീസന്റ് മുക്കുണ്ട്. അത് കൂടാണ്ട് തന്നെ കൊച്ചു ഡീസന്റ് മുക്കുണ്ട്.
1: കൊച്ചു ഡീസന്റ് മുക്കുണ്ട്,
0: അവിടെ കൊച്ചു ഡീസന്റും ഇവിടെ വലിയ ഡീസന്റും.
1: അതെ അതെ അതെ, അങ്ങനെ കരുതാം നമുക്ക്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പെട്ടുപോയ ചില കാര്യങ്ങൾ.
1: പെട്ടുപോയ ഒരു അനുഭവം ഉണ്ട്, ഒരു പെട്ടുപോയ ഒരു അനുഭവം ഉണ്ട്. ഞാന് ഒരു കഴിഞ്ഞ മാസത്തെ 10 ജോലി ഉണ്ട്. ഞാൻ കാശി ഫാക്ടറിയിലെ ജോലിക്കാരിയാ, ഐറ്റൽ കോർപ്പറേഷൻ കമ്പനിയിലെ. അപ്പൊ ഒരു ദിവസം പാലത്തെ തന്നെ വലച്ചില്ല, വണ്ടിയാണ്, വണ്ടിയുടെ പ്രശ്നമാണ്. അതിദൂരെ ആരും പറഞ്ഞിട്ടില്ല, വണ്ടി എന്തായാലും നമ്മളെ ചിലപ്പം വലച്ച് കളയും. അപ്പോ വണ്ടി വന്ന് 5:30 5 മണിക്ക് വന്ന് വണ്ടി എടുത്തപ്പം വണ്ടി അനക്കവിയില്ല, പിണങ്ങി എന്റെ അടുത്ത്. ബാറ്ററിയുടെ ഗുണമാണ് തോന്നുന്നു. അപ്പൊ പിന്നെ എല്ലാരും ഇറങ്ങി കഴിഞ്ഞ് എനിക്ക് പേടിയാവുന്നു. 5:30 കഴിഞ്ഞ് 6 മണിയോടെ അടുക്കുമ്പോ നമുക്ക് റോഡിൽ നിന്ന് വീട്ടുകളിലെത്തില്ലേ വെപ്പറളം വരും. അപ്പോ ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു, ഞാന് ഇത്തിരി തൊട്ടപ്പുറത്ത് വർക്ക്ഷോപ്പ് ഉണ്ട്, അതിന്റെ കുറച്ച് റൈറ്റ് സൈഡിലുണ്ട് ഒരു വർക്ക്ഷോപ്പ്. അപ്പൊ അവിടെ ചെന്ന് ഞാൻ ഒരു സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു, അതല്ലേ വണ്ടി ഇവിടെ വെച്ചിട്ട് പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോ മനസ്സില്ല, അതെ പെടുക്കി ഒന്ന് തല ഉലുക്കി സെക്യൂരിറ്റിയെ വിളിച്ചോണ്ടിരാം. പിന്നെ ഓരോ ഞാൻ ഒറ്റയ്ക്കാവൂല്ലോ, അവിടെ സെക്യൂരിറ്റി മാത്രമല്ലേ ഉള്ളു. പിന്നെ അപ്പൊ ടൈം എടുക്കുമെന്നുള്ള പേടിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതാ ഞാൻ ഓടിപ്പോയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അതിന്റെ സൂപ്പർവൈസറെ അടുത്ത് കാര്യം പറഞ്ഞപ്പോ ഒരു സ്റ്റാഫിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. സ്റ്റാഫ് വന്ന് കീ ഒക്കെ ഒന്ന് കൊടുത്തപ്പം കീ കംപ്ലൈന്റ് ഉണ്ട്, ബാറ്ററി ഡൗൺ ആണെന്ന് എന്നുള്ള ഒന്നും അറിയില്ല. കൊണ്ടുപോകാൻ സ്റ്റിക്കർ അടിച്ച് സ്റ്റാർട്ട് ആക്കി തന്നെ എന്തായാലും. അപ്പൊ കാലത്തെ വണ്ടി എന്റെ അടുത്ത് അങ്ങനെ കാണിക്കാഞ്ഞോണ്ട് ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നല്ല. അല്ലെ അന്നത്തെ ജോലി പോയി. അതുപോലെ അവിടുന്ന് എനിക്ക് ഡിസന്റ് മുക്കിലല്ല വരേണ്ടത്, അന്ന് വേറൊരു ജോലിയുടെ കണക്റ്റഡ് ആയിട്ട് കുരിയപ്പഴി പോണം എനിക്ക്. അപ്പൊ അവിടെ നമ്മള് മങ്ങാട് വഴി കയറി അങ്ങനെ അങ്ങ് കയറാം നമുക്ക്. അങ്ങനെ ഈ വണ്ടി പിന്നെ കിക്കർ അടിച്ച് തന്ന് ഞാനങ്ങ് വർഷം അതിന്റെ ഷോറൂമിൽ കൊണ്ടു കൊടുത്തു, അവിടെ സർവീസ് സെന്ററിൽ കൊണ്ടു കൊടുത്തു. അവിടെ വെച്ചിട്ട് പോയി 2 ദിവസം കഴിഞ്ഞ് നോക്കട്ടെ ബാറ്ററിയുടെ കംപ്ലൈന്റ് ഒക്കെ അവർക്ക് നോക്കാൻ ചെക്ക് ചെയ്യണേ 2 ദിവസം സമയം വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ നിന്ന് വണ്ടി കയറി കൊല്ലത്തിറങ്ങി. ജാങ്കോ ഞാൻ പെട്ടില്ലേ അന്നേരം,
0: അങ്ങനെ
1: പിന്നെ അവിടെ കുറച്ചു നേരമൊക്കെ നിന്ന് 5:30 5:45 6 മണിക്ക്
0: ശരിക്കും ഉണ്ടല്ലോ ഗീത ചേച്ചി, നമ്മൾ പെട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇവൻ ഇപ്പൊ നമ്മുടെ ഒരു പുരുഷന്മാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, കാരണം നമുക്ക് വരുന്ന ലിഫ്റ്റ് ചോദിക്കാം, ഏത് വണ്ടിയിലും ഏത് ടൂ വീലറിലും ലിഫ്റ്റ് ചോദിക്കാം, അതിപ്പോ കാർ ആണെങ്കിലും ടൂ വീലർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുണ്ട്. പക്ഷെ ഈ സ്ത്രീജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്, നമുക്കൊരു ടൈം കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒന്നും ചെയ്യും. കാരണം ഒരു ചിലപ്പോ സ്ഥിരം വരുന്നൊരു ബസ് നമുക്ക് കിട്ടില്ല, ആ ബസ് പ്രതീക്ഷിച്ചായിരിക്കും വരിക. ആ ബസ് ചിലപ്പോ ഇതുപോലെ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിക്കാണും, അല്ലെങ്കിൽ തിരക്കിൽപ്പെട്ടിട്ട് അവര് ആ ഒരു ട്രിപ്പ് മുടക്കിയിട്ട് തിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടു. അങ്ങനെ പെട്ടുപോകുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും അതൊരു വലിയൊരു പെടല, കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത
1: ഒരവസ്ഥ.
0: അവിടെ ചേച്ചി നേരത്തെ പറഞ്ഞൊരു വാക്ക് ഉണ്ട്, അങ്ങനെ പെട്ടുപോകുമ്പോഴത്തേക്കും നമ്മൾ ഒരാളെ കാണും. ആരെന്നറിയുമോ, ജാങ്കിയോടൊപ്പം നമ്മൾ വേറൊരാളെ കാണും, ദൈവത്തെ.
1: ദൈവത്തിന് അതാണ്, അതാണ്. അപ്പഴും ക്ലിക്കായി. ഞാൻ അടുത്ത വർക്ക്ഷോപ്പിൽ പോകുന്ന പയ്യൻ എന്റെ കൂടെ വരുന്ന അത് വണ്ടി സ്റ്റാർട്ടാക്കി. അത് ഒരു ഭയങ്കര എനിക്ക് ഒരു അനുഗ്രഹമായിട്ട് തോന്നി. അപ്പൊ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നടന്നു. ഞാൻ കൊണ്ടുപോയത് വണ്ടി കൊടുത്ത്.
0: ചില പെടലുകൾ അങ്ങനെയാണ്, ചില പെടലുകൾ നമുക്ക് വരുന്നത് നമ്മൾ പെട്ടുപോകുന്ന സ്ഥലങ്ങളിലെല്ലാം. ഇതുപോലെ ജാങ്കിയോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അത് ഇനിയും അങ്ങനെ തന്നെ തുടരട്ടെ. ഇനി പെട്ടുപോകുന്നത് മറ്റുള്ളവർക്കും ഇതൊരു പെടലായി വരാതിരിക്കട്ടെ അല്ലേ ഗീത ചേച്ചി. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും ചില ചിന്തകളാണ് അത്. കാരണം ഇതുപോലെ ഇങ്ങനെ പെട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജാങ്കിയോടൊപ്പം നമുക്കുണ്ടാവും മറ്റൊരു പ്രിയപ്പെട്ട, നമ്മുടെ പ്രിയം, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജാങ്കോ. ആ ജാങ്കോയാണ് നമ്മൾ കാണാത്ത, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടുമുട്ടുന്ന, അല്ലെങ്കിൽ സ്ഥിരം കണ്ടുമുട്ടിയിട്ട് നമ്മൾ കാണാത്ത മട്ടിൽ നമ്മൾ അറിയാതെ പെട്ടുപോകുന്ന ദൈവം. ഓക്കെ, അപ്പൊ ഇതാ ഒരു ഗാനം.

0: നമ്മൾ പെട്ടുപോകുന്നു എന്നൊക്കെ പറയുന്നത് ചില സ്ഥലങ്ങളില് നമ്മൾ ചില അബദ്ധങ്ങളിൽ പെട്ടുപോകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ചില ബന്ധങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകാറുണ്ട്. ചില സ്നേഹബന്ധങ്ങളിൽ അല്ലെ, ചില അമ്മയുടെ സ്നേഹം, സഹോദര സ്നേഹം, അച്ഛന്റെ സ്നേഹം, സൗഹൃദങ്ങളുടെ സ്നേഹം, കുടുംബജീവിതത്തിലെ സ്നേഹം, ആ സ്നേഹങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു പക്ഷേ അതൊരു നമുക്കതിൽ പെട്ടുപോകുന്നതല്ല, അതൊരു അങ്ങനെ പെടണം. ചില സ്നേഹങ്ങളിൽ നമ്മൾ പെടുക തന്നെ ചെയ്യണം, കാരണം അത് നമ്മളെ ഒന്ന് ചേർത്ത് നിർത്തുന്നതാണ്. അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ്, കാരണം എവിടെയെങ്കിലും നമ്മൾ പെട്ടുപോയാൽ ചിലപ്പോൾ ആ ബന്ധങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആ സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളായിരിക്കും നമ്മളെ ആ പെട്ടുപോയതിൽ നിന്നും നമ്മളെ കരകയറ്റുക എന്നുള്ളത്. അവിടെ എത്തും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജാങ്കോ. ആ ജാങ്കോ ഈ ജാങ്കോ അല്ല, അത് വേറൊരു ജാങ്കോയാണ്, ഈ ജഗത്തിന്റെ ജാങ്കോ. അതെത്തും ഉറപ്പാണ് കേട്ടോ. അങ്ങനെ പെട്ടുപോയാൽ നമ്മൾ ഒരിക്കലും പതറരുത്, നമ്മൾ ഒരിക്കലും വിഷമിക്കരുത്, നമ്മൾ ഒരൊറ്റ നിലനിൽപ്പ് തന്നെ നമ്മൾ എടുക്കണം. എന്താണെന്ന് അറിയാമോ, ജാങ്കോ, ജഗത്തിന്റെ ജാങ്കോ. അവിടെ നമ്മൾ പറയും ഗോ, നോ പ്രോബ്ലം, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു ജാങ്കോ. അങ്ങനെ ആകട്ടെ, എല്ലാവർക്കും നമുക്കൊരു പറ്റുപറ്റിയെങ്കിൽ അത് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഈ ഒരു രാത്രിയും കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന പകലുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും യുഗങ്ങളും ഒക്കെ നമുക്കുള്ളതാകട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കുള്ളതാകട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ ഈ ഒരു രാത്രി തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. നിങ്ങളിൽ നിന്നും പക്ഷേയെങ്കിലും നിങ്ങളടുത്ത് ഞാൻ പെട്ടുപോയി കേട്ടോ. കാര്യം എന്താ അറിയുമോ, ഈ സ്നേഹത്തിന് മുന്നിൽ ഓക്കെ. അപ്പോൾ ഈ സ്നേഹവും എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.
1: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 വീക്കിലി സ്പോർട്സ് റൌണ്ട് അപ്പ്, 10:15 ടൈം പാസ്, 11:15 ഗാനകൗതുകം, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 വളർച്ചയുടെ പടവുകൾ, 3:30 കാതോട് പേസിലാം, 4:30 എല്ലാരും ചൊല്ലണോ, 5:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 7:00 സുഗുണഭവന്തു, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. പ്രഭാതത്തിൽ എൻ്റെ ഓഫീസ് മുറിയുടെ വാതിൽ തുറന്നവനകത്തേക്ക് വന്നു. ഏറെ നേരം ഞങ്ങൾ കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു. ഒരു ഇടത്തരം കുടുംബത്തിലെ ചെറുപ്പക്കാരൻ. സംസാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോയ അവൻ പെട്ടെന്ന് തിരിച്ചു വന്നു. ഒരു ഷോക്കേറ്റ മനുഷ്യനെ പോലെ ഏറെ നേരം മുകളിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, കഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടുകയില്ല, ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടും. ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് അതിവേഗം പുറത്തേക്ക് മാഞ്ഞു. ജീവിക്കാൻ ഏറെ കഷ്ടപ്പെടുന്നവരാണ് എല്ലാ മനുഷ്യരും. പലപ്പോഴും എത്രയേറെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് മാറുന്നില്ല എന്നത് തന്നെയല്ല, ഇത് കൂടുതൽ ദുരിതപൂർണമാകുന്നു എന്നതാണ് ഏറെ സങ്കടകരം. ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓടിയെത്തുന്നു. കഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടുകയില്ല, ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടും. നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ ആ ഇഷ്ടത്തിന് വേണ്ടിയുള്ള ഓരോ പ്രവൃത്തിയും ഒരിക്കലും കഷ്ടപ്പാടായി നമുക്ക് തോന്നുകയില്ല. നമുക്കറിയാം, പാർക്കുകളിലും കടൽ തീരങ്ങളിലും മരത്തണലുകളിലുമൊക്കെ കാമുകി കാമുകന്മാർ ദീർഘനേരം ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന നാം കാണാറുണ്ട്. എത്ര മണിക്കൂറുകൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാൻ നാം ചെലവഴിച്ചാലും നമുക്ക് അത് വിരസമാവുകയില്ല. എന്നാൽ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻ്റെ പേര്, അവനെക്കുറിച്ചുള്ള ചിന്ത, അവൻ്റെ കാഴ്ചയൊക്കെ തന്നെ നമുക്ക് ഏറെ അസ്വസ്ഥതയാണ്. ഇഷ്ടത്തിൻ്റെ തോതനുസരിച്ച് അതിന് മാറ്റമുണ്ടാകുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാട് നമുക്ക് ആയാസരഹിതമായി മാറും. കഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടുകയില്ല, ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ രക്ഷപ്പെടും.
0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ഹലോ ഹലോ, ചെക്ക് ഹലോ, മൈക് ടെസ്റ്റിംഗ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിംഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിംഗർ 107.8. റേഡിയോ ബെൻസിംഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.